ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 27, കൊല്ലവർഷം 1202 കന്നി 2, 2026 സെപ്റ്റംബർ

സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 39 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഫാദർ ശാന്തൻ ചെരുവിൽ.
1: സ്ത്രീത്വത്തെക്കുറിച്ചുള്ള പുനർവായനയും ധ്യാനവും കാലികവും പ്രസക്തവുമെന്ന് കരുതുന്നു. സ്ത്രീപക്ഷക്കാർ സ്ത്രീകളുടെ അന്തസ്സിനെയും അഭിമാനത്തെയും സുരക്ഷിതത്വത്തെയും പറ്റി വാദോരാതെ സംസാരിക്കുമ്പോൾ തന്നെ അപമാനത്തിനും ചൂഷണത്തിനും അടിച്ചമർത്തലിനും വിധേയമാവുകയാണ് സ്ത്രീകൾ. ആധുനിക മനുഷ്യൻ്റെ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള പദാവലികൾ എന്തൊക്കെയാണ്? അബല, വിധേയ, ഭാവശുദ്ധി പുലർത്തേണ്ടവൾ, അടക്കമൊതുക്കത്തോടെ ജീവിക്കേണ്ടവൾ. വിശുദ്ധ ബൈബിളിൽ സെൻറ് ജോൺ്റെ സുവിശേഷത്തിൽ ക്രിസ്തു നമ്മുടെ സ്ത്രീ സങ്കല്പത്തെ കീഴ്മേൽ മറിക്കുകയാണ് ഈസ്റ്റർ പുലരിയിൽ. ശക്തമായ ഭരണകൂടത്തിൻ്റെയും പ്രബലരായ പുരോഹിത ഗണത്തിൻ്റെയും ധാർഷ്ട്യം നിറഞ്ഞ പ്രമാണിവർഗത്തിൻ്റെയും അപ്രീതിക്ക് പാത്രമായി ഏറ്റവും ഹീനമായ കൊലയ്ക്ക് കൊടുക്കപ്പെട്ട് കല്ലറയിൽ അടക്കപ്പെട്ട് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭടന്മാർ കാവൽ നിൽക്കുന്ന ഒരു യുവാവിൻ്റെ കല്ലറയിലേക്ക് ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ കടന്നു വരുന്നത് ആരാണ്? പുരുഷകേസരികളായ ശിഷ്യന്മാരോ? അവരിപ്പോൾ ഇവിടെയാണ്. സെൻറ് ജോൺ്റെ തന്നെ സുവിശേഷത്തിൽ അവരെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ മഗ്ദലന മറിയം എന്ന പെണ്ണോ സധൈര്യം ഇരുട്ടത്ത് ഭയപ്പെടുന്ന ഏകാന്തത കിനിഞ്ഞിറങ്ങുന്ന ശ്മശാനത്ത് ഒരു കല്ലറ തേടി എത്തുകയാണ്. അവൾ അവിടെ നിദ്രയിലായിരിക്കുന്നത് തൻ്റെ നാഥനായ ക്രിസ്തുവാണ്. മരണത്തെപ്പോലും കീഴടക്കുന്ന ഒരു പെണ്ണിൻ്റെ സ്നേഹവും ധൈര്യവും. ഇരുട്ടിക്കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങുന്ന സ്ത്രീകളെ അവധസഞ്ചാരിണികളായി കപട സാൻമാർഗികത പ്രസംഗിക്കുന്ന സമൂഹം മുദ്രകുത്തുമ്പോൾ, സ്ത്രീ സ്വാതന്ത്ര്യത്തെയും ശാക്തീകരണത്തെയും കുറിച്ച് വാദോരാതെ പ്രസംഗിക്കപ്പെടുന്ന ഇന്നുപോലും ആൺകുട്ടികൾക്കില്ലാത്ത എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് പെൺകുട്ടികൾക്കുള്ളത്, പുരുഷന് ബാധകമല്ലാത്ത എന്തെല്ലാം സദാചാരങ്ങളാണ് സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഒരു സ്ത്രീയെ ബൈബിൾ ഇവിടെ അവതരിപ്പിക്കുന്നു. കല്ലറയിലേക്ക് സധൈര്യം കടന്നുവരുന്നവൾ, അവളുടെ വാഴ്വ് ഉദ്ധതനായ ക്രിസ്തു പ്രഖ്യാപിക്കുന്നു. അവളാണ്, അവൾ മാത്രമാണ് ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നത്. അവളാണ് കഥകുപൂട്ടി ഭയപ്പെട്ടൊളിച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് സുവിശേഷം പ്രസംഗിക്കുന്നത്. അവളുടെ ശബ്ദവും സാക്ഷ്യവുമാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തമായ തെളിവും. സ്ത്രീകളുടെ വായ്മൂടിക്കെട്ടുവാനുള്ള ശ്രമം, വായടപ്പിക്കുവാനുള്ള ശക്തമായ മൽപിടുത്തം, അവളെ നിശബ്ദമാക്കുവാനുള്ള സംഘടിത ശ്രമം, അവൾക്ക് സംരക്ഷണം നൽകുന്നു എന്ന പേരിൽ ജീവിത പങ്കാളി അടിച്ചേൽപ്പിക്കുന്ന അടിമത്വം, അടുക്കളയിലും വീടിൻ്റെ നാല് ചുമരുകളിലും അവളെ തളച്ചിടുവാനുള്ള നീക്കം. എന്നാൽ ക്രിസ്തു ആരും പേര് ചൊല്ലി വിളിക്കുവാൻ മടിച്ചിരുന്ന അവളെ വിളിക്കുന്നു മറിയം. എൻ്റെ പേര് എൻ്റെ വ്യക്തിത്വമാണ്, അതെൻ്റെ വ്യതിരിക്തതയാണ്, എൻ്റെ ഉള്ളിനെ തൊടുന്നതാണ്, എനിക്ക് അഭിമാനം ഉയർത്തുന്നതാണ്. ആവശ്യത്തിലധികം മറവികളുള്ള ഈ ലോകത്ത് മറവിയെ ഒരു സൗകര്യമായി കരുതുന്ന ഇന്ന് ക്രിസ്തു അവളെ കണ്ടപ്പോൾ മറന്നില്ല, പേരും മറന്നില്ല. പ്രാർത്ഥിക്കുന്നതും ആചാരാനുഷ്ഠാനങ്ങൾ

0: നടത്തുന്നതും മാത്രമല്ല ആത്മീയതയെന്ന് ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുന്നു. സ്നേഹിക്കുന്നത്, പേര് ചൊല്ലി സ്നേഹിക്കുന്നത്, ചിലരെയെങ്കിലും മറക്കാത്തത്, സ്ത്രീയെ ബഹുമാനിക്കുന്നതും കരുതുന്നതും ഒക്കെ ചേർന്നതാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ആത്മീയതയെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, മകളാണ്, സുഹൃത്താണ്, ജീവിത പങ്കാളിയാണ്, സമത്വവും സ്നേഹവും ബഹുമാനവും അർഹിക്കുന്നവളാണ്. സമൂഹത്തിൽ അവൾക്കുള്ള ഇടം നൽകുമ്പോഴാണ്, നിർഭയം ജീവിക്കുവാൻ അവസരം ഒരുക്കപ്പെടുമ്പോഴാണ് ഒരു സമൂഹം പരിഷ്കൃതമെന്ന് വിളിക്കപ്പെടുക. അത് ആത്മീയതയുടെ ഭാഗം തന്നെയുമാണ്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ ശാന്തൻ ചരുവിൽ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സെമി കണ്ടക്ടർ വ്യവസായത്തിന് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമായി മാറാൻ ഇന്ത്യ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. റഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിനെ മോസ്കോയിൽ ഇന്നലെ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. മോസ്കോയിലെ അജ്ഞാത സൈനികന്റെ സ്മാരകത്തിൽ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. കോട്ടയം കടനാട് ഗ്രാമപഞ്ചായത്തിലെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ മെയിൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ജില്ലാതല പട്ടയമേള രാവിലെ മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ആർ ജെ ഡി സംസ്ഥാന നേതൃക്യാമ്പ് ഇന്ന് കണ്ണൂർ പറശ്ശിനിക്കടവ് ആരംഭിക്കും. വൈകിട്ട് സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ്കുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. അഫ്ഗാനിസ്ഥാനെതിരായ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് 3 മത്സര പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 127 റൺസിന്റെ തകർപ്പൻ വിജയം നേടിയാണ് ഇന്ത്യ 3-0 പരമ്പര നേടിയത്. അനന്തപുരി എഫ് എമ്മിലെ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, എം ഗോവിന്ദൻ എഴുതിയ മൌലികം എന്ന കവിത ആലാപനം നന്ദാഹരികുമാർ, ഉദയഗീതം സ്വലാഹ് റഹ്മാൻ, നിസാർ അസ്ന എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം രാവിലെ 8:30. ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇതിൽ മലമേൽപ്പാറയുടെ വിശേഷങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരയ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര, അമിത രക്തസമ്മർദ്ദത്തിലൂടെയുള്ള ജീവിതശൈലി മാറ്റവും ആരോഗ്യ സംരക്ഷണവും, ഡോക്ടർ ആനന്ദ് എ ജെ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:00 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസർ പരിപാടി. 3:00 ഹലോ സന്ദേശഗാനം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4:00 മഴവില്ല്. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം. 5:45 പണ്ട് പണ്ട് പണ്ട്, കുട്ടികൾക്കുള്ള കഥ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജയശ്രീ എസുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗസൽ. 9:30 സംഗീതസുധ, മൈസൂർ നാഗമണി ശ്രീനാഥ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി ചലച്ചിത്ര ഗാന പരിപാടി. 11:00 സുഭാഷിതം ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പാണ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34°C, കുറഞ്ഞ താപനില 25.4°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 26°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ശുഭദിനാശംസകളോടെ നമസ്തേ അനന്തപുരിയിലേക്ക് സ്വാഗതം. പരിപാടിയുമായി ശ്രോതാക്കൾക്കൊപ്പം ഗായത്രി ദേവി. നമസ്തേ അനന്തപുരിയിൽ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് എം ഗോവിന്ദന്റെ മൗലികം എന്ന കവിത, ആലാപനം നന്ദാ ഹരികുമാർ.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത്
1: എം ഗോവിന്ദന്റെ മൗലികം എന്ന കവിത. ആലപിച്ചത് നന്ദ ഹരികുമാർ.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ സ്വലാഹ് റഹ്മാൻ, നിസാർ, അസ്ന എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. കരൾ ഉരുകി കേണിടുന്നു ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം പാടുന്നത് സ്വലാഹ് റഹ്മാൻ.

0: സ്വലാഹ് റഹ്മാൻ, നിസാർ, അസ്ന എന്നിവർ പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: നമസ്തേ. അനന്തപുരിയിൽ ഇനിയൊരു ചലച്ചിത്രഗാനമാണ് പി. സുശീല പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം. ചിത്രം കൈതപ്പൂ.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: സമയം 6:30. നമസ്തേ, അനന്തപുരി തുടരുന്നു. പ്രഭാതഭേരി.

0: കാര്യവട്ടം പ്രഭാതഭേരിയിൽ പത്രവൃത്താന്തം. റഷ്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകങ്ങളും വാങ്ങുന്ന ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾക്കുമേൽ 100% തീരുവ ചുമത്താൻ US പ്രസിഡന്റിന് അധികാരം നൽകുന്ന ബിൽ അമേരിക്കൻ ജനപ്രതിനിധി സഭ പാസാക്കി. തീരുവ നീക്കം ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. എൻ ചന്ദ്രശേഖറിന് 3rd ചെയർമാനാകുന്നതിന് പിന്തുണ നൽകി ടാറ്റ സൺസ് ഡയറക്ടർ ബോർഡ്. ഇന്നലെ നടന്ന ബോർഡ് യോഗത്തിലാണ് 5 കൂടി അദ്ദേഹത്തിന് പുനർനിയമനം നൽകുന്നതിനെ ഭൂരിപക്ഷ അംഗങ്ങളും അനുകൂലിച്ചത്. എന്നാൽ ടാറ്റ ട്രസ്റ്റ് ചെയർമാൻ റോയൽ ടാറ്റ ഇതിനെ എതിർത്തതായാണ് വിവരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്ക് 4 കഠിന തടവും 384,892 രൂപ പിഴയും വിധിച്ച് കോട്ടയം വിജിലൻസ് കോടതി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായമായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് ബാധിച്ച കുടുംബത്തിലെ പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്ക് പ്രതിമാസം 5,000 രൂപ വീതം 3 നൽകുന്നതാണ് പദ്ധതി. തിരുവനന്തപുരത്ത് ഈ മാസം 27 നടക്കുന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യൻ ടീം വെസ്റ്റിൻഡീസിനെ നേരിടും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ രാത്രിയും പകലുമായി നടക്കുന്ന മത്സരം ഉച്ചയ്ക്ക് 2 ആരംഭിക്കും.
1: സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണവും കൃത്യമായ വളർച്ചാ നിരീക്ഷണവും ഉറപ്പാക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി ആവിഷ്കരിച്ച സുപ്രധാന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. സംസ്ഥാനത്തെ അങ്കണവാടികളിലെ കുട്ടികൾക്ക് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 3 ക്രമമായ ആരോഗ്യ പരിശോധനയും ആവശ്യമായ തുടർ ചികിത്സകളും ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. കുട്ടികളിലെ പോഷകാഹാരക്കുറവ്, വളർച്ചാ വ്യതിയാനങ്ങൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി പരിഹരിക്കാൻ ലക്ഷ്യമിടുന്ന ബാല്യസ്പന്ദനം പദ്ധതിയെക്കുറിച്ചാണ്

0: ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്.
1: അംഗനവാടികളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിചരണം വളരെ ഗൗരവത്തോടുകൂടിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
0: ബാല്യസ്പന്ദനം പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്ന ഗുണപരമായ മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നു വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ.
1: രോഗാവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ച് പരിശോധനകൾ യഥാസമയം നടക്കാത്തതുകൊണ്ട് ചിലപ്പോഴെങ്കിലും കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ബാല്യസ്പന്ദനം എന്ന പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ത്രൈമാസ പരിശോധനാ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഉതകുന്ന പോഷണവും സാഹചര്യവും ഒരുക്കി കൊടുക്കുക മാത്രമല്ല, എല്ലാ കുഞ്ഞുങ്ങളെയും ആരോഗ്യ പരിശോധന നടത്തി ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രോഗ സാധ്യതയോ രോഗാവസ്ഥയോ കണ്ടെത്തിയാൽ കൃത്യമായ തുടർ ചികിത്സകൾ നൽകുന്ന അത്തരം നിരീക്ഷണങ്ങൾ നടത്തുന്ന സമഗ്രമായൊരു പദ്ധതിയാണ്. കേരളത്തിലെ 33,120 അംഗനവാടികളിലും ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.
0: കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിശോധനയും പ്രൊഫോർമ വഴിയുള്ള വിവരശേഖരണവും താഴെത്തട്ടിൽ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്?
2: ICDS പ്രവർത്തനം ആരംഭിച്ച സമയത്ത് തന്നെ കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പുവരുത്തുന്നത് പോലെ തന്നെ നമുക്ക് അവരുടെ ആരോഗ്യ മേഖലയിലുള്ള അവരുടെ പുരോഗതി കൂടി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ആദ്യഘട്ടം 1975 മുതൽ നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നത്.
0: വനിതാ ശിശു വികസന വകുപ്പ് തിരുവനന്തപുരം ICDS പ്രോഗ്രാം ഓഫീസർ കവിത റാണി രഞ്ജിത്.
2: 1975 ICDS ആരംഭിക്കുന്ന സമയത്ത് തന്നെ ആരോഗ്യ വകുപ്പുമായി ചേർന്നിട്ട് റെഫറൽ സർവീസ് എന്ന് പറയുന്ന ഒരു സർവീസ് കൂടി നമുക്കുണ്ടായിരുന്നു. ആ സമയത്തും ഒക്കെ നമ്മൾ രൂപീകരിച്ചിട്ടുള്ള നമ്മളെ കുട്ടികളുടെ നിരീക്ഷണത്തിൽ സ്ക്രീനിങ്ങിന് വേണ്ടിയുള്ള ഒരു പെർഫോമയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 52 വർഷമായിട്ടുണ്ട്. അപ്ഡേഷൻ വരുത്തി ഏറ്റവും നല്ല ഒരു സ്ക്രീനിങ്ങിന് വേണ്ടിയുള്ള പെർഫോമയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ നമ്മൾ സ്ക്രീനിങ് നടത്തി അതിന്റെ ഡേറ്റകൾ പരിശോധിക്കുകയും ഏതെങ്കിലും കുട്ടികൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സേവനം നമുക്ക് ആരോഗ്യപരമായിട്ട് ആവശ്യമുണ്ട് എങ്കിൽ അതായത് അംഗൻവാടി പരിസരത്തുള്ള തന്നെ ആരോഗ്യവകുപ്പിന്റെ ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന ടീമിന് അവർ ഒരിക്കൽ കൂടി പരിശോധിക്കുകയും ആ കുട്ടികൾക്ക് വേണ്ടി സേവനം അവിടെ തന്നെ നൽകാൻ സാധിക്കുമെങ്കിൽ അവിടെ തന്നെ നൽകും, അതല്ല എങ്കിൽ റെഫറൽ കൂടുതൽ അവർക്ക് സർവീസ് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആവശ്യമാണെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടിയും ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു പെർഫോമ വച്ച് ഒരു കുട്ടിക്ക് ഒരു കാർഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫയൽ എന്ന രീതിയിൽ തന്നെ ഒരു കുട്ടിക്ക് വേണ്ടി അവരുടെ വളർച്ച നിരീക്ഷണം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. 1st round നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 3 മാസം കൂടുമ്പോഴും നമ്മൾ ഒരിക്കൽ കൂടി ഇതേ രീതിയിൽ തന്നെ ബാല്യസ്പന്ദനത്തിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകും.
0: സംസ്ഥാനത്തെ അംഗനവാടികളിൽ കൃത്യമായി 3 മാസം കൂടുമ്പോൾ ആരോഗ്യ പരിശോധനകൾ സംഘടിപ്പിക്കുന്നതിന്റെ പ്രായോഗിക രീതികളെക്കുറിച്ച് പാറശാല ബ്ലോക്ക് ICDS സൂപ്പർവൈസർ ലക്ഷ്മി എസ് നായർ.
3: ഓരോ മാസവും സെക്ടർ മീറ്റിംഗില് ആക്ഷൻ പ്ലാൻ കൃത്യമായി തയ്യാറാക്കുകയും ആ ദിവസം അംഗനവാടിയിലെ മുഴുവൻ കുട്ടികളും ഹാജരാകുവാൻ മുൻപേ നിർദ്ദേശം നൽകുകയും അത്തരത്തിൽ ഹാജരാകുന്ന കുട്ടികളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അംഗനവാടി പ്രവർത്തകർ ശേഖരിക്കുകയും ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ ഹെൽത്ത് ടീം പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പരിശോധിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന വളർച്ചാ കുറവുകളോ അല്ലെങ്കിൽ വികസന പ്രശ്നങ്ങളോ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കുന്നു. സംസാര വൈകല്യമുള്ള കുട്ടികളെയോ അല്ലെങ്കിൽ ചലന വൈകല്യമുള്ള കുട്ടികളെയോ കാഴ്ച പരിമിതി കേൾവി ബുദ്ധിമുട്ടുള്ള കുട്ടികളെയോ നേരത്തെ കണ്ടെത്താനും അതിൽ ഇന്റർവെൻഷൻ നടത്താനും അത്തരത്തിലുള്ള വൈകല്യങ്ങളെ മുൻകൂട്ടി തന്നെ നമുക്ക് പരിശോധിച്ച് അതിന് വേണ്ട സപ്പോർട്ട് നൽകി അവരുടെ ഡെവലപ്മെന്റ് കൃത്യമായി നടത്താനും വേണ്ട സപ്പോർട്ട് നൽകാൻ സാധിക്കും. ഇപ്പൊ സ്ക്രീൻ ടൈം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും സംസാര വൈകല്യവും കൂടുതലായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഭാഷാ വൈകല്യങ്ങൾ അത്തരത്തിൽ നമ്മൾ നേരത്തെ കണ്ടെത്തുകയും സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്നതിലൂടെ അവര് ആ ഒരു പ്രായത്തിനനുസരിച്ചുള്ള ഡെവലപ്മെന്റിലോട്ട് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും.
0: പരിശോധനാ വേളയിൽ കുട്ടികളുടെ വളർച്ച, പോഷണം, കാഴ്ച, കേൾവി എന്നീ 4 പ്രധാന ഘടകങ്ങൾ എങ്ങനെയാണ് ശാസ്ത്രീയമായി വിലയിരുത്തുന്നത്?
4: 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലാണ് നിലവിൽ സ്ക്രീനിംഗ് പരിശോധനകൾ ആരംഭിച്ചിട്ടുള്ളത്.
0: വട്ടിയൂർക്കാവ് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീഹരി എം.
4: സ്ക്രീനിങ്ങിന്റെ ഭാഗമായി അവരുടെ ഉയരം, അവരുടെ തൂക്കം എന്നിവ പരിശോധിക്കുന്നു. അതോടൊപ്പം പ്രത്യേകമായ എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ചോദ്യാവലി തയ്യാറാക്കി അതിന് അനുസരിച്ചുള്ള ചോദ്യങ്ങളും പരിശോധനകളും നടത്തിയിട്ടുള്ള സ്ക്രീനിങ് പ്രോഗ്രാമായിട്ടാണ് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിലൂടെ കുട്ടികളിലുള്ള പോഷകാഹാരക്കുറവ് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഉയരത്തിനനുസരിച്ചുള്ള തൂക്കം ഒരു ചാർട്ടിലൂടെ മനസ്സിലാക്കുകയും പ്രത്യേകമായ എന്തെങ്കിലും കാരണങ്ങൾ ആ പോഷകാഹാരക്കുറവിന് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും സാധ്യത ഇതിലൂടെ ലഭ്യമാകുന്നു. ഇത് കൂടാതെ കേൾവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, സംസാര

0: റഫർ ചെയ്യാന്നുള്ളതാണ് ഈ പ്രോഗ്രാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
1: അങ്കണവാടി കേന്ദ്രീകരിച്ച് പതിവ് പരിശോധനകൾ വന്നതോടെ ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഒറ്റശേഖരമംഗലം നീരാഴിക്കോണം അങ്കണവാടിയിലെ അധ്യാപിക ഷീജ എ കെ.
2: ഇപ്പൊ ഈ ബാല്യസ്പന്ദനം ഗവൺമെന്റ് കൊണ്ടുവന്നത് ഒരു നല്ലൊരു കാര്യമാണ്. നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് തെറാപ്പി ആവശ്യമുള്ള കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അങ്കണവാടിയിലെ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും അതിന് പ്രകാരം സ്പീച്ച് തെറാപ്പിക്ക് വേണ്ടി ഡോക്ടർ കൺസൾട്ട് ചെയ്യുകയും ചെയ്യുന്നു.
1: അങ്കണവാടിയിൽ നേരിട്ടെത്തി ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ചപ്പോൾ മാതാപിതാക്കൾക്കുണ്ടായ ആശ്വാസവും സുരക്ഷിതത്വ ബോധവും വ്യക്തമാക്കുകയാണ് രക്ഷിതാവായ രേഷ്മ.
3: ഇപ്പൊ കുഞ്ഞുങ്ങളിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകള്, സംസാരത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ പോഷകക്കുറവിലുണ്ടാവുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പാരന്റ് നിലയിൽ നമ്മൾ അങ്ങോട്ട് പോയി റെഫർ ചെയ്യുന്നതിൽ ഇങ്ങോട്ട് വന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോട് അത്രയും നല്ലൊരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്റെ കുഞ്ഞിനെ തന്നെ ഒരു വാക്കുകളൊക്കെ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടി അവർ ഈ പരിപാടി ചെയ്തതിന്റെ അന്ന് ഇവിടെ വന്ന് നോക്കിയവര് ഹോസ്പിറ്റലിലൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്ക് അറിഞ്ഞാലും മുൻകൂട്ടി ചികിത്സ ഇതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ.
1: കേരളത്തിലെ കുട്ടികളിൽ നിലവിൽ കൂടുതലായി കണ്ടുവരുന്ന പോഷകാഹാര കുറവുകളെ കുറിച്ചും അവ പരിഹരിക്കേണ്ട വഴികളെ കുറിച്ചും വിശദമാക്കുകയാണ്.
4: ചില അംഗൻവാടികളിലൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ പോഷകാഹാര കുറവ് സ്പെസിഫിക് ഡെഫിഷ്യൻസീസ് കൂടുതലായിട്ട് കാണപ്പെടും.
1: പോഷകാഹാര വിദഗ്ധ ശുഭശ്രീ പ്രശാന്ത്.
4: നമ്മൾ കോസ്റ്റൽ ഏരിയാസിലും മറ്റുമൊക്കെ പോകുമ്പോൾ ചില ലക്ഷണങ്ങൾ പാരന്റ്സ് വരെ നെഗ്ലക്ട് ചെയ്യാറുണ്ട്. കുട്ടികൾ ക്ഷീണം, രാവിലെ ഉറക്കം എണീക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയാറുണ്ട്. ക്ഷീണം ഒരു കാരണമാണ്. ഭക്ഷണയോഗ്യമല്ലാത്ത മറ്റ് ഭക്ഷണങ്ങളിലേക്കുള്ള കുട്ടികളുടെ ഒരു ആകർഷണം, അത് നമ്മുടെ അനീമിയയുടെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇപ്പം കുട്ടികൾ റബ്ബർ കഴിക്കുക, പെൻസിലിന്റെ ലെഡ് കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുക. പോഷക കുറവ് വരുമ്പോൾ, വെയിറ്റ് കുറവ് വരുന്ന കുട്ടികളിൽ നമ്മൾ അവരുടെ ഭക്ഷണത്തിന്റെ രീതികൾ എടുത്തിട്ട് അവർക്ക് എവിടെയാണ് കുറവ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. ഇനി വെയിറ്റ് കൂടിയ കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ മറ്റ് പോഷകമായ അപര്യാപ്തത ഉണ്ടോ എന്നുള്ളത്, അവർ വെള്ളം കുടിക്കാറുണ്ടോ, അവർക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടോ, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ടാണ് പ്രൈമറി ആയിട്ട് നമ്മളൊരു ഇവാലുവേഷൻ നടത്തുന്നത്. അതിനുശേഷം സെക്കൻഡറി ഇവാലുവേഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ അവർക്ക് ബ്ലഡ് ടെസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്.
1: പോഷകാഹാര കുറവ് താരതമ്യേന കൂടുതലുള്ള ആദിവാസി പിന്നാക്ക മേഖലകളിലെ അംഗണവാടികളിൽ ഈ പദ്ധതി ഉണ്ടാക്കുന്ന വലിയ മുന്നേറ്റത്തെക്കുറിച്ച് വയനാട് ബത്തേരിയിൽ നിന്ന് ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ശരണ്യ.
5: ബാലസ്പന്ദനം പരിപാടിയിലൂടെ കുട്ടികൾക്ക് അവരുടെ അംഗനവാടികളിൽ കൊണ്ടുവിടുമ്പോൾ അവർക്ക് തൂക്കം വളരെ കുറവായിരിക്കും, പൊതുവെ ആദിവാസി മേഖലകളിലെ കുട്ടികൾക്ക്. പക്ഷേ അവർ അംഗനവാടികളിൽ പോയി തുടങ്ങുമ്പോൾ അവരുടെ തൂക്കവും അവരുടെ വളർച്ചാ രീതികളും നമുക്ക് ഓരോ ദിവസവും വരുന്ന മാറ്റം നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. കുട്ടി നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വരാൻ സാധിക്കുന്നു. അവരുടെ ഊരുകളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തെക്കാൾ പോഷക സമൃദ്ധമായ ഭക്ഷണം അവർക്ക് ലഭിക്കുന്നതിലൂടെ അവരുടെ മെച്ചപ്പെട്ട ആരോഗ്യം തിരിച്ചു വരുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ആദിവാസി ഊരുകളിലെ ജീവിത രീതി കണ്ടുവരുന്നത് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ്. കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ പറയും കുട്ടികൾക്ക് ഒരു 8 മണി 7 മണിക്കുള്ളിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. പക്ഷെ അത് മിക്ക സ്ഥലങ്ങളിലും അത് സംഭവിക്കാറില്ല. അപ്പം അവർക്ക് കിട്ടേണ്ട പോഷകം വളരെ കുറഞ്ഞു പോകുന്നു. പിന്നെ പല ഊരുകളിൽ തന്നെ പോഷക സമൃദ്ധമായ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. വീട്ടിൽ എന്താണുള്ളത് ആ ഭക്ഷണമാണ് കൊടുക്കുന്നത്. പക്ഷെ ഏത് ഭക്ഷണം ഉൾപ്പെടുത്തണം, കുറച്ചും കൂടെ അവബോധം മാതാപിതാക്കൾക്ക് കിട്ടേണ്ടിയിരിക്കുന്നു.
1: കുട്ടികളുടെ ആരോഗ്യവും പോഷണവും ഉറപ്പുവരുത്തുന്നത് കരുത്തുറ്റൊരു നാളെയെ കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിസ്ഥാന തറക്കല്ലാണ്. സർക്കാരിന്റെ ഈ 100-ദിന കർമ്മ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ കുട്ടികളുടെ ആരോഗ്യ നിലവാരം കൂടുതൽ ശാസ്ത്രീയമായി നിരീക്ഷിക്കാനും ആവശ്യമായ മെഡിക്കൽ പിന്തുണ ഉറപ്പാക്കാനും സാധിക്കും. കുടുംബങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പൂർണ്ണ പങ്കാളിത്തത്തോടെ ബാല്യസ്പന്ദനം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം.
6: പ്രഭാതഭേരി, ഇനി നാളെ രാവിലെ നമസ്തേ അനന്തപുരിയിൽ.
7: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
9: ആയുർവേദത്തിലൂടെയുള്ള ജീവിതശൈലി മാറ്റവും ആരോഗ്യ സംരക്ഷണവും ഡോക്ടർ ആനന്ദ് എ ജെ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടി തുടങ്ങിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി മുദ്രായോജനയുടെ ഗുണഭോക്താക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അവർ. 2015 തുടക്കമിട്ട പ്രധാനമന്ത്രി മുദ്രായോജന പദ്ധതിയിലൂടെ ചെറുകിട സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. കൃത്യസമയത്ത് തിരിച്ചടവ് നടത്തുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ തുക വായ്പയായി ലഭിക്കാനും ബാങ്കുകളിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും സാധിച്ചതായി അവർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200 ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76 ജന്മദിനത്തിൽ വിവിധ ലോക നേതാക്കൾ ആശംസകൾ നേർന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുടങ്ങിയ പ്രമുഖർ പ്രധാനമന്ത്രിയുടെ ആഗോള നേതൃപാടവത്തെയും ഇന്ത്യയുടെ വളർച്ചയെയും പ്രകീർത്തിച്ചു. ദലൈലാമ ഉൾപ്പെടെ ആത്മീയ നേതാക്കളും US, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും പ്രധാനമന്ത്രിക്ക് ആശംസ അറിയിച്ചു. ആശംസ നേർന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവർക്കും ആഗോള നേതാക്കൾക്കും പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. പുരോഗമനപരവും സമൃദ്ധവുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ രാജ്യത്തിന്റെ പ്രയാണം കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്മരീയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. ആരോഗ്യ പരിപാലന രംഗത്ത് രോഗികളുടെ സുരക്ഷ സുപ്രധാന ഘടകമാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ലോക രോഗി സുരക്ഷാ ദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
2: ചികിത്സക്കപ്പുറം സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതും അന്തസ്സുള്ളതും രോഗീകേന്ദ്രീകൃതവുമായ പരിചരണം ഓരോ രോഗിക്കും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതാവണം ആരോഗ്യ പരിപാലന സേവനങ്ങളുടെ ലക്ഷ്യമെന്ന് JP നദ്ദ പറഞ്ഞു. രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, സാങ്കേതിക വിദഗ്ധർ, ഭരണവിഭാഗം ജീവനക്കാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കൊപ്പം രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സാമ്പത്തിക സുരക്ഷയും ആരോഗ്യ പരിപാലന സേവനങ്ങളുടെ ലഭ്യത യും ശക്തിപ്പെടുത്തുന്നതിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വഹിക്കുന്ന പങ്കിനെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ശുചിത്വത്തിലുണ്ടായ പുരോഗതി പൊതുജനാരോഗ്യ ഫലങ്ങളിൽ, പ്രത്യേകിച്ച് വയറിളക്ക രോഗങ്ങളുടെ കാര്യത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ആശുപത്രികളിലെ ശുചിത്വത്തിന് അണുബാധ തടയുന്നതുമായും രോഗികളുടെ സുരക്ഷയുമായും നേരിട്ട് ബന്ധമുണ്ടെന്നും JP നദ്ദ വ്യക്തമാക്കി.
1: റഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിനെ മോസ്കോയിൽ ഇന്നലെ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. മോസ്കോയിലെ അജ്ഞാത സൈനികന്റെ സ്മാരകത്തിൽ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു. റഷ്യൻ കരസേന

0: ആസ്ഥാനം സന്ദർശിച്ച ജനറൽ സേത്ത് സൈനിക മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തി. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിക്ക് വിവിധ ഇന്ത്യൻ എംബസികളും കൌൺസുലേറ്റുകളും തുടക്കം കുറിച്ചു. വിദേശകാര്യ മന്ത്രാലയ ആസ്ഥാനത്ത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പരിപാടിക്ക് തുടക്കമിട്ടു. സ്വച്ഛതാ മേം സഹബാഗ്, സ്വച്ഛ് ഭാരത് വികസിത് ഭാരത് എന്നീ പ്രമേയത്തിലാണ് പരിപാടി. അസർബൈജാൻ, ഐസ്ലൻഡ്, സൌദി അറേബ്യ, ലൈബീരിയ, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിലും കൌൺസുലേറ്റുകളിലും പരിപാടി വിപുലമായി സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കോട്ടയം കടനാട് ഗ്രാമപഞ്ചായത്തിലെ ആയുഷ്മാൻ ആരോഗ്യമന്ദിർ മെയിൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആശുപത്രികളിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയോഗിക്കണമെന്നാണ് ഗവൺമെന്റ് നിലപാട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്നും മുരളീധരൻ പറഞ്ഞു. ഗവൺമെന്റ് ആശുപത്രികളിൽ റോബോട്ടിക് ചികിത്സ അടക്കം കൊണ്ടുവരുമെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരീക്ഷണാടിസ്ഥാനം സ്ഥാനത്തിൽ വെർച്വൽ ഓട്ടോപ്സിക്ക് സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഈ മാസം 28 ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ ഗ്രാമങ്ങളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ജനകീയമായി നടപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കോഴിക്കോട് NIT ക്യാമ്പസിൽ ഇന്നു മുതൽ 3 ദിവസം സംഘടിപ്പിക്കുന്ന സ്മിക് മക്കേ കൺവെൻഷൻ സമന്വയം ഉച്ചയ്ക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലകളുടെ ആഴമേറിയ അനുഭവം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാസ്വാദകർക്കും നൽകുന്ന റെസിഡൻഷ്യൽ പരിപാടിയാണിത്. ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രശസ്ത കലാകാരന്മാരുടെ കച്ചേരികളും അവതരണങ്ങളും അരങ്ങേറും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ ജില്ലാതല പട്ടയമേള രാവിലെ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 53 ദേവസ്വം പട്ടയങ്ങളും, ആറളം അയ്യങ്കുന്ന് വില്ലേജുകളിലെ ഉന്നതികളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കുള്ള 169 ഉന്നതി പട്ടയങ്ങളുമാണ് മേളയിൽ വിതരണം ചെയ്യുക. ലാൻഡ് ട്രിബ്യൂണൽ അടിസ്ഥാനത്തിൽ ടോക്കൺ വിതരണം ചെയ്താണ് പട്ടയങ്ങൾ നൽകുക. പട്ടയ വിതരണത്തിനായി 15 കൌണ്ടറുകൾ ഉദ്ഘാടന വേദിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കണ്ണൂർ ധനലക്ഷ്മി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മേളയിൽ TO മോഹനൻ MLA അധ്യക്ഷത വഹിക്കും. മന്ത്രി സണ്ണി ജോസഫ് മുഖ്യാതിഥിയാവും. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമിയുടെ നിയമപരമായ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും തീർപ്പാക്കാൻ ബാക്കിയുള്ള പട്ടയ അപേക്ഷകളിൽ നടപടികൾ പൂർത്തിയാക്കുമെന്നും ജില്ലാ കലക്ടർ P.Vishnuraj അറിയിച്ചു.
0: അഫ്ഗാനിസ്ഥാനെതിരായ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 127 റൺസിന്റെ തകർപ്പൻ വിജയം നേടിയാണ് ഇന്ത്യ 3-0 പരമ്പര നേടിയത്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ഉയർത്തിയ 221 റൺസ് അഫ്ഗാനിസ്ഥാന് മറികടക്കാനായില്ല. 14.1 ഓവറിൽ 94 റൺസിന് അഫ്ഗാനിസ്ഥാൻ പുറത്തായി. 108 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ സീരീസും പ്ലെയർ ഓഫ് ദ മാച്ചും. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഐച്ചിയിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. ഇന്ത്യൻ ജപ്പാൻ വനിതാ ടീമുകൾ തമ്മിലെ ആദ്യ മത്സരമാണിത്. നാളെയാണ് ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങ്. ഒക്ടോബർ 4 നീളുന്ന ഗെയിംസിൽ സോഫ്റ്റ് ടെന്നീസ്, ടെക്ബോൾ ഇനങ്ങളിലും ഇന്ത്യ മത്സരിക്കും. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മത്സരം 27 നടക്കുന്ന ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 1 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ചാണ്ടിയുമ്മൻ MLA ടിക്കറ്റിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മത്സരത്തിന് മുന്നോടിയായി മന്ത്രി OJ ജനീഷ് ഒരുക്കങ്ങൾ വിലയിരുത്തി. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് വോട്ടെടുപ്പ്. ഉച്ചയ്ക്ക് 2 വോട്ടെണ്ണലും തുടർന്ന് ഫലപ്രഖ്യാപനവും ഉണ്ടാവും. കേരളത്തിൽ വിശ്വകർമ്മ സമുദായം നിർണായക ശക്തിയായി മാറിയെന്ന് മന്ത്രി മോൻ ജോസഫ് പറഞ്ഞു. വിശ്വകർമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം നഗരത്തിൽ VSS സംസ്ഥാന സമിതി സംഘടിപ്പിച്ച മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിശ്വകർമ്മ ദിനം പൊതു അവധിയാക്കുന്നതടക്കം ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ചെറുകിട സംരംഭങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ഗവൺമെന്റ് ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിന് നടപടി തുടങ്ങിയതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ, അനന്തപുരി തുടരുന്നു.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: നമസ്തേ, അനന്തപുരിയിൽ ഇനിയൊരു ഗാനമാണ് സ്നേഹവീട് എന്ന ചിത്രത്തിനായി ഹരിഹരൻ പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഇളയരാജ.

നമസ്തേ അനന്തപുരിയിൽ. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. പസഫിക് ദ്വീപ് രാഷ്ട്രമായ നൌറുവിന്റെ പുതിയ പേര് എന്താണ്? ഇതാണ് ഇന്നത്തെ ചോദ്യം. ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളൂ. പസഫിക് ദ്വീപ് രാഷ്ട്രമായ നൌറുവിന്റെ പുതിയ പേര് എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിൽ കേൾക്കാം. ഇനി അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിനായി പി സുശീലയും സംഘവും പാടിയൊരു ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: കാർഷിക മേഖലാ വാർത്തകൾ. പത്തനംതിട്ട ജില്ലാ കാർഡ് കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 23 ജാതിക്ക തോടിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 8078572094 എന്ന നമ്പറിൽ ഈ മാസം 21 വൈകുന്നേരം 3 മുൻപായി രജിസ്റ്റർ ചെയ്യുക. പരിശീലന ഫീസ് 1000 രൂപ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഈ മാസം 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, FSSAI മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 8089076698. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 23-24 പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 22 വൈകുന്നേരം 3 മുൻപ് 04936297084 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക. അരൂർ പഞ്ചായത്തിലെ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള അവസരം പുനരാരംഭിച്ചു. കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ആഴ്ച ചന്തയ്ക്ക് ഈ മാസം 17 വ്യാഴാഴ്ച മുതൽ തുടക്കമായി. ഇനി മുതൽ എല്ലാ വ്യാഴാഴ്ചകളിലും പഞ്ചായത്ത് വളപ്പിൽ ചന്ത പ്രവർത്തിക്കും. രാവിലെ 10:30 മുതൽ 11:30 വരെയാണ് പ്രവർത്തന സമയം. കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ടെത്തിച്ച് വിൽപ്പന നടത്താം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9383470586. ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഇന്നും നാളെയും സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0497276373. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പശുവളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 24-25 സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയാണ് പരിശീലനം. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 0491-2815-454 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക. പരിശീലനത്തിനെത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ ഈ മാസം 24-25 ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. രാവിലെ 10 വൈകിട്ട് 5 വരെയാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. 0479-2452-277-7736-3368. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 30 കോടി രൂപ, 2 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45

0: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ചരിത്രത്തിൽ ഇന്ന്
2: രണ്ടായിരത്തി 2016 സെപ്റ്റംബർ 18 ജമ്മു കാശ്മീരിലെ ഉറിയിലുള്ള ഇന്ത്യൻ ആർമി ക്യാമ്പിന് നേരെയുണ്ടായ ഭീകരാക്രമണം ഇന്ത്യയെ മുഴുവൻ നടുക്കിയ ഒരു ദാരുണ സംഭവമായിരുന്നു. പുലർച്ചെയുണ്ടായ ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ 19 ഇന്ത്യൻ സൈനികർക്കാണ് തങ്ങളുടെ ജീവൻ ബലി നൽകേണ്ടി വന്നത്. ദേശീയ സുരക്ഷയെയും രാജ്യത്തിന്റെ വിദേശ നയത്തെയും വൻതോതിൽ സ്വാധീനിച്ച ഒരു സംഭവമായിരുന്നു ഇത്. ഈ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസും വൈസ് പ്രസിഡന്റുമായിരുന്ന ജസ്റ്റിസ് എം ഹിദായത്തുള്ള 1992 സെപ്റ്റംബർ 18 അന്തരിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ചീഫ് ജസ്റ്റിസ്, വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് എന്നീ മൂന്ന് ഉയർന്ന ഭരണഘടനാ പദവികളും വഹിച്ചിട്ടുള്ള ഒരേയൊരു വ്യക്തി അദ്ദേഹമാണ്. 1969 അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ അന്തരിക്കുകയും വൈസ് പ്രസിഡന്റായിരുന്ന വി വി ഗിരി രാജിവെക്കുകയും ചെയ്ത അസാധാരണ സാഹചര്യത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റു. പിന്നീട് 1982 അദ്ദേഹം ഒരു തവണ കൂടി താൽക്കാലിക പ്രസിഡന്റായിട്ടുണ്ട്. തന്റെ ഔദ്യോഗിക ജീവിതകാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും സുപ്രീംകോടതി ജഡ്ജിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ളതും പ്രശസ്തവുമായ ദിനപത്രങ്ങളിലൊന്നായ ന്യൂയോർക്ക് ടൈംസ് 1851 സെപ്റ്റംബർ 18 അതിന്റെ ആദ്യ പതിപ്പ് പുറത്തിറക്കിയത്. ഹെൻറി ജാർവിസ് റെയ്മണ്ട്, ജോർജ് ജോൺസ് എന്നിവർ ചേർന്നാണ് ഈ പത്രം സ്ഥാപിച്ചത്. തുടക്കത്തിൽ ന്യൂയോർക്ക് ഡെയിലി ടൈംസ് എന്ന പേരായിരുന്നു ഇതിന്. പത്രപ്രവർത്തന രംഗത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ പുലിസ്റ്റർ സമ്മാനം ഏറ്റവും കൂടുതൽ തവണ നേടിയിട്ടുള്ള വാർത്താ മാധ്യമമാണിത്. വാർത്തകളിലെ വിശ്വാസ്യതയും ഗൌരവമേറിയ അവതരണ ശൈലിയും കാരണം ഈ പത്രം മാധ്യമ ലോകത്ത് ദ ഗ്രേറ്റ് ലേഡി എന്ന വിളിപ്പേരിലും അറിയപ്പെടുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിനുശേഷം ലോകസമാധാനം നിലനിർത്താനായി രൂപീകരിച്ച ലീഗ് ഓഫ് നേഷൻസിൽ 1934 സെപ്റ്റംബർ 18 സോവിയറ്റ് യൂണിയൻ അംഗമായി ചേർന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരു കാലഘട്ടത്തിനു ശേഷമാണ് സോവിയറ്റ് യൂണിയൻ ലീഗിലെ 39-ാമത്തെ അംഗമായി മാറുന്നത്. ലീഗിൽ ചേർന്ന ഉടൻ തന്നെ സോവിയറ്റ് യൂണിയന് ലീഗ് കൌൺസിലിൽ സ്ഥിരാംഗത്വം ലഭിച്ചു. നാസി ജർമ്മനിയുടെയും ഫാസിസ്റ്റ് ഇറ്റലിയുടെയും വളർച്ചയെ പ്രതിരോധിക്കുക എന്നതായിരുന്നു സോവിയറ്റ് യൂണിയന്റെ അന്നത്തെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഈ അംഗത്വം അധികകാലം നീണ്ടുനിന്നില്ല. 1939 നവംബറിൽ സോവിയറ്റ് യൂണിയൻ ഫിൻലാൻഡിനെ ആക്രമിച്ചു. ഈ അധിനിവേശത്തെ തുടർന്ന് 1939 ഡിസംബർ 14 സോവിയറ്റ് യൂണിയനെ ലീഗ് ഓഫ് നേഷൻസിൽ നിന്ന് പുറത്താക്കി. ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരേയൊരു രാജ്യം സോവിയറ്റ് യൂണിയനാണ്. ഐക്യരാഷ്ട്രസഭയുടെ 2-ാമത്തെ സെക്രട്ടറി ജനറലായിരുന്ന ഡാഗ് ഹമ്മർ ഷോൾഡ് 1961 സെപ്റ്റംബർ 18 ദാരുണമായ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഈ സംഭവം ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരൂഹതകളിൽ ഒന്നായി ഇന്നും അവശേഷിക്കുന്നു. കോംഗോയിലെ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാനും കട്ടാംഗയിലെ വിമത നേതാക്കളുമായി ചർച്ച നടത്താനുമുള്ള സമാധാന ദൌത്യത്തിനിടയിലാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനം തകർന്നു വീണത്. അദ്ദേഹത്തിന്റെ മരണശേഷം 1961 തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന പുരസ്കാരമായ നൊബേൽ സമാധാന സമ്മാനം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. നൊബേൽ സമ്മാന ചരിത്രത്തിൽ മരണാനന്തര ബഹുമതിയായി ഈ പുരസ്കാരം ലഭിച്ച ഒരേയൊരു വ്യക്തി അദ്ദേഹമാണ്. അന്താരാഷ്ട്ര തുല്യവേതന ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 18 ആചരിക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമൂല്യമുള്ള ജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിവസം നിശ്ചയിച്ചിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ 2019 ഈ ദിനം പ്രഖ്യാപിച്ചത്. തുടർന്ന് 2020 സെപ്റ്റംബർ 18 ആദ്യമായി അന്താരാഷ്ട്ര തുല്യവേതന ദിനം ആചരിച്ചത്.
1: ചരിത്രത്തിൽ ഇന്ന്
3: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
4: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
5: ഇതാരാ വിളിക്കുന്നത്?
3: ഹാപ്പി ബർത്ത്ഡേ ടു യു.
5: ഓ, താങ്ക് യു.
3: ഹലോ,
4: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
6: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം.

0: ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
1: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
1: 8281-4203-05.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: നമസ്തേ അനന്തപുരി, തുടരുകയാണ് ഇനി ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിലെ അമിത സ്ക്രീൻ ഉപയോഗം, മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ അനൂപ ശിവപാൽ സംസാരിക്കുന്നു.
2: ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് കുട്ടികളുടെ ജീവിതത്തിൽ മൊബൈൽ ഫോണുകളും ടാബ്ലറ്റുകളും വീഡിയോ ഗെയിമുകളും ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറിയിരിക്കുന്നു. പഠനത്തിനും അറിവ് സമ്പാദിക്കുന്നതിനും സാങ്കേതികവിദ്യ ഏറെ സഹായകരമാണെങ്കിലും നിയന്ത്രണമില്ലാത്ത സ്ക്രീൻ ഉപയോഗം കുട്ടികളുടെ ശാരീരിക, മാനസിക, ബൗദ്ധിക, സാമൂഹിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ലോകമെമ്പാടുമുള്ള നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ലോകാരോഗ്യ സംഘടന, അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് സ്ക്രീൻ സമയം നിയന്ത്രിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിക്കുന്നു. അമിതമായ ഡിജിറ്റൽ ഉപയോഗം ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാം. മൊബൈൽ ഗെയിമിംഗ് അമിത ഉപയോഗം എന്നത് എന്താണ്? പ്രായത്തിനനുസരിച്ച് നിർദ്ദേശിച്ചിരിക്കുന്ന സമയപരിധിയിൽ കവിയുക, ഉറക്കം, പഠനം, കളി, കുടുംബ ബന്ധങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുക, ഉപയോഗം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും കഴിയാതിരിക്കുക, മൊബൈൽ ഇല്ലാത്തപ്പോൾ അസ്വസ്ഥതയും ദേഷ്യവും വാശിയും അനുഭവപ്പെടുക, ഇത്തരം സാഹചര്യങ്ങളെയാണ് അമിത സ്ക്രീൻ ഉപയോഗമെന്ന് വിശേഷിപ്പിക്കുന്നത്. ചില കുട്ടികളിൽ ഇത് ഗെയിമിംഗ് ഡിസോർഡർ എന്ന അവസ്ഥയിലേക്കും നയിക്കാം. ദീർഘനേരം സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ കണ്ണിമ ചിമ്മുന്നത് ഏകദേശം പകുതിയോളം കുറയുന്നു. ഇതുമൂലം കണ്ണ് വരണ്ടു പോകൽ, കണ്ണിൽ കരകരപ്പ്, തലവേദന, കാഴ്ചമങ്ങൽ, കണ്ണിന് ക്ഷീണം എന്നിവ ഉണ്ടാകാം. ഇതിനെ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നു. മൊബൈൽ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന നീലപ്രകാശം ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മെലറ്റോണിൻ ഹോർമോണിന്റെ ഉൽപാദനം കുറയ്ക്കുന്നു. ഇതിന്റെ ഫലമായി ഉറങ്ങാൻ വൈകുക, ഉറക്കത്തിന്റെ ഗുണനിലവാരം കുറയുക, പകൽ സമയത്ത് ക്ഷീണം അനുഭവപ്പെടുക, ഓർമ്മശക്തിയും ശ്രദ്ധയും കുറയുക എന്നിവ ഉണ്ടാകാം. ദീർഘസമയം ഇരുന്ന് ഗെയിം കളിക്കുന്നതും സ്ക്രീൻ നോക്കുന്നതും ശാരീരിക വ്യായാമത്തിന്റെ അളവ് കുറയ്ക്കുന്നു. ഇത് അമിതവണ്ണം, പ്രമേഹ സാധ്യത, ഉയർന്ന രക്തസമ്മർദ്ദം, കഴുത്ത്, തോളുകൾ, പുറം എന്നിവയിലെ വേദന എന്നിവയ്ക്ക് കാരണമാകും. വേഗതയേറിയ ദൃശ്യങ്ങളും തുടർച്ചയായ ഉത്തേജനവും നൽകുന്ന ഗെയിമുകൾ കുട്ടികളുടെ മസ്തിഷ്കത്തെ നിരന്തരം ഉത്തേജിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി ശ്രദ്ധ കുറയുന്നു, പഠനത്തിൽ ഏകാഗ്രത നഷ്ടപ്പെടുന്നു, ഓർമ്മശക്തി കുറയുന്നു, പ്രശ്നപരിഹാര ശേഷി ദുർബലമാകുന്നു. അമിതമായ സ്ക്രീൻ ഉപയോഗം ചില കുട്ടികളിൽ ഉത്കണ്ഠ, വിഷാദം, വിദ്വേഷം, ആക്രമണ സ്വഭാവം, ആത്മവിശ്വാസക്കുറവ് എന്നിവ ഉണ്ടാക്കുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മൊബൈലുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്ന കുട്ടികൾ കുടുംബാംഗങ്ങളുമായി കുറച്ച് സംസാരിക്കുന്നു, സുഹൃത്തുക്കളോടൊപ്പം നേരിട്ട് കളിക്കുന്ന സമയം കുറയുന്നു, ആശയവിനിമയ ശക്തി ദുർബലമാകുന്നു, സഹാനുഭൂതിയും സാമൂഹിക ഇടപെടലും കുറയുന്നു. ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ: മൊബൈൽ ഇല്ലാത്തപ്പോൾ ദേഷ്യം, ഭക്ഷണത്തിൽ താൽപര്യം കുറയുക, ഉറക്കം കുറയുക, പഠനത്തിൽ പിന്നോക്കം പോകുക, കുടുംബാംഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, പുറത്തുപോയി കളിക്കാൻ താൽപര്യമില്ലാതാകുക, വീട്ടുകാർ അറിയാതെ രഹസ്യമായി മൊബൈൽ ഉപയോഗിക്കുക, ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ്. ആരോഗ്യകരമായ സ്ക്രീൻ ഉപയോഗത്തിനുള്ള മാർഗങ്ങൾ: ഒന്നാമതായി, സ്ക്രീൻ സമയം നിയന്ത്രിക്കുക. 5 മുതൽ 17 വയസ്സുള്ള കുട്ടികൾ വിനോദത്തിനായുള്ള സ്ക്രീൻ സമയം ദിവസം 1 മുതൽ 2 മണിക്കൂറിൽ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുക. സ്ക്രീൻ രഹിത മേഖലകൾ സൃഷ്ടിക്കുക. വീട്ടിലെ ഭക്ഷണമേശ, കിടപ്പുമുറി, കുടുംബവുമായി ചിലവഴിക്കേണ്ട സമയം, ഇവിടങ്ങളിൽ മൊബൈൽ ഉപയോഗം ഒഴിവാക്കുക. ദിവസേന ശാരീരിക വ്യായാമം ഉറപ്പാക്കുക. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കുട്ടിയെ പുറത്ത് കളിക്കാനോ വ്യായാമത്തിനോ പ്രോത്സാഹിപ്പിക്കുക. കുടുംബവുമായി ചിലവഴിക്കുന്ന സമയം വർദ്ധിപ്പിക്കുക. കഥ പറച്ചിൽ, പുസ്തക വായന, ബോർഡ് ഗെയിമുകൾ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികളുടെ മാനസിക വളർച്ചയെ ശക്തിപ്പെടുത്തുന്നു. ഉറങ്ങുന്നതിന് കുറഞ്ഞത് 1 മണിക്കൂർ മുമ്പ് എല്ലാ ഡിജിറ്റൽ ഉപകരണങ്ങളും മാറ്റിവെക്കുക. പ്രായത്തിനനുസരിച്ചുള്ള കണ്ടന്റ് മാത്രം അനുവദിക്കുകയും ആവശ്യമായ പേരന്റൽ കൺട്രോൾസ് ഉപയോഗിക്കുകയും ചെയ്യുക. അവസാനമായി, മാതാപിതാക്കൾ മാതൃകയാകുക. കുട്ടികൾ പറയുന്നത് കേൾക്കുന്നതിലുപരി

0: കാണുന്നതാണ് അനുകരിക്കുന്നത്. അതിനാൽ മുതിർന്നവരും സ്വന്തം സ്ക്രീൻ ഉപയോഗത്തിൽ നിയന്ത്രണം പാലിക്കണം. സാങ്കേതിക വിദ്യ ഒരിക്കലും ഒരു ശത്രുവല്ല, അതിന്റെ അമിതവും നിയന്ത്രണമില്ലാത്ത ഉപയോഗവുമാണ് യഥാർത്ഥ പ്രശ്നം. കുട്ടികൾക്ക് ഡിജിറ്റൽ ലോകത്തിന്റെ നേട്ടങ്ങൾ ലഭിക്കുമ്പോഴും പ്രകൃതിയുമായും സ്വന്തം കുടുംബവുമായും സുഹൃത്തുക്കളുമായും ഇടപഴകാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും ഒരുപോലെ ജാഗ്രത പുലർത്തണം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിലെ അമിത സ്ക്രീൻ ഉപയോഗം, മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
8: എന്നും രാവിലെ 10:30
7: പ്രായോജകർ.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
9: ഗ്രാമകേരളം.
10: ചില ജലചിന്തകൾ.
11: വെറി, ഉഷ്ണം, ആവി എന്നൊക്കെ വേനൽ ചൂടിന് ഗ്രാമീണർ പറയാറുണ്ട്. സൂര്യൻ ഉഗ്രപ്രതാപിയായി മണ്ണിനെ വരട്ടിയെടുക്കുന്ന കാലമാണ് വേനൽക്കാലം. സസ്യലതാദികൾ വാടിക്കരിയുകയും പക്ഷിമൃഗാദികൾ ദാഹാർത്തരായി അലയുകയും തളർന്നു വീഴുകയും ചെയ്യുന്ന ഈ കാലത്ത് ജലത്തിന് പൊന്നും വില. പണ്ട് ജലവിതരണ പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല. രാജഭരണകാലത്ത് തണ്ണീർ പന്തലുകളും പൊതുകിണറുകളുമായിരുന്നു വേനൽക്കാലത്തെ ജലലഭ്യതയ്ക്കായി ഒരുക്കിയിരുന്നത്. ചില പ്രദേശങ്ങളിൽ പൂർണമായും ജലലഭ്യത ഇല്ലാതെ വരും. അവിടെയുള്ളവർ അതിരാവിലെ വരിവരിയായി തൊട്ടടുത്ത ഗ്രാമങ്ങളിലേക്ക് കുടിവെള്ളത്തിനായി പോകുന്ന കാഴ്ച ഒരു കാലത്ത് സാർവത്രികമായിരുന്നു. വറ്റിവരണ്ട നദികളിൽ താൽക്കാലിക കിണർ കുത്തിയും മറ്റുമായിരുന്നു ഇവരുടെ ജലസംഭരണം. ഇത്തരം കിണറുകളെ ഓലി എന്ന് വിളിച്ചിരുന്നു. വീടുകളിലെ കിണറുകൾ ഈ കാലയളവിൽ, അതായത് മീനത്തിൽ വൃത്തിയാക്കിയിടുക, ഇവരുടെ പതിവായിരുന്നു. ഇതിനെ കിണർ തേകൽ എന്നാണ് പറഞ്ഞിരുന്നത്. കരിങ്കല്ലുകൊണ്ടും വെട്ടുകല്ലുകൊണ്ടും വേലികൊണ്ടും വളച്ചുകെട്ടിയവയാണ് നാടൻ കിണറുകൾ. ജലലഭ്യതയനുസരിച്ച് ആഴമുള്ളവയും കുറഞ്ഞവയുമായ കിണറുകളുണ്ട്. ആഴമുള്ളവ തേകുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണ്. മണ്ണ്, വെട്ടുകല്ല്, പാറ ഇവ തുരന്നുള്ള കിണറുകളാണ് ഓരോ പ്രദേശത്തും. താഴേക്കിറങ്ങാനുള്ള വരമ്പുകളെ അരഞ്ഞാണമെന്നാണ് വിളിക്കുക. ഓരോ കിണറും തേകാൻ ഗ്രാമീണരുടെ കൂട്ടായ്മ തന്നെയുണ്ട്. ഇവർ കിണറ്റിലിറങ്ങാനുള്ള സന്നാഹങ്ങളുമായി നിശ്ചിത ദിവസം പണി തുടങ്ങും. കിണറിന്റെ വലുപ്പമനുസരിച്ച് ഒന്നോ രണ്ടോ പേർ വടം വഴി അകത്തിറങ്ങും. കുഞ്ഞു മൺകോരികൊണ്ട് അകത്തുള്ള കല്ലും മണ്ണും കരിയിലയും ചെളിയുമെല്ലാം ചെറുകുട്ടകളിൽ ശേഖരിക്കും. ഇവ മുകളിൽ നിൽക്കുന്നവർ വലിച്ചു കയറ്റി പുറത്തേക്കിടും. ഒടുവിൽ എല്ലാം വൃത്തിയായി കഴിഞ്ഞ് പുറത്തുനിന്നുള്ള ശുദ്ധജലമൊഴിച്ച് കിണർ കഴുകും. ആ വെള്ളവും കോരിയെടുത്തു കഴിഞ്ഞ് വൃത്തിയുള്ള തുണി കൊണ്ട് കിണർ തുടച്ചു വൃത്തിയാക്കും. ഇതോടെ തേകൽ പൂർത്തിയായി. തുടർന്ന് ചിരട്ടക്കരി അടിയിൽ നിരത്തും. നെല്ലിപ്പലക അടുക്കിയും കിണറിനെ റിഫ്രഷ് ചെയ്യുകയായി. ഊറിവരുന്ന ജലം ശുദ്ധീകരിക്കാനുള്ള പ്രകൃതിദത്ത മാർഗമാണിവ. വിളഞ്ഞ നെല്ലിത്തടികൾ മുറിച്ച് കഷ്ണങ്ങളാക്കിയത് പണ്ട് അങ്ങാടിക്കടകളിൽ സുലഭമായിരുന്നു. തേകിക്കഴിഞ്ഞ് ഊറിവരുന്നത് ഇളപ്പം വെള്ളം, ഇളം വെള്ളം എന്നൊക്കെ പറയുന്ന തെളിനീരാണെന്ന് പണ്ടുള്ളവർ വിശ്വസിച്ചിരുന്നു. ഇതിനെ ദൃഢമാക്കാനാണ് കരിയും നെല്ലിപ്പലകയും ഒക്കെ. തലേന്ന് തേകി വൃത്തിയാക്കിയ കിണർ മെടഞ്ഞ തെങ്ങോലകൾ കൊണ്ട് മൂടിയിടും. പിറ്റേന്ന് അവ മാറ്റി ഊറി വന്ന ജലം കോരിയെടുത്ത് അതിൽ പായസമുണ്ടാക്കി അയൽപ്പക്കങ്ങളിലൊക്കെ വിതരണം ചെയ്യുന്നു. ഇതിനെ തേക്കുപായസമെന്നാണ് പറയുക. തേങ്ങാപ്പാലും ശർക്കരയും തവിടുള്ള പൊടിയരിയുമാണ് പായസത്തിലെ പ്രധാന ചേരുവകൾ. കിണർ തേകുന്നവർക്ക് മുരിങ്ങയ്ക്കയും മാങ്ങയും ചക്കയുമിട്ട അവിയൽ കൂട്ടിയുള്ള സദ്യയാണ് നൽകുക. ഒപ്പം ചക്കക്കുരു മെഴുക്കു പുരട്ടി ചക്കയുടെ മധ്യത്തിലുള്ള കൂഞ്ഞി അഥവാ പൂഞ്ഞുകൊണ്ടുള്ള മസാലക്കൂട്ടുതോരൻ, മാങ്ങാക്കറി എന്നിവയും വിഭവങ്ങളായി എത്തും. രാവിലെ ചക്കപ്പുഴുക്കും മാങ്ങാക്കറിയും പ്രാതലായി നൽകും. ഊണ് കഴിഞ്ഞ് ഓലയും നിരത്തി തേക്കുകാർ അവരുടെ വീടുകളിലേക്ക് മടങ്ങും. ഇവർക്കൊന്നും കൂലി നൽകാറില്ല. ഇന്ന് യന്ത്രസജ്ജീകരണങ്ങളുമായി കിണർ തേകാനെത്തുന്നവർ ആഴവും മണിക്കൂറും പറഞ്ഞാണ് കിണർ തേകി മടങ്ങുന്നത്. ആലം, ബ്ലീച്ചിംഗ് പൗഡർ, ചാർക്കോൾ ഇവ കിണറിൽ ഇടണമെങ്കിൽ അതിന് വേറെ പണം കൊടുക്കണം. ചിരട്ടക്കരിയും നെല്ലിപ്പലകയുമൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. പണ്ട് കോളിഫോം ബാക്ടീരിയ എന്നത് കേട്ടുകേൾവി പോലുമില്ല. ഇന്ന് തേകിയ കിണറ്റിലെ ജലം വാട്ടർ ടെസ്റ്റിംഗ് ലാബിൽ കൊടുത്ത് അതിൻ്റെ ഉള്ളടക്കം സശ്രദ്ധം പരിശോധിച്ചേ ഉപയോഗിക്കാനാവൂ. വായുവും മണ്ണും പോലെ ജലവും മലീമസമായി കഴിഞ്ഞിരിക്കുന്നു.
10: ചില ജലചിന്തകൾ, രചന പാർവതി ആർ നായർ, ആഖ്യാനം കുരിപ്പുഴ സജീവ്, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
0: നമസ്തേ അനന്തപുരിയിൽ. ഇനി യേശുദാസും വാണിജ്യറാമും സംഘവും പാടിയ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലീൽ ചൌധരി, ചിത്രം ദേവദാസി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
3: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ എംആർടി ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതോ ആയ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്. കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്, പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
4: എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: തൊഴിൽ ദർശനം.
6: നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് NFL, എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് EIL, ഫെർട്ടിലൈസർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് FCIL എന്നിവയുടെ സംയുക്ത സംരംഭമായ രാമഗുണ്ടം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് RFCL വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 40 ഒഴിവുണ്ട്. തെലങ്കാനയിലെ പ്ലാന്റിലോ നോയിഡ കോർപ്പറേറ്റ് ഓഫീസിലോ ആയിരിക്കും നിയമനം. കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, IT വിഭാഗങ്ങളിലായാണ് എഞ്ചിനീയർമാരുടെ ഒഴിവുള്ളത്. എഞ്ചിനീയർ ഒഴിവ് 19, കെമിക്കൽ 12, മെക്കാനിക്കൽ 3, ഇലക്ട്രിക്കൽ 3, IT 1. യോഗ്യത BE, BTech, BSc എഞ്ചിനീയറിംഗ്. 1 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 30 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും. അസിസ്റ്റന്റ് മാനേജർ 5, ഡെപ്യൂട്ടി മാനേജർ 2, ഓഫീസർ 5, ഓഫീസർ സെക്രട്ടേറിയൽ 1, അഡീഷണൽ CMO 1, അക്കൌണ്ട്സ് ഓഫീസർ 3, CMO 1, അസിസ്റ്റന്റ് മാനേജർ 2, ചീഫ് മാനേജർ 1. അപേക്ഷാ ഫീസ്: ചീഫ് മാനേജർക്ക് 1,000 രൂപ, മറ്റു തസ്തികകൾക്ക് 700 രൂപ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. ഓൺലൈനായി അപേക്ഷിച്ച് ഹാർഡ് കോപ്പി തപാൽ മുഖേന അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 24. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി October 1. തപാൽ വിലാസം: ഡെപ്യൂട്ടി ജനറൽ മാനേജർ HR, രാമഗുണ്ടം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്, കോർപ്പറേറ്റ് ഓഫീസ്, 4th ഫ്ലോർ, വിംഗ് A, ക്രിപ്ചോ ഭവൻ, സെക്ടർ 1, നോയിഡ, ഉത്തർപ്രദേശ്, 201301. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rfcl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rfcl.co.in. കേരള ഹൈക്കോടതിയിൽ ഗാർഡനർ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. ഗാർഡനർ ഒഴിവ് 5. യോഗ്യത 10ാം ക്ലാസ് തത്തുല്യം അല്ലെങ്കിൽ ഗാർഡനിങ്ങിലുള്ള ഡിപ്ലോമ, VHSC, നഴ്സറി മാനേജ്മെന്റ് ആൻഡ് ഓർണമെന്റൽ ഗാർഡനിങ്, അഗ്രികൾച്ചർ, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, അഗ്രികൾച്ചർ. പ്രായം 1986 ജനുവരി 2-നും 2008 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരാകണം. ക്ലറിക്കൽ അസിസ്റ്റന്റ് ഭിന്നശേഷിക്കാർ ഒഴിവ് 1. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 1986 ജനുവരി 2-നും 2008 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരാകണം. ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷാ ഫീസ് ബാധകമല്ല. ഗാർഡനർ തസ്തികയിലേക്ക് 600 രൂപ ഓൺലൈനായി അടയ്ക്കണം. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും അപേക്ഷാ ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി September 26. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hckrecruitment.keralacourts.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.hckrecruitment.keralacourts.in. കോഴിക്കോട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 28 ഒഴിവുണ്ട്. വിഷയങ്ങൾ: സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ഫിനാൻസ്, അക്കൌണ്ടിംഗ് ആൻഡ് കൺട്രോൾ, ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് ലിബറൽ ആർട്സ് ഇൻ മാനേജ്മെന്റ്, ഡിസിഷൻ സയൻസ് ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ സിസ്റ്റം.

0: സിസ്റ്റം. സംവരണ പ്രകാരമുള്ള ഒഴിവുകൾ ജനറൽ 5, OBC 3, SC 1, ST 1, ബാക്ക്ലോഗ് ഒഴിവുകൾ 18, OBC 9, SC 7, ST 2. യോഗ്യത: കുറഞ്ഞത് 60% മാർക്കോടെയുള്ള PhD അല്ലെങ്കിൽ തത്തുല്യം. ടീച്ചിംഗ് റിസർച്ച് മേഖലകളിൽ 3 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iimk.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iimk.ac.in.
1: തൊഴിൽ ദർശനം.
2: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
3: കുറുപ്പിന്റെ കണക്ക് പുസ്തകം എന്ന ചിത്രത്തിനായി പി. സുശീല പാടിയ ഗാനം കേൾക്കാം. രചന എസ്. രമേശൻ നായർ, സംഗീതം ബാലചന്ദ്ര മേനോൻ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ ഹരിചന്ദ്രൻ.
2: എഴുതുന്നത് പോലെ ഉച്ചരിക്കേണ്ട ഭാഷയാണ് മലയാളം. സ്വതന്ത്രമായി ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരമാലയാണ് മലയാളത്തിനുള്ളത്. വാക്കുകളിൽ വരുന്ന ഓരോ അക്ഷരവും അതിൻ്റെ ധ്വനിമൂല്യത്തിൽ ഉച്ചരിക്കുക എന്നതാണ് മലയാളത്തിൻ്റെ രീതി. എന്നാൽ എഴുതുന്നതും ഉച്ചരിക്കുന്നതും വ്യത്യസ്തമാകുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ മലയാളത്തിലുണ്ട്. ഗ, ജ, ഡ, ദ, ബ എന്നീ മൃദു അക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന പദങ്ങളെല്ലാം യകാരച്ഛായയോടുകൂടിയാണ് ഉച്ചരിക്കുന്നത്. ഗജം, ഗണപതി, ഗരുഡൻ എന്ന് എഴുതിയാലും വായിക്കേണ്ടത് ഗജം, ഗണപതി, ഗരുഡൻ എന്നാണ്. ജനം, ജയം, ജലം എന്നിവ ജനം, ജയം, ജലം എന്നാണ് വായിക്കുന്നത്. ഡപ്പി, ഡെപ്പിയായും, ദയ, ദയയായും, ബലം, ബലമായും ഉച്ചരിക്കുന്നു. ഇവിടെ എഴുതുമ്പോൾ അക്ഷരത്തിന് മുന്നിൽ യകാരത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഉപയോഗിക്കുന്നില്ല. ഉച്ചരിക്കുമ്പോൾ മാത്രമാണ് യകാരം കൂടി ചേർക്കുന്നത്. യാ, രാ, ലാ, വ എന്നീ മധ്യമങ്ങളിൽ വകാരം ഒഴിച്ച് മറ്റ് മൂന്ന് അക്ഷരങ്ങളിൽ തുടങ്ങുന്ന പദങ്ങൾക്കും യകാരം ചേർത്താണ് വായിക്കേണ്ടത്. യക്ഷി, യക്ഷിയായും, രവി, രവിയായും, ലയം, ലയമായും വായിക്കണം. ഉകാരം ചേർന്ന് വരുന്ന ദ്രാവിഡ വ്യഞ്ജനങ്ങളിൽ തുടങ്ങുന്ന പദങ്ങളിൽ ഉകാരത്തിന് പകരം ഒകാര രീതിയിലാണ് ഉച്ചരിക്കുന്നത്. കുട, കൊട, പുക, പുക എന്ന രീതിയിൽ. ഇനി മറ്റൊന്ന് ക്രിയകളിലെ യകാരച്ഛായയിലുള്ള ഉച്ചാരണമാണ്. എഴുതുമ്പോൾ ഉണ്ടാകാത്ത യകാരം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകണം. പഠിക്കുക, ഇരിക്കുക എന്ന് എഴുതിയാലും പഠിക്കുക, ഇരിക്കുക എന്നാണ് വായിക്കേണ്ടത്. പഠി, ഇരി, കരി എന്നിങ്ങനെ ഇകാരത്തിൽ അവസാനിക്കുന്ന ക്രിയകളിലാണ് ഇങ്ങനെ വേണ്ടത്. വയ്ക്കുക, തേക്കുക, വരയ്ക്കുക എന്നിടത്ത് യകാരം കൂടി ചേർത്താണ് എഴുതുന്നത്. നന്ദി എന്ന് എഴുതിയാലും നന്ദി തോന്നണമെങ്കിൽ നന്ദി എന്ന് പറയണം. ഇതുപോലെയാണ് ശരി എന്ന് എഴുതിയാലും ശരിയാകണമെങ്കിൽ ശരി എന്ന് പറയണം. എഴുതുന്നതും പറയുന്നതും ഒന്നു തന്നെ ആകണം എന്ന കരുതിയാകും പ്രാചീന മലയാളത്തിൽ ഈ പറഞ്ഞ അക്ഷരങ്ങൾ കൊണ്ട് പദങ്ങൾ ആരംഭിച്ചുകൂടാ എന്ന് നിയമം ഉണ്ടാക്കിയത്. പദാദിയിൽ 9 വ്യഞ്ജനങ്ങൾ വരില്ല എന്നതാണ് നിയമം. ഇരാമൻ, ഇലക്കണൻ, ഇലങ്ക എന്നിങ്ങനെ സ്വരം ചേർത്ത് തന്നെ എഴുതുന്ന സ്വഭാവമായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. പിന്നീടാണ് എഴുത്തിൽ ശരിയായും ഉച്ചാരണത്തിൽ തെറ്റായുമുള്ള പ്രയോഗം വന്നത്. വർഗാക്ഷരങ്ങളിൽ സംസ്കൃതത്തിൽ നിന്നും സ്വീകരിച്ച അധികരത്തിൻ്റെയും ഘോഷിയുടെയും ഉച്ചാരണവും വേണ്ട രീതിയിലാകുന്നതും സംസാര ഭാഷയിൽ പങ്കിക്കേടായിട്ടാണ് കണക്കാക്കുക. നഖവും മേഘവും ഭരണിയും ഭർത്താവും ഒക്കെയാണ് വീട്ടിലെ സംസാരത്തിൽ വേണ്ടത്. എഴുതുന്നത് പോലെ ഉച്ചരിക്കേണ്ട ഭാഷയാണ് മലയാളമെങ്കിലും എഴുത്തു ഭാഷയും ഉച്ചാരണ ഭാഷയും രണ്ടാകുന്ന സന്ദർഭങ്ങൾ മലയാളത്തിൽ ഉണ്ടെന്ന് അറിയണം. അവ തെറ്റായി ഉച്ചരിക്കുന്നതാണ് മലയാളത്തിൻ്റെ ശരി. എന്നാൽ ഉച്ചരിക്കുന്നത് പോലെ ഒരിക്കലും എഴുതരുത്.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ഹരിചന്ദ്രൻ.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ല എന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു. അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: നമസ്തേ അനന്തപുരിയിൽ. ഇനി എസ് ജാനകി പാടിയ ഗാനമാണ്. ഒ എൻ വി കുറുപ്പിന്റെ രചന, ശ്യാമിന്റെ സംഗീതം. ചിത്രം ധീരസമീരെ യമുനാ തീരെ.

സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.

0: നമസ്തേ അനന്തപുരി, തുടരുന്നു.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
3: നഗരപുരാണം. അനന്തപുരിയെ പ്രതിമകളുടെ നഗരമെന്ന് അല്പം അഭിമാനത്തോടെയും തെല്ലു പരിഹാസത്തോടെയും പലരും വിവക്ഷിക്കാറുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ നാനാതുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരുടെ ഏകദേശം 150-ലേറെ പ്രതിമകളുള്ളതായി കണക്കാക്കപ്പെടുന്നു. ദേശീയ നേതാക്കളായ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഡോക്ടർ B.R. അംബേദ്കർ തുടങ്ങിയവരുടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നിവരുടെയും പ്രതിമകൾ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യസമര നേതാക്കളായ പൊന്നറ ശ്രീധർ, അക്കാമ ചെറിയാൻ, K.R. ഇലങ്കത്ത് തുടങ്ങിയവർക്കും അർഹമായ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. നവോത്ഥാന നായകരായ നാരായണഗുരു, ചട്ടമ്പിസ്വാമികൾ, അയ്യൻകാളി എന്നിവരുടെ പ്രതിമകളും ആദരവോടെ നഗരം ഏറ്റുവാങ്ങി. മുൻ മുഖ്യമന്ത്രിമാരായ പട്ടം താണുപിള്ള, EMS, R. ശങ്കർ, അച്യുതമേനോൻ തുടങ്ങിയവരും സാഹിത്യ സർവഭൗമന്മാരായ കുമാരനാശാൻ, ഉള്ളൂർ S. പരമേശ്വരയ്യർ, വയലാർ രാമവർമ്മ എന്നിവർക്കും ഉചിതമായ പ്രതിമാ സ്മാരകങ്ങൾ അനന്തപുരിയുടെ ഹൃദയഭൂമിയിലുണ്ട്. ഈ പറഞ്ഞവയെല്ലാം സ്വാതന്ത്ര്യാനന്തര കാലത്ത് സ്ഥാപിക്കപ്പെട്ടവയാണ്. ഇവരോടൊപ്പം തന്നെ പത്രാധിപ സിംഹങ്ങളായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും കേസരി ബാലകൃഷ്ണപിള്ളയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. രാജഭരണകാലത്തും തിരുവനന്തപുരത്ത് പ്രതിമാ സ്ഥാപനങ്ങൾ നടന്നിട്ടുണ്ട്. അവയിൽ ശ്രദ്ധേയമായവ 1858 മുതൽ 1872 വരെ തിരുവിതാംകൂർ ദിവാനായിരുന്ന മാധവ റാവുവിന്റേതാണ്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിന് ആശയരൂപീകരണം നടത്തിയത് അദ്ദേഹമാണ്. തിരുവിതാംകൂറിന് നൽകിയ സേവനങ്ങളെ പരിഗണിച്ച് 1893 മാധവ റാവുവിന്റെ ഒരു സ്റ്റാച്യു കച്ചേരി നടയിൽ സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് കച്ചേരി നട സ്റ്റാച്യു ജംഗ്ഷനായി. രാജവാഴ്ച കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റു പ്രതിമകളാണ് അവസാനത്തെ തിരുവിതാംകൂർ നാടുവാഴിയായ ചിത്തിര തിരുനാളിന്റെയും അദ്ദേഹത്തിന്റെ മാതാവായ റാണി സേതു പാർവതിഭായിയുടെയും അക്കാലത്ത് ദിവാനായിരുന്ന സർ C.P. രാമസ്വാമി അയ്യരുടേതും. അനന്തപുരിയുടെ പ്രതിമാചരിത്രം പൂർണ്ണമാകണമെങ്കിൽ ഇവിടെ തകർക്കപ്പെട്ട പ്രതിമകളുടെ പുരാവൃത്തം കൂടി പറയേണ്ടതുണ്ട്. 1940 തുടക്കത്തിൽ ദിവാൻ C.P. രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരം തമ്പാനൂരിൽ ഒരു സത്രം പണികഴിപ്പിക്കപ്പെട്ടു. ആ കെട്ടിടത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ഒരു അർത്ഥകായ പ്രതിമയും സ്ഥാപിച്ചു. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് C.P. രാമസ്വാമി അയ്യർക്ക് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ വെച്ച് വെട്ടേൽക്കുന്നതും തുടർന്ന് പോലീസ് അക്രമവാഴ്ച അഴിച്ചുവിടുന്നതും. ഈ കൂട്ടക്കുഴപ്പങ്ങൾക്കിടയിൽ അജ്ഞാതരായ ചില സമര പോരാളികൾ ആ പ്രതിമ തകർത്തു. രണ്ടാമതായി തകർക്കപ്പെട്ട പ്രതിമയും CP യുടേത് തന്നെ. അതിന്റെ ചരിത്രം ഇങ്ങനെ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ വെച്ച് ആദ്യമായി പേരിനെങ്കിലും ഒരു നിയമസഭ രൂപം കൊള്ളുന്നത് തിരുവിതാംകൂറിലാണ്. 1888 ദിവാന്റെ ചേംബറിൽ വെച്ച് കൂടിയ പ്രഥമ സമ്മേളനം പല പല പരിണാമങ്ങൾക്ക് ശേഷം ഇന്നത്തെ അയ്യങ്കാളി ഹാളായ VGT ഹാളിലേക്ക് മാറ്റുകയുണ്ടായി. വാർത്താവിനിമയ സൗകര്യങ്ങൾ പ്രാകൃതാവസ്ഥയിലായിരുന്ന അക്കാലത്ത് സെക്രട്ടേറിയറ്റിനോടടുത്ത് നിയമസഭ സമ്മേളിക്കുന്നത് സൗകര്യപ്രദമായിരിക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിന്റെ അങ്കണത്തിൽ തന്നെ പുതിയ നിയമസഭാ മന്ദിരം പണികഴിപ്പിച്ചു. പുതിയ മന്ദിരത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിൽ ഈ സഭാമന്ദിരത്തിന് മുന്നിൽ CP യുടെ ഒരു പ്രതിമയും സ്ഥാപിക്കപ്പെട്ടു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ പ്രതിമ നീക്കം ചെയ്യണമെന്ന അഭിപ്രായം അതിശക്തമായി ഉയർന്നുവന്നു. അന്നത്തെ ഭരണാധികാരി ഈ ആവശ്യം പരിഗണിക്കാത്തതിനെ തുടർന്ന് ഒരു പാതിരാത്രിയിൽ അജ്ഞാതരായ ചിലർ പ്രസ്തുത പ്രതിമ നീക്കം ചെയ്തു. തകർക്കപ്പെട്ട മൂന്നാമത്തെ പ്രതിമ ചിത്തിര തിരുനാളിന്റെ മാതാവായ സേതു പാർവതിഭായിയുടേതാണ്. മ്യൂസിയത്തിന്റെ പ്രധാന കവാടത്തിനെതിരെ രാജപാതയുടെ ഓരത്ത് 1941 ഒക്ടോബർ 22 രാജമാതാവിന്റെ പൂർണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. 1970 നക്സൽ പ്രക്ഷോഭണ കാലത്താണ് ഈ പ്രതിമയ്ക്ക് കേടുപാടുകൾ വരുത്തിയത്. ആ പ്രതിമ സ്ഥാപിച്ചിരുന്ന ശിലാമണ്ഡപം ഒരു ചരിത്ര ശേഷിപ്പായി ഇന്നും കാണാം. രചന വെള്ളനാട് രാമചന്ദ്രൻ, ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026ന്മേൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികളിൽ നിന്ന് സമിതി വിശദീകരണം തേടും. നിലവിലെ പാസ്പോർട്ട് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ 2026 വിജ്ഞാപനം ചെയ്തു. 15 വയസ്സിൽ താഴെ പ്രായക്കാരായ കുട്ടികൾക്ക് അനുവദിക്കുന്ന സാധാരണ പാസ്പോർട്ടിന് 5 വർഷത്തേക്കോ 18 വയസ്സ് തികയുന്നതുവരെയോ ആയിരിക്കും സാധ്യതയുണ്ടാവുക എന്ന് ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1410. 6145 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിൽ റോബോട്ടിക് ചികിത്സ അടക്കം മികച്ച സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വെർച്വൽ ഓട്ടോപ്സിക്ക് സംവിധാനമൊരുക്കുമെന്നും അദ്ദേഹം കോട്ടയത്ത് വ്യക്തമാക്കി. കോഴിക്കോട് NIT ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ സ്പീക്ക് മക്കേ കൺവെൻഷൻ സമന്വയം ഇന്ന് ആരംഭിക്കും. ഉച്ചയ്ക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ടാറ്റ സൺസ് എക്സിക്യൂട്ടീവ് ചെയർമാനായി എൻ ചന്ദ്രശേഖരന് 5 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ ഡയറക്ടർ ബോർഡ് തീരുമാനം. 1-4 വോട്ടുകൾക്കാണ് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനം അംഗീകരിച്ചത്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി സോണൽ യൂണിറ്റ് നടത്തിയ ഓപ്പറേഷൻ ഡൊമിനോയിൽ അന്തർ സംസ്ഥാന കൊക്കെയിൻ കടത്തു ശൃംഖല തകർത്തു. കേസിൽ 7 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും 33.1 ഗ്രാം കൊക്കെയിൻ പിടിച്ചെടുക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ഈ മാസം 27 നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1-ദിന ക്രിക്കറ്റ് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

0: നമസ്തേ അനന്തപുരി, തുടരുന്നു. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമറിയാനുള്ള സമയമാണ്. ഇനി ചോദ്യം ഇതായിരുന്നു, പസഫിക് ദ്വീപരാഷ്ട്രമായ നൌറുവിന്റെ പുതിയ പേര് എന്താണ്? ഇതിന്റെ ശരിയുത്തരം റിപ്പബ്ലിക് ഓഫ് നവോറോ എന്നാണ്. കൊളോണിയൽ കാലഘട്ടത്തിലെ സ്വാധീനങ്ങളിൽ നിന്ന് മോചനം നേടാനും തദ്ദേശീയമായ സംസ്കാരവും തനിമയും ഭാഷയും വീണ്ടെടുക്കാനുമാണ് ഈ പേരുമാറ്റം. ലോകത്തിലെ മൂന്നാമത്തെ ചെറിയ രാജ്യമാണ് ഇത്. പസഫിക് ദ്വീപരാഷ്ട്രമായ നൌറുവിന്റെ പുതിയ പേര് ഇനി മറക്കില്ലല്ലോ. പേരിതാണ്, റിപ്പബ്ലിക് ഓഫ് നവോറോ.
1: പതിനെട്ട് വസന്തങ്ങളിതിലെ വീട ചൊല്ലി പറന്നു പോയകലേ.

0: ഭാസുരം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: നമസ്തേ അനന്തപുരിയിലിനി കാലം സാക്ഷി.
3: 600-ൽ പരം മലയാള ചിത്രങ്ങളിൽ വേഷമിട്ട് ചലച്ചിത്രാസ്വാദകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയായിരുന്നു മേരി ജോസഫ് എന്ന മീന. 1941 ഏപ്രിൽ 23 ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയിലായിരുന്നു ജനനം. ആദ്യകാലത്ത് നാടകനടിയായിരുന്ന മീന 1954 കുടുംബിനി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തെത്തിയത്. തിരകൾക്കപ്പുറം, ദി കാർ, ശോഭനം, ഹേ മാഡം, വിഷ്ണു, പിൻഗാമി, സ്ത്രീധനം, മേലേപ്പറമ്പിൽ ആൺവീട് തുടങ്ങിയ ചിത്രങ്ങളിലെ വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ മീന തൻ്റെ തനത് മുദ്ര പ്രേക്ഷക മനസ്സിൽ പതിപ്പിച്ചിരുന്നു. 1997 സെപ്റ്റംബർ 17 മീന അന്തരിച്ചു.
4: ഇത്തൽ കണ്ണി എന്ന റേഡിയോ നാടകത്തിൽ മീന അഭിനയിച്ച ഒരു ഭാഗം.
5: നീ രാത്രിയിൽ?
6: ഞാൻ തനിച്ചേ ഉള്ളൂ.
5: രാജശേഖരൻ വരാഞ്ഞതെന്ത്?
6: എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങു പോന്നു. എനിക്ക് വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട്. ആവശ്യമില്ലാത്ത അയാൾ വന്നില്ല. ഇന്ന് വരണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഞാൻ പോന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. നാളെ വന്നാൽ മതിയെന്ന് നിർബന്ധമായി പറഞ്ഞു. ക്ഷണിച്ചു വരുത്തുന്ന അതിഥിയെപ്പോലെ പോകേണ്ടവരല്ല. ഇന്നെങ്കിലും ഇവിടെ വന്നേ തീരുമെന്ന് ഞാനും നിർബന്ധിച്ചു. ഒടുവിൽ എത്ര പറഞ്ഞിട്ടും ഫലമില്ലെന്ന് കണ്ടു. ഞാൻ ഇങ്ങോട്ട് പോരാനിറങ്ങി. അപ്പോഴാണ് ആജ്ഞ, തിരിച്ചു ചെന്നേക്കരുതെന്ന്. ഞാൻ തിരിച്ചു പോകുന്നുമില്ല.
5: പോകാതെ?
6: അഭിമാനമുള്ളവർക്ക് സഹിക്കാൻ വയ്യാത്ത പെരുമാറ്റം 100 തവണ ഉണ്ടായിട്ടും ഞാൻ എതിരു പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ പറഞ്ഞു, ചെയ്തു. അതിന് ശിക്ഷിച്ച് തോൽപ്പിക്കാമെന്ന് കരുതുന്നെങ്കിൽ കരുതിക്കോട്ടെ. ആ ശിക്ഷ എനിക്കൊരു അനുഗ്രഹമാണ്.
5: മോളെ,
6: എനിക്ക് നിസ്സാരമാണോ അച്ഛ? അച്ഛൻ്റെ സപ്തതി ഞാൻ കൂടെ ഇവിടെ നിന്നും നടത്തിക്കേണ്ട ചടങ്ങല്ലേ അത്? ഇവിടെ മറ്റാരുണ്ട് സ്ത്രീകളായി? എൻ്റെ അമ്മയോ ജ്യേഷ്ഠത്തിമാരോ ഉണ്ടോ? കുറെ പണം കിട്ടിയത് കൊണ്ടും കിട്ടുന്നത് കൊണ്ടും മാത്രം സഹിക്കേണ്ട ഒരു ഭാരമായിട്ട് എന്നെ കരുതുന്ന അയാൾ ഇതിൽ കുറെ ശോഭിച്ചാൽ എനിക്കെന്ത് നഷ്ടം? എനിക്കിനി എങ്ങനെ ജീവിക്കാൻ വയ്യ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
5: അന്ന് നിനക്ക് മനസ്താപിക്കാൻ ഇടവരാതിരിക്കണമെങ്കിൽ?
6: ആ മനസ്താപം അച്ഛന് കാണേണ്ടി വരികയില്ല. ഭാര്യയ്ക്ക് വേണ്ടത് മനുഷ്യത്വവും സ്നേഹവുമുള്ള ഭർത്താവിനെയാണ്. അവൾക്കെന്തിന് IAS കാരൻ? അയാളെ വേണ്ടത് സർക്കാരിനാണ്. അയാൾക്ക് അധികാരമുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണവും ദോഷവും ജനങ്ങൾക്കാണ്. എനിക്കൊരു ഹൃദയവും ചിന്താശക്തിയും ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ ഇന്ന് വരെ കഴിയാത്ത മഹാബുദ്ധിമാനായ മനുഷ്യൻ. അല്ലെങ്കിൽ എന്തുമാകാമെന്ന അഹങ്കാരമായിരിക്കാം. മദ്യവും സ്ത്രീയും അതിനാകാവുന്നത്ര പ്രകാരഭേദങ്ങളുമാണ്. ജീവിതമെന്ന് വിശ്വസിച്ച് അതിൻ്റെ പുറകെ പാഞ്ഞു നടക്കുന്നവന്, അത് കിട്ടാൻ വേണ്ടി ഏത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവന് ഭാര്യ ഒരു വീട്ടുസാധനം മാത്രമാകുന്നതാണോ അത്ഭുതം? എപ്പോഴും ഞാൻ നിനക്ക് കിട്ടാവുന്നവനാണോ എന്ന ഭാവമാണ് എല്ലാ പെരുമാറ്റത്തിലും. അതിലും അത്ഭുതം, ഇക്കൂട്ടർക്ക് ഇതൊന്നും പാടില്ലെന്ന് വിലക്കുന്ന കുറെ ചട്ടങ്ങളും പടച്ചു വിട്ടിട്ടുണ്ട് പോലും സർക്കാർ.
3: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് നടി മീനയുടെ ശബ്ദം.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: ഏഴു രാത്രികൾ എന്ന ചിത്രത്തിനായി യേശുദാസ്, ലത, ആന്റോ, കെ പി ഉദയഭാനു എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. രചന വയലാർ രാമവർമ്മ, സംഗീതം സലീൽ ചൌധരി.
1: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
2: ആരെ കാണാൻ പോവാ?
1: ഭഗവതിയെ കാണാൻ.
2: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
1: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിയ ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
5: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: കൊല്ലം സുപ്രീം.
0: നമസ്തേ. അനന്തപുരിയിൽ ഇനി നമുക്ക് ചുറ്റും. തിരുമല തൃക്കണ്ണാപുരം റോഡ് ടാറിംഗ് നടക്കുന്നതിനാൽ ഈ മാസം 21 മുതൽ 30 വരെ തിരുമല പുത്തൻകട ജംഗ്ഷനുകളിൽ ഗതാഗതം നിയന്ത്രിക്കുമെന്ന് പൊതുമരാമത്ത് വഴുതക്കാട് സിറ്റി റോഡ്സ് സെക്ഷൻ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. 21-ന് തിരുമല ജംഗ്ഷനിൽ നിന്ന് മങ്കാട്ടുകടവ് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കുണ്ടമൺകടവ് റോഡിലേക്കും, മങ്കാട്ടുകടവിൽ നിന്ന് തിരുമല ജംഗ്ഷനിലേക്ക് വരുന്ന വാഹനങ്ങൾ പുത്തൻകട ജംഗ്ഷനിൽ നിന്ന് കുന്നപ്പുഴ വഴിയും തിരിഞ്ഞുപോകണം. 22-ാം തീയതി മുതൽ 30 വരെ പുത്തൻകട തൃക്കണ്ണാപുരം ഭാഗത്തേക്ക് വരേണ്ട വാഹനങ്ങൾ തിരുമല പൂജപ്പുര മുടവൻമുകൾ പാപ്പനംകോട് റോഡ് വഴി പോകണം. പ്രവൃത്തി നടക്കുന്ന റോഡിന് ഇരുവശവും പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. പുന്നയ്ക്കാമുകൾ വാർഡിലെ വീട്ടുകാരും ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ PRA ഹാളിൽ വച്ച് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സ്വീകരിക്കും. അമ്പലത്തറ, കളിപ്പാങ്കുളം വാർഡുകളിൽ കെട്ടിട നികുതി നാളെ രാവിലെ 10:30 മുതൽ 12:30 വരെ. കല്ലാട്ടുനഗർ റെസിഡൻസ് അസോസിയേഷൻ KN-91 ഉദ്യോഗസ്ഥർ സ്വീകരിക്കും. അവസാനം കരമടച്ച രസീത് കൂടി കയ്യിൽ കരുതണം. കൂടുതൽ വിവരങ്ങൾക്ക് 9895181 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9895181. കേരള മീഡിയ അക്കാദമിയുടെ തിരുവനന്തപുരം സെന്ററിൽ ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ചിൽ സീറ്റൊഴിവുണ്ട്. പ്രായപരിധി ഇല്ല. ഈ മാസം 25-ന് മുൻപ് ശാസ്തമംഗലത്തെ സെന്ററിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9744844522 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളൂ. 9744844522. കേരള സർവകലാശാലയിൽ ബിരുദ കോഴ്സ് പ്രവേശനത്തിനായി ഈ മാസം 22-ാം തീയതി പാളയം സെനറ്റ് ഹാളിൽ സ്പോട്ട് അലോട്ട്മെന്റ് നടത്തും. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. ഇനി കണ്ണൂർ എന്ന ചിത്രത്തിനായി യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ.

0: രാജ്യത്തെ പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
0: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
1: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
0: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.

0: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിന് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
1: ഫർണിഷിംഗ് അവന്യൂ, ഇന്റക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
2: നീന്തര ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈപിടിച്ചിരിക്കണം.
3: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
2: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
3: ആര്യശാല സുബയ്യ ജ്വല്ലറി ഇന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടു.
4: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം TVS ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
3: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: നമസ്തേ, അനന്തപുരി തുടരുകയാണ്. ഇപ്പോൾ സമയം 8:30.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
8: നോവൽ സഞ്ചാരം.
9: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
10: യുവചൈതന്യം വീറോടെ ജോലി ചെയ്തു. മുതിർന്നവർ ആ അഗ്നിക്ക് വീശിക്കൊടുത്തു. ഒരു പൊതുശത്രു ഉണ്ടല്ലോ. തൊഴിലാളിക്ക് ശബ്ദമുണ്ടായി. തൊഴിലാണ് പണമെന്ന് അവൻ മനസ്സിലാക്കി. മുടക്കുമുതലും കൂലിച്ചെലവും മര്യാദ പലിശയും കൂട്ടിയതല്ല ഒരു സാധനത്തിന്റെ വില എന്ന് അവൻ അറിഞ്ഞു. പിന്നെയും സംഖ്യ മിച്ചമുണ്ട്. ഇതെവിടെ നിന്ന് വന്നു? ആർക്കുള്ളതാണ്? ഇത്തരം അപകടം പിടിച്ച ചോദ്യങ്ങൾ, അതോടൊപ്പം ഒരെമ്പാടും ചോദ്യങ്ങൾ പൊട്ടിവിരിഞ്ഞു പരക്കുകയാണ്. എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും പണി കിട്ടാത്തത്? എന്തുകൊണ്ട് തോന്നുമ്പോൾ പിരിച്ചുവിടുന്നു? എന്തുകൊണ്ട് കഷ്ടപ്പാട്? എന്തുകൊണ്ട് വേദന, വിമ്മിട്ടം, നരകം? ചോദ്യങ്ങളോട് ചോദ്യങ്ങൾ. എല്ലാറ്റിനും അന്നൊരു വ്യക്തമായ ഉത്തരമുണ്ടായി. നമ്മുടെ സർക്കാരല്ല. മുതലാളിമാർ ഈ സർക്കാരിനെ താങ്ങി നിൽക്കുന്നവരാണ്. അങ്ങനെ വണക്കത്തിനു പകരം വെറുപ്പിൻ്റേതായ ഒരന്തരീക്ഷം വളർന്നു വന്നിരിക്കുകയാണ്. കൈകൂപ്പലിനു പകരം അവകാശം ചോദിക്കാനുള്ള ഒരു വീറ്. അന്ന് 3 കമ്പനിയിൽ കലാപമായി കഴിഞ്ഞിരുന്നു. ഒരു ഓട്ടുകമ്പനി, ഒരു ബനിയൻ കമ്പനി, ഒരു നൂൽക്കമ്പനി. തുടക്കത്തിൽ കമ്പനി ഉടമകൾ തന്നെ അതത്ര കാര്യമായി കണക്കാക്കിയില്ല. ഓട്ടുകമ്പനി മുതലാളി ഒന്ന് മന്ദഹസിച്ചു. നടക്കട്ടെ. ബനിയൻ കമ്പനി മുതലാളി കുറേ കൂടി ഗൗരവത്തോടെ വീക്ഷിച്ചു. അദ്ദേഹം യൂറോപ്പ് കണ്ടുവന്ന ആളാണ്. ഒന്നമർത്തി മൂളി. എന്നിട്ട് പറഞ്ഞു, ആ ലാസറേട്ടനോട് വീട്ടിലൊന്ന് വരാൻ പറയി. പിന്നെ ജോണിയെ ഒന്നിങ്ങോട്ട് വിളിക്കേ. ജോണി വന്നു. മുതലാളി കണ്ണടയ്ക്കിടയിലൂടെ അവനെ അടിമുടി ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, വിളിച്ചെന്ന് പറഞ്ഞു.
11: വിളിച്ചു.
10: അദ്ദേഹം ജോണിയുടെ നേരെ തിരിഞ്ഞു.
11: കലാപത്തിനുള്ള വട്ടമാണോ?
10: കലാപത്തിനൊന്നും ഞങ്ങളില്ല.
11: അപ്പോ കുറച്ചുപേരുണ്ട്. ആട്ടെ, എന്താ കാര്യം?
10: പിരിച്ചയച്ച 11 പേരെ തിരിച്ചെടുക്കണമെന്നേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ.
11: പണിക്ക് ആളെ വയ്ക്കുന്നതും പിരിച്ചയക്കുന്നതും നിങ്ങളോട് ചോദിച്ചിട്ട് വേണോ?
10: അതിന് ജോണി സമാധാനം പറഞ്ഞില്ല.
11: എടാ ജോണി,
10: ഓ,
11: ഈ കമ്പനി അങ്ങ് പൂട്ടിയാലും എനിക്ക് തിന്നാനുള്ള വക ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്, അറിയോ? അതുകൊണ്ടൊന്നും ഞാൻ കുലുങ്ങാൻ പോകുന്നില്ല.
10: അദ്ദേഹം കാര്യം തീർത്തു പറഞ്ഞു. എന്നിട്ട് മേശപ്പുറത്തുള്ള കടലാസിലേക്ക് മുഖം തിരിച്ചു. ജോണി അവിടെ നിന്ന് പോയി. മുതലാളി പെട്ടെന്ന് തിരിഞ്ഞു.
11: എടാ ജോണി.
10: അയാൾ മടങ്ങി വന്നു.
11: നിനക്ക് വല്ല ആവശ്യവുമുണ്ടോ?
10: ഇല്ല.
11: ഉണ്ടെങ്കിൽ പറഞ്ഞോ. നീ ഹിൽഡാക്കയുടെ മകനാ. എന്റെ കുട്ടിയെപ്പോലെയാണ്. അതുകൊണ്ടാണ് നിനക്കിവിടെ ജോലി തന്നത് തന്നെ. അത് മനസ്സിലായിക്കോ. നിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ.
10: പക്ഷേ സംഘക്കാര്യമൊന്നും ഇവിടെ കേൾക്കണ്ട. ഒരു നിമിഷത്തെ നിശബ്ദത. ജോണി ഫാക്ടറിക്കുള്ളിലേക്ക് പോയി. അദ്ദേഹം അന്ന് മുതൽക്ക് കാര്യങ്ങളുടെ ഗതി സൂക്ഷ്മമായി വീക്ഷിച്ചു. ലാസറേട്ടൻ ഒരു നല്ല ഗസ്റ്റപ്പോവായിരുന്നതുകൊണ്ട് നടക്കുന്നതെന്തും ഉടനെ മുതലാളിയുടെ ചെവിയിലെത്തുകയും ചെയ്തു.

0: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: നമസ്തേ അനന്തപുരിയിൽ. ഇനി തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
7: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
8: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
5: ചെറിയ ചില യാത്രകൾക്കും ചില സമയങ്ങളിൽ അത്യാവശ്യ സമയങ്ങളിൽ നീണ്ട യാത്രകൾക്കും സഹായകമായ മൂന്ന് ചക്ര വാഹനമാണ് ഓട്ടോ. പലരുടെയും ജീവിത മാർഗമാണ് ഈ വാഹനം. തന്റെ കുടുംബം പോറ്റുന്ന ഓട്ടോ എന്ന വാഹനത്തെ കൂടപ്പിറപ്പിനെ പോലെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഓട്ടോ ഡ്രൈവർമാർ അവരുടെ മനോവികാരങ്ങൾ വെളിവാക്കുന്ന ചില ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. ആദ്യഗാനം എ ഓട്ടോ എന്ന ചിത്രത്തിനായി എം ജി ശ്രീകുമാർ പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇനി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കൊച്ചി രാജാവ് എന്ന ചിത്രത്തിൽ നിന്ന്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: നല്ല ഓഫർ കിട്ടിയേ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
5: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ ഒ പി ഐ പി സേവനങ്ങൾ ലഭ്യമാണ്. ഒ പി സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
6: ഇന്നീ പരിപാടിയിൽ യോഗയും സ്ട്രെസ് മാനേജ്മെന്റും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ.
7: മാനസിക സമ്മർദ്ദം എന്നത് പല രീതിയിലുള്ള സാഹചര്യങ്ങൾ, ലക്ഷ്യങ്ങൾ, പ്രതീക്ഷകൾ, പ്രതിസന്ധികൾ എന്നിവയെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ശരീരത്തിന്റെ പ്രതികരണമാണ്. ശാസ്ത്രീയമായ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഇത് ശരീരത്തിലെ ഫൈറ്റ് അഥവാ ഫ്ലൈറ്റ് പ്രതികരണമാണ്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റമാണ് ഈ പ്രതികരണങ്ങളെ കൊണ്ടുവരുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ ഭാവിയെ സംബന്ധിച്ചോ ഉള്ള ആകാംക്ഷയോ ആശങ്കയോ ഭയമോ എല്ലാം സ്ട്രെസ്സായി കാണപ്പെടാറുണ്ട്. ഈ മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കാതെ വിടുമ്പോൾ ഇത് കൂടുതൽ ക്ലേശകരമാവുകയും അത് ശാരീരികമായ അസ്വസ്ഥതകളായി പെട്ടെന്ന് തന്നെ മാറുകയോ അഥവാ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ്സുകൾ ചിരകാലിക രോഗങ്ങളായി മാറുകയോ ചെയ്തേക്കാം. അതായത് തുടർച്ചയായ ശാരീരികമോ മാനസികമോ ആയ പിരിമുറുക്കം, ആശങ്ക, വിഷാദം, ഭയം, ഉത്കണ്ഠ, ദേഷ്യം എന്നിങ്ങനെയുള്ളവ പരിഹരിക്കാതെ വിടുമ്പോൾ ശരീരത്തിലെ ഉയർന്ന കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളുടെ പ്രവർത്തനം നടക്കുകയും അവ ശരീരത്തിനെ ബാധിക്കുകയും ചെയ്യുന്നു. വിവിധ രീതിയിലുള്ള വേദനകൾ, ഉറക്കമില്ലായ്മ, തലവേദന, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, വിഷാദരോഗം, ഉത്കണ്ഠ എന്നിങ്ങനെയെല്ലാമായി ഇത് മാറിയേക്കാം. യോഗ ശീലിക്കുന്നത് ശരീരത്തിനും മനസ്സിനും പിരിമുറുക്കം കുറയ്ക്കുകയും റിലാക്സേഷൻ അഥവാ വിശ്രമം നൽകുകയും ചെയ്യുന്നു. യോഗാഭ്യാസങ്ങളിൽ എല്ലാം തന്നെ ശരീരത്തെയും ശ്വാസത്തെയും ശ്രദ്ധിച്ച് മനസ്സിനെ കൂടി ഏകോപിപ്പിച്ച് ചെയ്യുന്ന അഭ്യാസങ്ങളാകയാൽ ഇവ മനസ്സിന് നല്ല വിശ്രമവും മനസ്സിന്റെ വ്യക്തത അഥവാ ക്ലാരിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ആത്മാവബോധം, അതായത് അവനവന്റെ ശരീര മനസ്സുകളെ കുറിച്ചുള്ളതും ഓരോ നിമിഷത്തിലും ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ വേണ്ടതുമായ അവബോധത്തെ അഥവാ അവയർനെസ്സിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. യോഗാസനങ്ങൾ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിന്റെ പിരിമുറുക്കം അയച്ച് പേശികളെ അയച്ച് ശരീരത്തിന് നല്ല വഴക്കം നൽകുന്നു. നാഡീശോധന പ്രാണായാമം, ഭ്രാമരി, ഉജ്ജായി, ചന്ദ്രഭേദി പ്രാണായാമം, ശീതളി, ശീത്കാരി പ്രാണായാമങ്ങൾ മുതലായവ മനസ്സിനെ ശാന്തമാക്കി സ്വസ്ഥതയും ഉന്മേഷവും തരുന്നു. അമിതമായ ആശങ്ക അഥവാ ഉത്കണ്ഠ, ഭയം, അമിതമായ ചിന്തകൾ അഥവാ ഓവർ തിങ്കിങ് മുതലായവയിൽ ഇത് ഫലപ്രദമാണ്. മനസ്സിന്റെ ലെതാർജി അഥവാ അലസത, ഉന്മേഷമില്ലായ്മ ഇവയെ അകറ്റാൻ കപാലഭാതി ക്രിയയും ഭസ്ത്രികാ പ്രാണായാമവും കുറച്ച് സമയം അഭ്യസിക്കുന്നത് നല്ലതാണ്. ഇതേ പ്രകാരം തന്നെ ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ലളിതമായ ബ്രെത്ത് അവയർനെസ് അഥവാ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ധ്യാനം ചെയ്യുന്നത് മനസ്സിന് വിശ്രമവും വ്യക്തതയും നൽകുന്നു.
6: യോഗയും സ്ട്രെസ് മാനേജ്മെന്റും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
4: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
8: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
9: രണ്ട് പവനിക്കൂടിൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
10: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
11: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
12: നമസ്തേ. അനന്തപുരിയിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങളാണ്. കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിനായി ചിത്ര പാടിയത് രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ദേവ് ജ്യോതിഷ് മിശ്ര.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
2: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓർത്തിന് വാങ്ങിയാൽ മതി.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 9 മണി. ഇനി 9:30 വരെ ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര

0: is Gold and Diamonds, Trivandrum, Artingal, Kaniyakavila, Kollam, Adur, Thrissur and Kochi.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ഗാനോപഹാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ 2001 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ കേൾക്കാം.

0: ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റിവാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഗിരീഷ് മുത്തഞ്ചേരിയുടെ രചനയ്ക്ക് M. ജയചന്ദ്രന്റെ സംഗീതം. ശ്രേയ ഘോഷാൽ പാടിയ ഗാനം, ചിത്രം ബനാറസ്.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി, സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിനായി യേശുദാസും സുജാതയും പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. ജന്മഭൂമി ദിനപത്രം എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് കർണാടകയിലേക്ക് പോകും. ന്യൂയോർക്കിൽ അടുത്തയാഴ്ച നടത്തുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ ഉന്നതതല യോഗത്തെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യാൻ പലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസിനെ അനുവദിക്കുന്ന പ്രമേയത്തിന് ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തു. 152 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തോടെയാണ് പ്രമേയം പാസായത്. സിപിഐഎമ്മിന്റെ വിപുലീകരിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആദ്യയോഗം അല്പസമയത്തിനകം തിരുവനന്തപുരം AKG സെന്ററിൽ ആരംഭിക്കും. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തെറ്റുതിരുത്തൽ നടപടികളാണ് യോഗം.

0: യോഗത്തിന്റെ പ്രധാന അജണ്ട. ഭക്ഷ്യവസ്തുക്കളിലെ മാരകമായ അഫ്ലാടോക്സിൻ കണ്ടെത്തുന്നതിന് നൂതന രീതി വികസിപ്പിച്ച മലയാളി ഗവേഷകയ്ക്ക് പേറ്റന്റ്. അങ്കമാലി മഞ്ഞപ്ര സ്വദേശിനിയും ബിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിലെ PhD ഗവേഷകയുമായ ലക്ഷ്മിക്കാണ് നേട്ടം. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട പത്തനംതിട്ട കൈപ്പട്ടൂർ സ്വദേശി KR വിനോദ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തു. കോൺഗ്രസ് കൌൺസിലർ അൻസർ മുഹമ്മദ് നൽകിയ പരാതിയിലാണ് നടപടി. കോളേജ് അധ്യാപകൻ ഉൾപ്പെടെ 4 പേർ MDMA കേസിൽ അറസ്റ്റിൽ. മലപ്പുറം മമ്പാട് MES കോളേജിലെ ഗസ്റ്റ് അധ്യാപകൻ സുഹൈൽ, റീന, വിവേക്, സുബ്രഹ്മണ്യൻ എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങി. ഉച്ചയ്ക്ക് 12:30 വരെയാണ് വോട്ടെടുപ്പ്. 2:00 വോട്ടെണ്ണും. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ആഴ്ചയിൽ അല്പസമയത്തിനകം മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: സഞ്ചാരി.

0: മാനത്താണോ എന്ന് ചോദിച്ചാൽ അല്ല, മണ്ണിലാണോ എന്ന് ചോദിച്ചാൽ അതിനും മേലെ ഒരു മനോഹര സ്ഥലം. നമ്മുടെ അരികത്തും ദൂരെയുമുള്ള പ്രകൃതി ഭംഗി കാണാൻ അവസരമൊരുക്കുന്ന ഒരിടം, അതാണ് കൊല്ലം കൊട്ടാരക്കരയ്ക്കടുത്തുള്ള മലമേൽ പാറ. ഇന്ന് സഞ്ചാരി ടീം എത്തിയിരിക്കുന്നത് ഇവിടെയാണ്. പല ആകൃതിയിലുള്ള പാറകളെ കൊണ്ട് പ്രകൃതി ഒരുക്കിയ ഒരു സ്വർഗം, വർണ്ണിച്ചാൽ മതി വരാത്ത ഇവിടത്തെ സുന്ദര കാഴ്ചകളിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 60 കിലോമീറ്ററും കൊല്ലത്ത് നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരമുണ്ട് മലമേൽ പാറയിലേക്ക്. വിനോദവും അല്പം സാഹസികതയും ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു മനോഹര സ്പോട്ടാണ് ഇവിടം. മലമേൽ പാറയ്ക്ക് കയറി പോകുന്ന വഴിക്ക് ഇതിനടുത്തായി മലമേൽ ക്ഷേത്രമുണ്ട്. ഇരുവശവും മരങ്ങൾ, അതിനു നടുവേയുള്ള പാതയിലൂടെ നടന്ന് നമുക്ക് മലമേൽ പാറയിലെത്താം. സഞ്ചാരികൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഏതെല്ലാം പാറകളാണ് ഇവിടെ ഉള്ളതെന്ന് ഒരു ബോർഡില് എഴുതി വെച്ചിട്ടുണ്ട്. മലമേൽ പാറ വെറും ഒരു പാറയല്ല, ഒരു കൂട്ടം പാറകളാണ്. ഓരോ പാറയ്ക്കും അതിന്റേതായ പേരുകളും പ്രത്യേകതകളും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്
1: ശാന്തമ്മ എന്ന പേര്. ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാ. പിന്നെ എന്റെ സ്ഥലം ഇത് തന്നെ. കുറേ പാറകളുണ്ട്, പിന്നെ നല്ല അന്തരീക്ഷമാണ്, ഒരുപാട് ഔഷധ ചെടികളുണ്ട്. അങ്ങനെ നല്ലൊരു സ്ഥലമാണ്.

0: നടപ്പാറയാണ് ആദ്യം കണ്ടത്. നടപ്പാറ എന്ന് പറഞ്ഞാൽ ഇതിലെ കൂടെ ആയിരുന്നു വർഷം കൊണ്ട് ആൾക്കാർ നടന്നു പോന്നെ. ബസ് ഇല്ലാത്ത കാലം തൊട്ടായാലും വാളവും എല്ലാം പോകുന്ന ഇതിലെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് ആ പാറയ്ക്ക് നടപ്പാറ. പിന്നെ ഫോട്ടോയ്ക്കൊക്കെ നല്ല വ്യൂ അവിടെ നിന്ന് എടുക്കാനായി. രണ്ട് കുളങ്ങളുണ്ട്, അവിടെ ആമ്പൽ കുളമുണ്ട്. ആൾക്കാർക്ക് എല്ലാവരും വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ്.
1: ആദ്യം കയറി ചെല്ലുന്നത് നടപ്പാറയിലേക്കാണ്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. പ്രകൃതി ഒരുക്കിയ ഈ ഒരു മനോഹരമായ ഈ സ്ഥലത്ത് സഞ്ചാരികൾക്ക് ഇരിക്കാൻ ഇരിപ്പിടങ്ങളുണ്ട്. ഈ നടപ്പാറയിൽ തന്നെ ഇവിടെ രണ്ട് കുളങ്ങൾ കൂടിയുണ്ട്. ഒന്നൊരു ആമ്പൽ കുളവും മറ്റേത് വേനൽക്കാലത്ത് പോലും വെള്ളം വറ്റാത്ത ഒരു കുളവും. പറയാതെ വയ്യ, വല്ലാത്തൊരു സൗന്ദര്യമാണ് ഈ സ്ഥലത്തിന്.
0: കുടപ്പാറ, കുടപ്പാറയിൽ ഒരു 50 പേർക്ക് നിക്കാം. ആ പാറയുടെ അടിഭാഗത്ത് നനയാതെ നിക്കാം.
1: മരം നമുക്കൊരു തണലാവാറുണ്ട്, അതുപോലെ പാറയും നമുക്ക് തണലൊരുക്കുന്ന മറ്റൊരിടമാണ്. അതാണ് കുടപ്പാറ. മഴ നനയാതെ പ്രകൃതി ഒരുക്കി തന്ന കുട. ഇതിന്റെ പിടി എവിടെയാണെന്ന് ചോദിക്കരുത്. ഇതിന്റെ പിടി എവിടെയാണെന്ന് ഞങ്ങൾക്കും വലിയ പിടിയില്ല.
0: അത് കഴിഞ്ഞ് നാടുകാണിപ്പാറ, ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ള പാറയാ നാടുകാണിപ്പാറ. പിന്നെ വിമാതപ്പാറ. വിമാതപ്പാറ എന്ന് പറഞ്ഞാൽ ഈ കാര്യം അവിടെ കുട്ടികൾ ഡാൻസ് ചെയ്യാനും എല്ലാത്തിനും യോഗയ്ക്കും എല്ലാം പറ്റിയ ഒരു പാറയാത്. അതിനെ വിമാതപ്പാറ എന്ന് പറയുന്നത്. മിക്കവാറും ഒരുപാട് പേര് വരുന്നുണ്ട് ഡാൻസിന്റെ ഷൂട്ട് ചെയ്യാനായിട്ട്. കൊച്ചു നാടുകാണിപ്പാറയെന്നും അറിയപ്പെടുന്നുണ്ട് ഇതിന്. ഇവിടെ ഏറ്റവും ആൾക്കാർ വന്നിരിക്കാനും വൈകുന്നേരം ആയാലും ഒക്കെ നല്ല ഒരു അന്തരീക്ഷം. ഇവിടെ സമയങ്ങളോളം ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗോളാന്തരപ്പാറ. ഗോളാന്തരപ്പാറ എന്ന് വെച്ചാൽ അത് ഗോളം തന്നെ. അത് ഒരു രണ്ട് പാറ പുറത്താ. അത് ആയിരവല്ലിപ്പാറയും പുല്ലിക്കൻപാറയും, അത് രണ്ടും നമ്മുടെ ഇതിന്റെ അപ്രവശം. അപ്പുറത്ത് വെച്ചാൽ ആയിരവല്ലിപ്പാറയും പുല്ലിക്കൻപാറയും പൊട്ടിച്ച് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിച്ചതാ. അത് ആയിരവല്ലിപ്പാറയ്ക്ക് ഒരു ഐതിഹ്യം തന്നെ ഉള്ള പാറയാ ആയിരവല്ലിപ്പാറ. സംക്രാന്തി ദിവസം ആൺകുട്ടികൾ ഈറനായിട്ട് പോയി ഇന്ന് തേങ്ങയടിക്കുമായിരുന്നു ആ പാറയിൽ. പണ്ട് പുലി ഉണ്ടായിരുന്ന പറയുന്നേ. അത് വരാതിരിക്കാനും പുലികളെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ അത് നേർച്ച പോലെ തന്നെ ചെയ്യുന്നത്. ഇപ്പോഴും ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാരും ചെയ്യുന്നുണ്ട്. പുല്ലിക്കൻപാറ എന്ന് പറയുന്ന നടന്നു പോകുന്ന പാറയാ പുല്ലിക്കൻപാറ. അത് പൊട്ടിച്ച് റോഡാക്കിയിട്ടുണ്ട്. ശംഖൂത്ത് പറയുണ്ട്. ശംഖൂത്ത് പറയുന്ന വെച്ചാൽ അത് ശംഖിന്റെ മോഡല് തന്നെ, അതിനകത്ത് ശംഖ് വെക്കാൻ ഒരു സ്ഥലമുണ്ട്. ആ പിന്നെ ഗുഹപ്പാറയുണ്ട്. നാടുകാണിയുടെ അടിഭാഗത്ത് പുലിച്ചാണെന്ന് പണ്ട് പറയുമായിരുന്നു, ഇപ്പൊ അതിന് ഗുഹപ്പാറ എന്ന് പറയുന്നു.
1: ഈ ഗുഹപ്പാറയ്ക്ക് അകത്ത് പോകാൻ പറ്റുമോ?
0: കുറച്ച് ദൂരം വരെ കയറി പോകാമെന്നേ ഉള്ളൂ, എന്നാലും അങ്ങോട്ട് ഒന്നും ആരും ഇതുവരെ പോയിട്ടില്ല. പിന്നെ അമ്പലപ്പാറയുണ്ട്, ക്ഷേത്രത്തോട് ചേർന്ന് വടക്കേപ്പാറ എന്ന് പറയും അമ്പലപ്പാറ. അത് എപ്പോഴും ഒന്നും ആൾക്കാരെ കയറ്റിവിടത്തില്ല. അമ്പലം തുറക്കുന്ന സമയം മാത്രമേ അമ്പലപ്പാറയെ കയറ്റിവിടത്തുള്ളൂ. അമ്പലമുണ്ട്. ആ അമ്പലം നല്ല ഭയങ്കര ശക്തിയുള്ള ക്ഷേത്രം. ഒരു ശ്രീകോവിലിൽ രണ്ട് പ്രതിഷ്ഠയാ, ശിവനും വിഷ്ണു എല്ലാ ദേവന്മാരും ഉണ്ട് ഇവിടെ. അപൂർവമായ ഒരു ക്ഷേത്രം അത്. ഇത്രയും പാറയാ മലമേലുള്ളത്.
1: നമ്മൾ ഇവിടെ വന്നപ്പോ പല പാറകളിലും എന്തോ ഒരു തരം ജീവി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. എന്താണിത്?
0: കരിഞ്ചെള്ളം എന്ന് പറയും. റബ്ബറിന്റെ ഉള്ളത് കൊണ്ട് പാറയിലൊക്കെ ഉണ്ടാകുന്നേ തനി. അത് നമുക്ക് ശല്യം ഒന്നും ഉള്ള സാധനമല്ല.
1: ഈ പാറയുടെ അതേ നിറത്തിൽ തന്നെ ഇരിക്കുന്നോണ്ട് നമുക്കിത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂല. ഇപ്പൊ സഞ്ചാരികളൊക്കെ ഇതിൽ അറിയാതെ കൈവച്ചാലും
0: അതിന് കുഴപ്പമൊന്നുമില്ല, വിഷാംശം ഒന്നും ഉള്ളതല്ല.

0: വാസിയേട്ടിൽ ഗണേഷ് കുമാർ ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്.
1: നമ്മുടെ മൂലസ്ഥാനം തന്നെ തൊട്ട് തന്നെ തുടങ്ങാം. മലമേൽ ക്ഷേത്രം, പ്രകൃതി കനിഞ്ഞരുളിയ ഭൂപ്രകൃതി, അതുപോലെ തന്നെ ആകാശ സീമയിൽ ചുംബിച്ച് നിൽക്കുന്ന ശിലാകൊടുമുടികൾ, ശില്പചാതുര്യം കൊണ്ട് അലങ്കൃതമായ മഹാക്ഷേത്രം, ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രം കാണാൻ തന്നെ വരുന്ന ആൾക്കാരും ഈ ടൂറിസത്തിൽ വരുന്നുണ്ട്. പല്ലവന്മാരുടെ കാലത്തുള്ള ക്ഷേത്രമാണെന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ടൂറിസം നടന്നു വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് നടപ്പാറ. പണ്ട് മുതലേ ആൾക്കാർ നടന്നു പോകുന്ന ഒരു നമ്മൾ വാളകത്തിറങ്ങാനും ഒക്കെ ഉള്ള ഒരു വഴിയാണ് പെരുമണ്ണൂർ വഴി വാളകത്തേക്ക് പോകാനുള്ളത്. ഞങ്ങളൊക്കെ കുഞ്ഞുനാൾ മുതലേ അങ്ങനെ ആയിരുന്നു. അത് കഴിഞ്ഞ് അതിന്റെ തൊട്ട് താഴെയായിട്ട് ശംഖൂത്തുപാറ കാണും. ആ ശംഖൂത്തുപാറയിലേക്ക് ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം എന്ന് പറയുന്നത് കൈലാസം എന്ന് പറഞ്ഞൊരു വീടുണ്ട്. പണ്ട് പുലിയും മറ്റ് വന്യമൃഗങ്ങളും എല്ലാം ഉള്ളായിരുന്ന സ്ഥലമായിരുന്നു. ആ വീട്ടിലെ ആളാണ് ഈ ക്ഷേത്രത്തിൽ പള്ളി ഉണർത്താൻ വരുന്നത്. അപ്പോൾ പള്ളി ഉണർത്തിയിട്ട് ശംഖ് അവിടെ വെച്ചിട്ട് വീട്ടിലേക്ക് പോകും വെളുപ്പാങ്കാലത്ത്. അത് ശംഖൂത്തുപാറ. അത് കയറി വന്ന് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേന് പിന്നെ കുടപ്പാറ. കുടപ്പാറ എന്ന് പറയുന്നത് ഈ കുടപ്പാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞ് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒരു 50 പേർക്ക് മഴ നനയാതെ ഇരിക്കാം. അതിലുപരി കുടപ്പാറയുടെ അടിഭാഗത്തും ആൾക്കിരിക്കാം, മേളിലും ഇരിക്കാം. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ നാടുകാണിപ്പാറ. ഈ നാടുകാണിപ്പാറയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ജഡായിപ്പാറ, അഞ്ചൽ സിറ്റി, കുടുക്കത്ത് പാറ, കൊല്ലം ലൈറ്റ് ഹൗസ്, ഇങ്ങനെയുള്ള പല പാറകളും നമുക്ക് കാണാൻ കഴിയും.
0: നാട് മൊത്തം ഒരിടത്ത് നിന്ന് തന്നെ കാണാൻ ഇതായിരിക്കും ചിലപ്പോൾ എളുപ്പവഴി, നമ്മുടെ നാടുകാണിപ്പാറ. സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് നാടുകാണിപ്പാറയാണ്. പറഞ്ഞറിയിക്കാനാവില്ല, അനുഭവിച്ച് തന്നെ അറിയണം. നാടുകാണിപ്പാറയിൽ നിന്ന് കാറ്റിന്റെ തണുപ്പും ചിലപ്പോ കോടമഞ്ഞിന്റെ സൗന്ദര്യവും ആസ്വദിക്കാം. ഇതിന്റെ മുകളിൽ ഒരു ചെറിയ മരമുണ്ട്, ശരിക്കും നല്ല ഭംഗിയാണ് ഇവിടെ.

0: നാടുകാണി പറയുന്നത് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പുലിച്ചാണ്. അതിനകത്ത് പണ്ട് പുലി ഉണ്ടായിരുന്ന പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോളാന്തരപ്പാറ. ഗോളാന്തരപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു പ്രത്യേക പാറയാണ്. ഈ ഗോളാന്തരപ്പാറ ഒരു ശകലമേ താഴത്ത് ടച്ച് ചെയ്തിട്ടുള്ളൂ. നിങ്ങളെ കണ്ട് കാണും, നല്ല ഗോളാകൃതിയിലിരിക്കുന്ന ഒരു പാറ, ശകലം ഭാഗം മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ താഴെ. പിന്നെ ടൂറിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും, കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ചില ദിവസങ്ങളിൽ നല്ല ആളുമാണ്, വിദേശികള്, നോർത്ത് ഇന്ത്യൻസ് വരുന്നുണ്ട്. അവരെ നമ്മളിവിടെ കൊണ്ട് കാണിക്കാറുണ്ട്. റഷ്യ, അമേരിക്ക, യൂറോപ്പ്, പിന്നെ അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്നും, പിന്നെ അതിലുപരി കോളേജുകളിൽ നിന്നും, പല പല കോളേജിൽ നിന്നും ബോട്ടണി പഠിക്കാൻ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ എക്കോ ഷോപ്പിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തായ രാഹുൽ പുള്ളിയും ഞാനും അവർക്ക് വേണ്ടിയിട്ട് കോളേജിൽ നിന്ന് വരുന്ന ബോട്ടണി പഠിക്കുന്ന പിള്ളേർക്ക് ഇവിടുത്തെ ജൈവ വൈവിധ്യങ്ങളെ കുറിച്ചും എല്ലാം പറഞ്ഞു കൊടുത്ത് അതിന്റെ ഡീറ്റെയിൽ വരെ കൊടുത്തിട്ടുണ്ട്.
1: ഇവിടെ മെയിൻ ആയിട്ട് കാണുന്ന ഔഷധ സസ്യങ്ങൾ
0: മെയിൻ ആയിട്ട് കാണുന്ന ദണ്ഡപാല, കടലാടി, ചിറ്റമൃത്, കീഴാനെല്ലി, നിലന്തേങ്ങ, നീർമരുന്ന്, അങ്ങനെ കൊറേ ഔഷധ സസ്യങ്ങളുണ്ട്. പറയാനാണെങ്കിൽ നമുക്കാണെങ്കിൽ അതിൽ കൂടുതൽ പറയാനുണ്ടെന്ന് ചന്ദന കാടുകളുണ്ട് ഇവിടെ. പ്രത്യേകിച്ചും കൂടുതൽ ആൾക്കാരും ഈ വായു ശ്വസിക്കാനാണ് ആൾക്കാർ വൈകിട്ട് വരുന്നത്, ഫാമിലി ആയിട്ടൊക്കെ വരുന്നത്. ക്രിസ്മസ്, ന്യൂഇയർ ഫെസ്റ്റ് അത് മൂന്നാല് ദിവസം നടത്താറുണ്ട്. പിന്നെ ഓണ ഫെസ്റ്റ് അത് നടത്താറുണ്ട്. ജനപ്രവാഹമാണ് ഇവിടെ വരുന്നത്. പക്ഷെ നാച്ചുറലായിട്ടുള്ള ഇതുപോലുള്ള ഒരു ടൂറിസം പ്ലേസ് ഈ മലമേൽ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.

0: ഒരിടവേളയ്ക്ക് ശേഷം സഞ്ചാരി തുടർന്ന് കേൾക്കാം.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
6: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ എം ആർ ടി ഹോം ഗീറ്റ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതോ ആയ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്. കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്, പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
7: എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
8: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
11: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷന്.
12: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: സ്വർണം ഗ്രാമിന് 14,155 രൂപ, പവന് 113,240 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില.
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: മലമേൽപ്പാറ വിശേഷങ്ങളുമായി സഞ്ചാരി തുടരുന്നു.
6: സഞ്ചാരികളെ ആകർഷിക്കാൻ പാറക്കൂട്ടങ്ങൾക്ക് പറ്റുമോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനുമുള്ള ഒരു ഉത്തരമാണ് ഈ മലമേൽപ്പാറ. ഈ പാറകളുടെ മുകളിൽ നിന്ന് നോക്കിയാൽ പച്ചപ്പുതപ്പിൽ പൊതിഞ്ഞ പ്രകൃതിയും ഗ്രാമത്തിന്റെ ഭംഗിയും അതുപോലെ വീശിയടിക്കുന്ന കാറ്റിൽ മനം മയക്കുന്ന ചന്ദനഗന്ധവും കൂടിയായാലോ? ഈ ചന്ദനഗന്ധം എവിടുന്നാണെന്ന് തോന്നുന്നുണ്ടാകും അല്ലേ? ഇടുക്കിയിലെ പ്രശസ്തമായ മറയൂരിനു പുറമെ ചന്ദന തൈകൾ വളരെ സ്വാഭാവികമായി വളർന്നു വരുന്ന ഒരു സ്ഥലം കൂടിയാണ് മലമേൽ. ഫലഭൂയിഷ്ഠമായ മണ്ണും അനുയോജ്യമായ കാലാവസ്ഥയും ഈ മരങ്ങളുടെ സമൃദ്ധമായ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ചന്ദന മരങ്ങളുടെ സുഗന്ധവും പ്രകൃതി ഭംഗിയും നിറഞ്ഞ ഈ സ്ഥലത്തേക്ക് എല്ലാവർക്കും വരാൻ ആഗ്രഹം കാണും. എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതെന്ന് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ടിഷ ബിനു ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്.
7: തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്നവരെ ആയൂര് എത്തിയിട്ട് 8 കിലോമീറ്ററാണ് പൊലിക്കോട് അറയ്ക്കൽ മലമേൽ ഭാഗത്ത് ഇവിടെ എത്തിച്ചേരാൻ കഴിയും. കൊട്ടാരക്കരയിൽ നിന്ന് 14 കിലോമീറ്ററാണ്, അത് വാളകത്ത് നിന്ന് മലമേൽ, അങ്ങനെ ഇവിടെ എത്താൻ പറ്റും. അഞ്ചലിൽ നിന്ന് 8 കിലോമീറ്റർ അറയ്ക്കൽ വഴി മലമേൽ എത്താം.
8: ഇങ്ങോട്ട് ബസ് വരാം?
7: ബസ് കൊട്ടാരക്കരയിൽ നിന്ന് ബസ് ഇവിടത്തെ തന്നെ ഉണ്ട്. അറയ്ക്കൽ ക്ഷേത്രം, മലമേൽ ബസ്സുകളുണ്ട്.
6: എപ്പോൾ വേണമെങ്കിലും ബസ്സിനാണെങ്കിലും ഇവിടെ വരാൻ പറ്റും അല്ലേ?
7: എന്റെ സമയങ്ങളില് ബസ്സിനകത്ത് വരാം, ഇല്ലെങ്കിൽ വാളകത്തു നിന്ന് ഓട്ടോ കിട്ടും, വരുന്നവർക്കും വരാമെന്നാണ്.
6: ടിക്കറ്റ് ഫെയറിന്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് പറയാമോ?
7: അഡൽട്ടിന് 20 രൂപയാണ് ചാർജ്, ചിൽഡ്രൻസ് 10 രൂപ, സീനിയർ സിറ്റിസൺ 10 രൂപ, സ്റ്റിൽ ക്യാമറ 50 രൂപയുണ്ട്, വീഡിയോ ക്യാമറ 200 രൂപ.
6: കോളേജിൽ നിന്നും എല്ലാം കുട്ടികൾ വരാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് എന്തെങ്കിലും പാക്കേജ് ആയിട്ട് കൊടുക്കാറുണ്ടോ?
7: ഞങ്ങളിവിടെ കൊടുക്കാറുണ്ട് പാക്കേജ് ആയിട്ട്. ഗ്രൂപ്പ് വരുന്നവർക്ക് പാക്കേജ് ആയിട്ട് കൊടുക്കാറുണ്ട്, അത് പേഴ്സൺ അനുസരിച്ചാണ് കൊടുക്കാറുള്ളത്.
6: ഒട്ടുമിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിങ്കളാഴ്ച അവധിയാണല്ലോ, അപ്പോൾ ഇവിടെയും ആ അവധി ബാധകമാണോ?
7: ഇല്ല, ഞങ്ങൾക്ക് ഒരവധിയില്ല, എല്ലാ ദിവസവും വർക്കിംഗ് ഡേയ്സ് ആണ്.
6: തിരക്ക് എങ്ങനെയാണ്? ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്?
7: സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സ് നല്ല തിരക്കാണ്, അല്ലാത്ത ദിവസങ്ങളിലും ആളുണ്ട്. ഫെസ്റ്റുകൾ നടത്താറുണ്ട്, ഷൂട്ടിങ്ങുകളുണ്ട്.
8: അപ്പൊ അതിന് പ്രത്യേകം ഫീ പേ ചെയ്യണ്ടേ?
7: പ്രത്യേകം ഫീസ് ഉണ്ട്, ചെറിയതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് അത് കുറവുണ്ടാകും. ഫെസ്റ്റുകളുണ്ട്, ഓണത്തിന് ഫെസ്റ്റുണ്ട്, ന്യൂ ഇയർ ഫെസ്റ്റും ഉണ്ട്. നല്ല തിരക്കാണ്, നല്ല തിരക്ക്.
8: ഫെസ്റ്റായിട്ട് സംഘടിപ്പിക്കുമ്പോൾ എന്താ മെയിൻ ആയിട്ട് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ്
7: പ്രോഗ്രാമുകളുണ്ട്? ഇവിടെ സ്റ്റേജ് ഇട്ടാല് ആർക്ക് വേണമെങ്കിൽ വന്ന് പെർഫോമൻസ് ചെയ്യാനുള്ള സെറ്റിംഗ്സ് ആണ് ഇടുന്നത്. പിന്നെ സെലിബ്രിറ്റികൾ വരാറുണ്ട്.
8: അങ്ങനെ ഒരു വലിയ ഗ്രാൻഡ് പ്രോഗ്രാം ആയിട്ട് തന്നെ നടത്താറുണ്ട്?
7: ആ ഉണ്ട്, ഗ്രാൻഡ് പ്രോഗ്രാമായിട്ട് 3 വർഷമായിട്ട് നടത്താറുണ്ട്.
6: ഈ പാറക്കൂട്ടങ്ങളെല്ലാം കണ്ടുവരുമ്പോൾ ഇവിടെ ഒരു വലിയ മൈതാനം നമുക്ക് കാണാൻ പറ്റും. അപ്പോ അവിടെയാണോ ഈ സ്റ്റേജ് പ്രോഗ്രാംസും ഇങ്ങനെയുള്ള ഓണാഘോഷങ്ങളും എല്ലാം നടത്തുന്നത്?
7: അവിടെയാണ് നടത്തുന്നത്. അവിടെ സ്റ്റേജ് കെട്ടിയാണ് ഞങ്ങൾ നടത്താറുള്ളത്. പിന്നെ ഇവിടെ കുട്ടികൾ കളിക്കാൻ വരുന്നുണ്ട് വൈകിട്ട് സമയങ്ങളിൽ. നല്ലൊരു കളിസ്ഥലം കൂടിയാണിത്.
8: ഇവിടെ ഏതൊരു സ്ഥലത്ത് പോയാലും നമുക്ക് ടൂറിസ്റ്റ് സ്പോട്ടിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന ഈ ഭക്ഷണം എങ്ങനെയാണെന്നുള്ളതാണല്ലോ. അപ്പൊ ഒരു കാഫറ്റീരിയ സൗകര്യം ഇവിടെ ഉണ്ടോ?
7: ഉണ്ട്, ഇവിടെ ഒരു നല്ലൊരു ക്യാന്റീനായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എലക്കോ പ്രോഡക്റ്റുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സ്ഥാപനമുണ്ട് ഇവിടെ.
8: ഇപ്പോ നമുക്കറിയാം ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഇപ്പൊ വാട്ടർ ബോട്ടിലായാലും പ്ലാസ്റ്റിക് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നവരുണ്ടല്ലോ, അതിന് പ്രോപ്പറായിട്ട് ഡസ്റ്റ്ബിന്നും എല്ലാം ഉണ്ട്. എന്നാലും എങ്ങനെയാണ് ആളുകൾ പ്രോപ്പറായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടോ?
7: ഞങ്ങൾ പരമാവധി വരുന്നവരോട് പറഞ്ഞു തന്നെയാണ് വിടുന്നത്. പിന്നെ അവരിടും. ഞങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഒരു വേസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഹരിതകർമ്മ സേനയ്ക്ക് ഞങ്ങൾ വേസ്റ്റുകൾ
8: കൈമാറുന്നുണ്ട്.
6: ഇത്രയും പ്രകൃതി ഭംഗി നിറഞ്ഞ ഈ സ്ഥലത്തേക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഒന്നെങ്കിൽ സൺസെറ്റ് കാണാനും അല്ലെങ്കിൽ സൺറൈസ് കാണാനും ആയിരിക്കും. അപ്പോ ആ ഒരു രീതിയിൽ ആളുകൾ വരാറുണ്ടോ?
7: ഉണ്ട്, ഉണ്ട്. രാവിലെ മഞ്ഞുള്ള സമയങ്ങളിലും ധാരാളം ആൾക്കാർ വരാറുണ്ട്. സൺസെറ്റിനെ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരാറുണ്ട്. 7 മണി വരെ നാടുകാണിയിൽ കയറിയെന്ന് സൺസെറ്റ് കാണാം. പിന്നെ നടപ്പാറയിലിരുന്ന് ഇരിക്കാനുമുള്ള സൗകര്യവും.
6: സൺറൈസ് കാണാനായിട്ട് അതിരാവിലെ വരണമല്ലോ, അപ്പോൾ അതിരാവിലെ വന്നാലും ഇവിടെ ആളുകളെ കയറ്റി വിടുമോ?
7: കയറ്റി വിടും. ഇവിടെ സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ട്, 6 മണി തൊട്ട് ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നത്.
9: ഇതൊരു ട്രക്കിംഗ് സ്പോട്ട് അല്ല ഇതുവരെ, പക്ഷെങ്കിലും ട്രക്കിങ്ങിന് പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. കാരണം അത്രയും സാഹസികമായിട്ടുള്ള ഒരു യാത്ര പോലെ വളരെ രസകരവുമാണ്, സാഹസികമാണ്. ഭാവിയിൽ ഇതൊരു ട്രക്കിംഗ് സ്പോട്ടായിട്ട് അങ്ങനെ എന്തെങ്കിലും?
7: അതിന്റെ തീരുമാനം കൊല്ലം DTPC യുടെയാണ് ഈ സ്ഥാപനം. അതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കുന്നുണ്ട്. ഒരു ട്രക്കിംഗ് സ്പോട്ട് തന്നെ ആക്കി വരാനുള്ള എല്ലാ വരുന്ന കാലങ്ങളിൽ അങ്ങനെ ചെയ്യാനുള്ള എല്ലാ തീരുമാനങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്.
6: പാറകളുടെ സൗന്ദര്യം കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച ഒരു സ്ഥലമാണ് മലമേൽ പാറ. ഇനിയും കൂടുതൽ സുന്ദരമാകാൻ ഒരുങ്ങുകയാണ് ഈ സ്ഥലം. അല്ലെങ്കിലും സൗന്ദര്യ സങ്കല്പങ്ങൾ കൊത്തിയെടുക്കുന്നത് പാറകളിലാണല്ലോ. നമ്മൾ കേട്ടിട്ടില്ലേ, മറക്കാനുള്ളത് മണലിൽ എഴുതണം, ഓർക്കാനുള്ളത് പാറകളിൽ കോറിയിടണം.

0: അങ്ങനെയുള്ള പ്രോഡക്ട്സ് ആണ് കൂടുതൽ ഒരുക്കി വെക്കുന്നത്. പിന്നെ നമുക്ക് ഫാൻസി ഐറ്റംസ് ഉണ്ട്, പിന്നെ ഈ മുടി വളരാനുള്ള കുറച്ച് എണ്ണകൾ കാച്ചാനുള്ള കുറച്ച് ഐറ്റംസ് നമ്മളാക്കിയിട്ടുണ്ട്. ഹെന്ന, അത് എനക്ക്
1: എല്ലാം
0: കൂടുതലും ഓർഗാനിക് പ്രോഡക്ട്സ് ആണ്, ഏകദേശം ഒരു 80%. ബാക്കിയുള്ള എല്ലാം നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് നമ്മൾ ആക്കിയിരിക്കുന്നത്. പിന്നെ വിവിധ തരം തേയിലകളുണ്ട്, ഏകദേശം ഒരു 10 ടൈപ്പ് തേയിലകളുണ്ട്. പിന്നെ ഇവിടെ ഫാൻസി ഷോപ്പ്, ഈ യാത്രക്കാർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കുന്ന ടിബറ്റൻ ഫ്ലാഗ് അങ്ങനെയൊക്കെ ഉള്ള, അവർക്ക് എല്ലായിടത്തും ചെന്നാൽ കിട്ടാത്ത കണക്കുള്ള കുറെ പ്രോഡക്ട്സ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വെള്ളം, കുടംമോര് അങ്ങനെയുള്ള കഫിറ്റീരിയയിലെ ആ നിലയിലുള്ള നാടൻ സാധനങ്ങൾ. പിന്നെ നമുക്ക് ശനി ഞായർ ദിവസങ്ങളിൽ ആള് കൂടുതലുള്ളപ്പോൾ നമ്മൾ ഈ മേഖലയിലെ പ്രോഡക്ട്സ്, കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രോഡക്റ്റ്, കർഷകരുടെ പ്രോഡക്ട്സ് എല്ലാം നമ്മൾ ഇവിടെ വെച്ച് വിപണനം നടത്താറുണ്ട്. അതെല്ലാം വില അവർക്ക് കർഷകർക്ക് കിട്ടുന്ന നിലയിലാണ് നമ്മൾ സാധനങ്ങൾ എടുത്തേക്കുന്നത്. പിന്നെ നമ്മളിവിടെ പട്ടം ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാറ്റുള്ളൊരു മേഖലയാണ്, ഇവിടെ നമ്മൾ പട്ടം ഫെസ്റ്റ് നടത്താറുണ്ട്. ഏകദേശം കഴിഞ്ഞ ഫെസ്റ്റിന് നമ്മൾ ഏകദേശം ഒരു 12 രാജ്യത്തിന്റെ പട്ടം നമ്മളിവിടെ കൊണ്ടുവന്നു. കൈറ്റ് ക്ലബ്ബ്, കൊല്ലം കൈറ്റ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആ പട്ടത്തിന്റെ മത്സരങ്ങളെല്ലാം നടത്തുന്നത്. പിന്നെ ആ നിലയിൽ ടൂറിസ്റ്റുകൾക്ക് വന്ന കണ്ട് ആസ്വദിച്ച് പോകാനുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വയനാട് എന്നുള്ള ആദിവാസി സമൂഹത്തിന്റെ കാട്ടുള്ളിത്തൈലം. ഈ കാട്ടുള്ളിത്തൈലം വാങ്ങാനായിട്ട് നിരവധി സന്ദർശകർ ഇവിടെ നേരിട്ടെത്തി വാങ്ങാറുണ്ട്. ഈ ചെന്നിക്കുത്ത്, തലവേദന, കഫം സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം നല്ലതാണ് ഈ കാട്ടുള്ളി തൈലം. അത് നിരവധി പേര് ഇവിടെ വന്ന് വാങ്ങാറുണ്ട്. നമ്മൾ വയനാട് നിന്നാണ് ഇത് എടുത്തു വയ്ക്കുന്നത്. കേരളത്തിലെ തന്നെ വിവിധ മേഖലയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, വാഗമൺ പോലുള്ള സ്ഥലത്തെ തേയില, വയനാട് എന്നുള്ള തേയില, വയനാട്ടെ ആദിവാസി സമൂഹത്തിലെ പ്രോഡക്ട്സ്, അത് എനിക്ക് ഓരോ ഇപ്പം ആലപ്പുഴയിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സാധനം ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള ജിയോ ടാഗ് ഉള്ള സാധനങ്ങളാണ് കൂടുതൽ നമ്മളിവിടെ. നേരത്തെ ഇവിടെ നമ്മൾ ആറന്മുള കണ്ണാടി
1: സാധനങ്ങളാണ്
0: നമ്മൾ, അതെ, നമ്മളെ അതിൽ സഹായിക്കുന്നത് നമ്മുടെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് കോവളത്തുള്ള ഊരാലുങ്കൽ സൊസൈറ്റിയുടെ രണ്ട്, ഇത് കണ്ണൂരും ഈ ഇവിടെയുണ്ട്. അവിടെ നിന്നാരും നമ്മളിവിടെ പിന്നെ കരകൗശല വസ്തുക്കളും വെള്ളാറിലുള്ള ആ സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്നാണ്. പിന്നെ വിദേശത്തുനിന്ന് ഉള്ള കുറച്ച് സുഹൃത്തുക്കൾ നമുക്ക് ഇവിടെ വരാറുണ്ട്. വർക്കല കേന്ദ്രീകരിച്ച് കുറെ ആളുകൾ വരുമ്പോൾ അവർ ഇവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം. പിന്നെ ഈ പറയുന്ന കണക്ക് അവർ കൂടുതലും ഇവിടെ വരുമ്പോഴത്തേന് ഈ ചന്ദന മരങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയുണ്ട്, ചന്ദന തൈലം അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെയാണ് അവർ വാങ്ങിക്കൊണ്ട് പോകുന്നത്.

മലമുകളിൽ നിന്ന് ചുറ്റിനുമുള്ള പ്രകൃതി ദൃശ്യങ്ങൾ എത്ര കണ്ടാലും സഞ്ചാരികൾക്ക് മതി വരാത്തവയാണ്. കൈതൊടാൻ പറ്റുമെന്ന് തോന്നിക്കുന്ന തരത്തിൽ നീലാകാശവും പച്ചക്കുട വിരിച്ചു നിൽക്കുന്ന മരക്കൂട്ടങ്ങളും പ്രകൃതി ഒരുക്കിയ വിവിധ വർണ്ണങ്ങളിൽ സഞ്ചാരികൾ മതിമറന്നു പോകുന്ന സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കുന്ന മലമേൽപ്പാറ. ഉയരങ്ങൾ താണ്ടി എവറസ്റ്റ് കീഴടക്കിയ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ നിന്നും യാത്രയാവുന്നു.

0: സഞ്ചാരി
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബിച്ചു തിരുമല രചിച്ച് ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം കള്ളിയങ്കാട്ട് നീലി.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
2: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അനിൽ പനച്ചൂരാൻ രചന നിർവഹിച്ച് എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ രവിശങ്കറും ശ്രേയാഘോഷാലും പാടിയത് ചിത്രം മാണിക്കക്കല്ല്.

0: പ്രിയ ശ്രോതാക്കളെ, പ്രധാന വാർത്തകൾക്ക് ശേഷം നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026ന്മേൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികളിൽ നിന്ന് സമിതി വിശദീകരണം തേടും. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും ഇന്ത്യയുടെ പിന്തുണ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആവർത്തിച്ചു. ഭൂട്ടാനിൽ നടത്തിയ ഔദ്യോഗിക സന്ദർശന വേളയിൽ ഡോക്ടർ ജയശങ്കറും ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി ലോൻപോ ഡി എൻ ധൂങ്ങിയിലും ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങളും അവലോകനം ചെയ്തു. രോഗികളുടെ സുരക്ഷ പ്രത്യേക പദ്ധതിയുടെയോ വകുപ്പിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും രോഗനിർണയം, ചികിത്സ, ദീർഘകാല പരിപാലനം എന്നിവയിൽ ഉൾച്ചേർക്കേണ്ടതാണെന്നും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി ആരാധന പട്നായിക്. ന്യൂഡൽഹിയിൽ ലോക രോഗി സുരക്ഷാ ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ന് ബംഗളൂരുവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റുകൾ, തേജസ് ഫൈനൽ ഓപ്പറേഷണൽ ക്ലിയറൻസ്, ട്വിൻ സീറ്റർ ട്രെയിനറുകൾ, ST-40 ബേസിക് ട്രെയിന്, എയർക്രാഫ്റ്റുകൾ എന്നിവ കൈമാറും. ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് HIL കൈമാറും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കടൽത്തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. RJD സംസ്ഥാന നേതൃക്യാമ്പ് ഇന്ന് കണ്ണൂർ പറശ്ശിനിക്കടവിൽ ആരംഭിക്കും. വൈകിട്ട് സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ്കുമാർ ഉദ്ഘാടനം ചെയ്യും. സ്വർണവിലയിൽ വർധന. പവന് 1160 രൂപ വർദ്ധിച്ച് 113,240 രൂപയായി. 14,155 രൂപയാണ് ഗ്രാമിന്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ജപ്പാൻ പോരാട്ടം ജപ്പാനിലെ ഐച്ചിയിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 12 മണിക്ക്.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: അടുത്ത ഗാനം യേശുദാസ് പാടിയതാണ്. ചിത്രം ചമ്പക്കുളം തച്ചൻ, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: അടുത്ത ഗാനം ഇളയരാജ സംഗീതം നൽകി യേശുദാസ് എസ് ജാനകിയും പാടിയത്. ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമെഴുതിയത് ബിച്ചു തിരുമല.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
7: ഫാം ടു സിറ്റി
8: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
7: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
9: ചലച്ചിത്ര ഗാനങ്ങളിൽ നമുക്കിനി ശ്യാം സംഗീതം നൽകി എസ് ജാനകി പാടിയ ഒരു ഗാനം കേൾക്കാം. ഈ ഗാനം എഴുതിയത് ചുനക്കര രാമൻകുട്ടിയാണ്. ചിത്രം പച്ചവെളിച്ചം.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് നാം കേട്ടത്.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ് കാർഡ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെയുള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
2: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: അടുത്ത ഗാനം ഹരിഹരനും ഹരിണിയും പാടിയതാണ് ഇന്ത്യൻ എന്ന ചിത്രത്തിനു വേണ്ടി.

0: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടോ.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
3: തിരിപ്പൂക്കളിൽ നമുക്കിനി തിരുടാ തിരുടാ എന്ന ചിത്രത്തിന് വേണ്ടി അനുപമ പാടിയൊരു ഗാനം കേൾക്കാം.

0: ഇപ്പോൾ സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വ്യാപാരം, ഗതാഗതം, അനധികൃത വ്യാപാരം തടയുന്നതിന് സഹകരണം എന്നിവ സംബന്ധിച്ച ഇന്ത്യ നേപ്പാൾ അന്തർ ഗവൺമെന്റ് ഉപസമിതിയുടെ 2 ദിവസത്തെ യോഗം നേപ്പാളിൽ സമാപിച്ചു. ഇരു രാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിന് നടപടികൾ യോഗം ചർച്ച ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആന്റി നാർക്കോട്ടിക് ടീം രൂപീകരിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യാന്തര മയക്കുമരുന്ന് കേസുകൾ സംഘം അന്വേഷിക്കുമെന്നും പ്രവർത്തനം ഇന്ന് ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കണ്ണൂർ ജില്ലാതല പട്ടയമേള ആരംഭിച്ചു. മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് വിദേശമദ്യം പിടിച്ചെടുത്ത കേസിൽ റിപ്പോർട്ടർ ചാനൽ എം ഡി ആന്റോ അഗസ്റ്റിന്റെ ജാമ്യാപേക്ഷ സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം വീട്ടിൽ സൂക്ഷിച്ചതിനാണ് ആന്റോ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് യെല്ലോ അലർട്ട്. ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ കോട്ടയം മണർകാട് ഓൾഡ് കെ കെ റോഡിൽ ഇന്നു മുതൽ ഗതാഗതം നിരോധിച്ചു. ടാറിംഗ് പൂർത്തിയാകുന്നതുവരെയാണ് നിരോധനമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇടുക്കി പേത്തൊട്ടി അയ്യൻപാറയ്ക്ക് സമീപം അതിഥി തൊഴിലാളിയെ കാട്ടാന കൊലപ്പെടുത്തി. മധ്യപ്രദേശ് സ്വദേശി ശിവകുമാറാണ് മരിച്ചത്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 58 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ജപ്പാൻ 19.5 ഓവറിൽ 57 റൺസിന് എല്ലാവരും പുറത്തായി. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 1 മണിക്ക്

പ്രിയ ശ്രോതാക്കളെ, ഇനി നവമാധുരിയാണ്. ആദ്യഗാനം ശ്രീ ശ്രീറാം പാടിയത് ലാൽ ജോസ് എന്ന ചിത്രത്തിനു വേണ്ടി. ഈ ഗാനം എഴുതിയത് ജിയോ പോൾ, സംഗീതം ബിനീഷ് മാണി.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഇനി തുടരും എന്ന ചിത്രത്തിലെ ഗാനമാണ് ജേക്സ് ബിജോയ് സംഗീതം നൽകി എം ജി ശ്രീകുമാർ പാടിയത്. രചന ബി കെ ഹരിനാരായണൻ.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: അടുത്ത ഗാനം ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയത്. ഗാനമെഴുതിയത് എ. ശാന്തകുമാർ, സംഗീതം സച്ചിൻ ബാലു.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: നമുക്കിനി കേൾക്കാം അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കർ പാടിയ ഗാനം. രചന മനു മഞ്ജിത്, സംഗീതം നൽകിയത് അരുൺ മുരളീധരൻ.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: നവമാധുരിയിലെ അടുത്ത ഗാനം ചിത്രപാടിയതാണ്. ജോപോൾ എഴുതി ജേക്സ് ബിജോയ് സംഗീതം നൽകിയ ഈ ഗാനം തുടക്കം എന്ന ചിത്രത്തിൽ നിന്ന്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: നവമാധുരിയിലെ അടുത്ത ഗാനം പാടിയത് വൈക്കം വിജയലക്ഷ്മി. മനോമഞ്ജിത്തിന്റെ വരികൾ സാമുവൽ എബിയുടെ സംഗീതം. ചിത്രം ഭരതനാട്യം.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: നവമാധുരിയിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി ആസ്വദിക്കാം. നരിവേട്ട എന്ന ചിത്രത്തിനുവേണ്ടി സിത് ശ്രീറാമും സിതാര കൃഷ്ണകുമാറും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജെയ്ക്സ് ബിജോയ്.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ പ്രകാശധാര.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11-ാമത് ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 മണിക്ക് ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
1: ആയുർവേദത്തിലൂടെയുള്ള ജീവിതശൈലീ മാറ്റവും ആരോഗ്യ സംരക്ഷണവും നാഷണൽ ആയുഷ് മിഷൻ ആയുഷ് ഗ്രാമം പദ്ധതിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആനന്ദ് എ.ജെ. സംസാരിക്കുന്നു.
3: നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആരോഗ്യം നമ്മുടെ ആരോഗ്യത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് ഏകാരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആയാലും ഇന്ത്യയുടെ തന്നെ ആയാലും ആയുർദൈർഘ്യം വർദ്ധിച്ചിട്ടുണ്ട്. ശരാശരി ആയുർദൈർഘ്യം എന്നത് നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു നിരക്കാണ്. നമ്മുടെ തെറ്റായ ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളും ഇതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ കൂടുതൽ നാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളപ്പോൾ തന്നെ നമ്മളോടൊപ്പം ഈ ജീവിതശൈലി രോഗങ്ങളും കൂടുതൽ നാൾ കൂടെ ഉണ്ടാകും. നമ്മൾ കൂടുതൽ നാൾ ജീവിച്ചിരിക്കുക എന്നതിനേക്കാൾ ആരോഗ്യപൂർണമായി ജീവിച്ചിരിക്കുക എന്നതും ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഇത്തരത്തിലൊരു സമഗ്രമായ കാഴ്ചപ്പാടാണ് ആയുർവേദത്തിൻ്റെത്. നമ്മളോടൊപ്പം ജീവിതശൈലീ രോഗങ്ങൾ കൂടെ ഉണ്ടാകുമ്പോൾ അവയെ പ്രതിരോധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ലളിതമായ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഈ ജീവിതശൈലീ രോഗങ്ങളെ ചെറുക്കാനായിട്ട് പറ്റും. ഇതിലേറ്റവും പ്രാധാന്യമുള്ളത് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ നാം തന്നെ അറിയുക എന്നതാണ്. അപ്പോൾ നമ്മുടെ തെറ്റായ ജീവിതശൈലികൾ എന്തൊക്കെയാണ്, നമുക്ക് അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഏറ്റവും വ്യക്തമായി അറിയാവുന്നത് നമുക്ക് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ചികിത്സ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഏറ്റവും പ്രചാരത്തിലേക്ക് വരുന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്,

ഉള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായ ഒരു ശീലത്തോടുകൂടി ചെയ്യുക എന്നത്. ആയുർവേദത്തിൽ ശരീരത്തിന് സ്വാഭാവികം ഉണ്ടാകുന്ന ചോദനകൾ വേഗങ്ങൾ എന്നാണ് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, ധാരണീയം അധാരണീയം. നമ്മുടെ ശരീരത്തിന് നിയന്ത്രിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടാത്തതും. നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ദേഷ്യം അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള അസൂയ ഇത്യാദിയായിട്ടുള്ള നമ്മുടെ മാനസിക വികാരങ്ങൾ നമ്മൾ നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ സ്വാഭാവികമായി നമുക്ക് തന്നെ ഉണ്ടാകുന്ന വിശപ്പ്, അതുപോലെ തന്നെ ദാഹം, ദഹനത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മലമൂത്ര വിസർജനം ഇത്യാദി കാര്യങ്ങൾ അമിതമായി നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അതിനോട് അനുബന്ധിച്ച് പലവിധ അസുഖങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു ചിട്ടയായി നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ഒത്തിരി അസുഖങ്ങളെ തടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആഹാരവും കുടിവെള്ളവും. കൃത്യസമയത്തുള്ള ഭക്ഷണം, ലളിതവും മിതവുമായിട്ടുള്ള ഭക്ഷണം, ഒന്ന് ദഹിച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത ഭക്ഷണം കഴിക്കുന്ന രീതി, ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നതിൽ ശ്രദ്ധിക്കുക. ഇതെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം, അത് എപ്പോൾ കുടിക്കണം, എത്രമാത്രം വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിഞ്ഞ ഉടനെ അധികമായി വെള്ളം കുടിക്കാതിരിക്കുക, വെള്ളം കുടിച്ചതിന് ശേഷം ഉടൻ കിടക്കാതിരിക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പലവിധത്തിലുള്ള നീർക്കെട്ടും രോഗങ്ങളും ഒക്കെ തന്നെ നമുക്ക് ചെറുക്കാനായിട്ട് പറ്റും. ശരീരത്തിൽ എണ്ണ തേപ്പ്, നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ ഒരു ശീലമായി കൊണ്ടുവരുന്നതാണ് എണ്ണ തേപ്പ്. വിവിധങ്ങളായിട്ടുള്ള തൈലങ്ങൾ, എണ്ണകൾ ഉപയോഗിച്ച് നമ്മൾ തലയിലും അതുപോലെ തന്നെ ദേഹത്തും എണ്ണ തേക്കാറുണ്ട്. അതും ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആരോഗ്യ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട്, ഉദാഹരണമായി കഫപ്രകൃതിക്കാർ എന്ന് പറയുന്ന ഒത്തിരി നീർക്കെട്ടും അല്ലെങ്കിൽ ശരീരത്തിന് ഇച്ചിരി കൂടെ കഫപ്രകൃതി എന്നുള്ള ഒരു അവസ്ഥയുള്ള ആൾക്കാരാണെങ്കിൽ അധികമായിട്ട് എണ്ണ തേക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എണ്ണ ഏതാണ് ഉപയോഗിക്കുന്നത്, അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുപോലെ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് വ്യായാമം. ഇന്ന് വ്യായാമത്തെ പറ്റി ബോധവാന്മാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലുള്ളത്. അതുപോലെ ജിം പോലെയുള്ള ഒരു സംസ്കാരം നമ്മളിലേക്ക് കൂടുതൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. വ്യായാമം മിതമായിട്ട് ചെയ്യുക, ദിനംപ്രതി നമ്മുടെ ശീലത്തിലേക്ക് ഭാഗമാക്കുക എന്നതും പ്രാധാന്യമുള്ളതാണ്. വ്യായാമത്തിന് ഉപരിയായിട്ട് നമ്മുടെ ലളിതമായിട്ട്, നമ്മുടെ കയ്യിൽ നിന്ന് അധികം കാശ് ചെലവില്ലാതെ നമുക്ക് നമ്മുടെ ജീവിത ശൈലിയിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ് നടത്തം എന്നുള്ളത്. അതുപോലെ യോഗ ആയുർവേദത്തിലും അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ആയുഷ് മിഷനും ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് യോഗ എന്നത്. മിതമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് ശരീരം അയച്ചുവിടുന്ന വ്യായാമങ്ങളും അതുപോലെ തന്നെ പ്രാണായാമം പോലുള്ള പ്രക്രിയകൾ നമുക്ക് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ തല കുളിക്കുന്ന രീതി വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിഞ്ഞ ഉടനെ തല കുളിക്കാതിരിക്കുക, ദിവസവും നമ്മുടെ ആരോഗ്യത്തിന് അനുയോജ്യമായിട്ട് നമ്മൾ കുളിക്കുന്ന ഒരു ഷെഡ്യൂൾ നമ്മൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. ഇവയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് മാനസിക ആരോഗ്യം എന്നുള്ളത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പല വിധത്തിലായ ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മാനസിക ആരോഗ്യം ക്രമപ്പെടുത്തുക എന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇന്നത്തെ മാറിയ ജീവിത സാഹചര്യത്തിൽ നമ്മളൊരു സാങ്കല്പികമായ ലോകത്ത് ജീവിക്കുമ്പോൾ, യാഥാർത്ഥ്യബോധത്തിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാനസിക ആരോഗ്യം നിലനിർത്തേണ്ടത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ജീവിത ശൈലിയിലുള്ള വ്യതിയാനം കൊണ്ട് ഒട്ടേറെ രോഗങ്ങൾ ഉണ്ടാകാം. നമുക്കറിയാം പ്രമേഹം, രക്താതിസമ്മർദ്ദം, അതുപോലെ തന്നെ അമിതവണ്ണം, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളായി നമ്മൾ കണക്കാക്കുന്നു. നല്ല ജീവിത ശൈലി കൊണ്ട്, അതായത് ലളിതമായ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം രോഗങ്ങളെ വരാതിരിക്കാനായിട്ട് സഹായിക്കും. അഥവാ വരാനായിട്ട് പാരമ്പര്യമായി നമുക്ക് കൂടുതൽ സാധ്യതയുണ്ടെങ്കിൽ തന്നെ അവ വരുന്നത് വൈകിപ്പിക്കാനായി സാധിക്കും. അതുപോലെ അതുകൊണ്ടുണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകളെ ഒക്കെ നിയന്ത്രിക്കാനായിട്ട്, കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ടും ഈ നല്ല ആരോഗ്യശീലങ്ങൾ പിന്തുടരുന്നത് വഴി സഹായിക്കും. ഇതോടൊപ്പം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിൽ അടുക്കളയിൽ ഒരു ഫാർമസി പോലെ നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഔഷധ മൂല്യമുള്ള വസ്തുക്കൾ എന്നത്. നമുക്കറിയാം നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇഞ്ചി, ചുക്ക്, കുരുമുളക്, മഞ്ഞൾ, കറിവേപ്പില, ഗ്രാമ്പ്, ഏലക്ക, ഉലുവ പോലെ പലവിധത്തിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അവ യുക്തിയുക്തം നമ്മുടെ ആഹാരത്തിൽ ചേരുവയായി ചേർക്കുകയാണെങ്കിൽ പലവിധ രോഗങ്ങളെ നമുക്ക് ചെറുക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള വളരെ ചെറിയ സ്ഥലമാണ് നമുക്ക് ഉള്ളതെങ്കിൽ പോലും നമുക്കൊരു അടുക്കള തോട്ടം തയ്യാറാക്കുകയാണെങ്കിൽ കീടനാശിനിയോ മറ്റ് ദോഷങ്ങളില്ലാത്ത ഭക്ഷണം എന്നുമുള്ള ആഹാര ക്രമത്തിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ പറമ്പിലും ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധപ്പെട്ട അസുഖങ്ങൾ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാനായിട്ട് പറ്റുന്നതാണ്.
ഈ കാര്യത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റും ഓരോ ഔഷധ സസ്യങ്ങളെ പറ്റിയും ഓരോ മരുന്നിനെ പറ്റിയും ഒക്കെ വിശദമായിട്ടുള്ള വിവരണങ്ങൾ പല ആൾക്കാരിൽ നിന്നും നമുക്ക് കാണാനായിട്ട് കേൾക്കാനായിട്ടും കഴിയും. ഓതന്റിക്കായിട്ടുള്ള ശരിയായ വിവരം മാത്രം നമ്മൾ

0: സ്വീകരിക്കേണ്ടതാണ്. എന്തെങ്കിലും സംശയം ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ വിദഗ്ധ ഉപദേശം അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം അത്തരം കാര്യങ്ങൾ പിന്തുടരുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇത്തരം സമഗ്രമായ ആരോഗ്യ പരിപാലനത്തിനായി നാഷണൽ ആയുഷ് മിഷൻ നടപ്പിലാക്കി വരുന്ന ഒരു മാതൃകാ ഗ്രാമ പദ്ധതിയാണ് ആയുഷ് ഗ്രാമം പദ്ധതി. നിലവിൽ കേരളത്തിലെ 16 ബ്ലോക്ക് പഞ്ചായത്തുകൾ ആയുഷ് ഗ്രാമം പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ ജീവിതശൈലി രോഗ നിർണയ ക്ലിനിക്ക്, അതുപോലെ തന്നെ പകർച്ചവ്യാധി പ്രതിരോധം, യോഗയിലൂടെ ആരോഗ്യം, അടുക്കള തോട്ടം, അതുപോലെ ഔഷധ സസ്യ പരിചരണം, വിവിധ പ്രദർശനങ്ങൾ, ബോധവൽക്കരണ പരിപാടികൾ, പരിശീലനം എന്നിവയെല്ലാം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരുന്നു. അതിനായി കൂടുതൽ സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് ആയുഷ് ഗ്രാമം പദ്ധതിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മളെ അറിയുക എന്ന കാര്യം നമ്മൾ എപ്പോഴും പിന്തുടരുക. അനാരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി ഓരോരുത്തരിലും നമ്മൾ സ്വാഭാവികമായി ഉണ്ടായി വരുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ അത് ആരോഗ്യപരമായിട്ട് ഉള്ള ജീവിതശൈലിയിലേക്ക് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം വ്യക്തിപരമായ ആരോഗ്യത്തിനേക്കാൾ ഉപരി നമ്മുടെ സമൂഹത്തിന്റെയും നമ്മുടെ ഭാവി തലമുറയുടെ ആരോഗ്യത്തിനായിട്ട് ഉത്തരവാദിത്വമുള്ള പൗരന്മാരായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.
1: ആയുർവേദത്തിലൂടെയുള്ള ജീവിതശൈലി മാറ്റവും ആരോഗ്യ സംരക്ഷണവും നാഷണൽ ആയുഷ് മിഷൻ ആയുഷ് ഗ്രാമം പദ്ധതിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആനന്ദ് എജെ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം. നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.

ഇനി ചലച്ചിത്ര ഗാനങ്ങളാണ്. ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം. ചിത്രം എന്റെ വീട് അപ്പുവിന്റെ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

0: സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. ജന്മഭൂമി ദിനപത്രം കൊച്ചി എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. രാജ്നാഥ് സിംഗിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. രാജ്യത്തെ പ്രധാനപ്പെട്ട 50 ബീച്ചുകളിലാണ് യജ്ഞം സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ലക്ഷദ്വീപിലെ അഗത്തി വിമാനത്താവളത്തിലും യാത്രീസേവാ അഭിയാൻ ആഘോഷിക്കുന്നു. യാത്രക്കാരെ കോൽക്കളി പരിചക്കളി ഉൾപ്പെടെ ലക്ഷദ്വീപിന്റെ പരമ്പരാഗത നാടോടി നൃത്ത ചുവടുകളോടെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഹരി വസ്തുക്കൾ മോഷണം പോയ സംഭവത്തിൽ ലഹരി വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ച വാഹനം പ്രത്യേക അന്വേഷണ സംഘം മലപ്പുറത്തുനിന്ന് കണ്ടെത്തി. പൂക്കോട്ടും പാടത്തുനിന്നുമാണ് പ്രതി സിവിൽ പോലീസ് ഓഫീസർ സബിത്തിന്റെ കാറ് കണ്ടെടുത്തത്. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് സമാപിച്ചു. ഉച്ചയ്ക്ക് 2 വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റിൽ ജപ്പാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഐച്ചിയിൽ ജപ്പാനെ 8 വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

പ്രണയഗീതങ്ങൾ. പ്രണയഗീതങ്ങളിൽ ഇന്ന് നമുക്ക് ആദ്യം ആസ്വദിക്കാം പെരുമഴക്കാലം എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു. നല്ല ഓഫർ കിട്ടിയതെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ശ്യാം സംഗീതം സെൻ നൽകി യേശുദാസ് പാടിയ ഈ ഗാനം അസ്തമയം എന്ന ചിത്രത്തിനു വേണ്ടി സത്യനിധിക്കാടാണ് എഴുതിയത്.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in three categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to September 30th, 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026, issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
4: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
5: പ്രണയഗീതങ്ങൾ തുടരുകയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും മഞ്ചരിയും പാടിയ ഗാനം ചിത്രം നോവൽ.

0: മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്. കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
1: എം ആർ ടി ഹോം നീഡ്സ് മെയിൻ റോഡ് ചാല.
2: പ്രണയഗീതങ്ങളിൽ അടുത്തതായി പി ഭാസ്കരനെഴുതി കെ രാഘവൻ സംഗീതം നൽകി ജയചന്ദ്രൻ പാടിയൊരു ഗാനമാണ് ചിത്രം പൊന്നും പൂവും.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല
3: പ്രണയഗീതങ്ങൾ തുടരുന്നു. ഇനി MG രാധാകൃഷ്ണൻ സംഗീതം നൽകി MG ശ്രീകുമാർ പാടിയൊരു ഗാനം. മിഥുനം എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമെഴുതിയത് ONV കുറുപ്പ്.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: അപ്പൻ തച്ചേത്തിന്റെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം രാജപരമ്പര.

സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.

പ്രണയഗീതങ്ങളിൽ നമുക്കിനി ശ്യാമ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചിത്രപാടിയത് ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് രഘുകുമാർ.

പ്രണയഗീതങ്ങളിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി ആസ്വദിക്കാം. യേശുദാസ് എസ് ജാനകിയും പാടിയതാണ്. ചിത്രം തുലാവർഷം. ഈ ഗാനം എഴുതിയത് വയലാർ, സംഗീതം സലീൽ ചൌധരി.

നിലത്ത് മലക്കൂടങ്ങൾ ചുവന്നു വിടർന്നിടുമ്പോൾ, കുളിത്തന്നൽ നിന്റെ നേത്തമും തുലച്ചിടുമ്പോൾ, കവിളത്ത് മലക്കൂടങ്ങൾ ചുവ

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് കൊച്ചിയിലെത്തി. ജന്മഭൂമി ദിനപത്രം കൊച്ചി എളമകര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വ്യോമസേനയ്ക്കും പവൻ ഹൻസിനുമുള്ള HALന്റെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇന്ന് ബംഗളൂരുവിൽ കൈമാറും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയ്ക്കാവശ്യമായ ധനസമാഹരണത്തെ സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ സമാപന പരിപാടി നാളെ എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ നടത്തും. ടോണി ചമ്മിണി MLA മുഖ്യാതിഥിയാകും. കോഴിക്കോട് NIT ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ സ്പിക് മക്കേ കൺവെൻഷൻ സമന്വയം ഇന്ന് ആരംഭിക്കും. രാജ്യത്തിന്റെ ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കലകളുടെ ആഴമേറിയ അനുഭവം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാ ആസ്വാദകർക്കും നൽകുന്ന റെസിഡൻഷ്യൽ പരിപാടിയാണിത്. നാളികേര വികസന ബോർഡ് ഹിന്ദി പക്ഷാചരണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ സ്കൂളുകളിലെ ഹിന്ദി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി ഹിന്ദി കവിതാരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. നാരിയൽ കി ഖൂബിയാം എന്നതാണ് മത്സര വിഷയം. പന്തളം കൂരമ്പാലയിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. പരിക്കേറ്റ അദ്ദേഹത്തെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ക്വിൻസി ജോവാക്യും ഡിസൂസ ടെക്ബോൾ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ. രാവിലെ നടന്ന മത്സരങ്ങളിൽ ജപ്പാന്റെയും കംബോഡിയയുടെയും താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഈ മുന്നേറ്റം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക്.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എന്റെ പേര് ഹരികൃഷ്ണ. എന്ത് ചെയ്യുന്നു? ഞാൻ ഫിൻസെർവിൽ ഫർണിച്ചർ മാട്രസ് അങ്ങനത്തെ പ്രോഡക്ട്സ് EMA ചെയ്യുന്ന സെയിൽസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു.
1: എത്ര വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
2: ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഇപ്പോഴും കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക.
1: എങ്ങനെയുണ്ട് ജോലി?
2: കുഴപ്പമില്ല, തിരക്കേടില്ല. മര്യാദയ്ക്ക് പണിയെടുത്താൽ പണിയെടുത്ത് പോവാം, ആവശ്യത്തിന് സാലറി കൊണ്ട് കൊള്ളാം, നല്ല പരിപാടി.
1: അപ്പൊ ജോലി സംബന്ധമായിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ?
2: തീർച്ചയായിട്ടും. എനിക്ക് ഒത്തിരി ഡീലേഴ്സ് ഉണ്ട്, അപ്പം ഓരോ സ്ഥലത്തും ചെന്ന് ഡീലേഴ്സിനെ വിസിറ്റ് ചെയ്യണം, കസ്റ്റമേഴ്സിനെ വിസിറ്റ് ചെയ്യണം. അത് തന്നെയാണ് ഓവറോൾ പരിപാടി.
1: അപ്പൊ അവധി ദിവസങ്ങളൊക്കെ?
2: അവധി ദിവസങ്ങൾ അങ്ങനെ ഇല്ല, വേണേൽ അവധി എടുക്കാം. പിന്നെ നമുക്ക് ഒക്കേഷണലി ആയിട്ടുള്ള പോണം, അങ്ങനെ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പം അവധിയാണ് പൊതുവെ. അങ്ങനെ ഡീലേഴ്സ് ഒന്നും കാണാറില്ല.
1: അപ്പൊ മറ്റ് ഹോബീസിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്തും?
2: ജോലി കഴിഞ്ഞിട്ടുള്ള സമയം ആയിരിക്കും മോസ്റ്റ്ലി ഞാൻ എന്റെ ഹോബീസ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാറ്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പുറത്ത് പോണേലും കളിക്കാൻ എവിടെയും പോണേലും അങ്ങനെ സിനിമയ്ക്ക് പോണേലും അങ്ങനത്തെ പരിപാടികൾ അവധി ദിവസങ്ങളിലായിരിക്കും.
1: കിട്ടുന്ന സമയം നമ്മൾ അങ്ങ് എൻജോയ് ചെയ്യും.
2: തീർച്ചയായിട്ടും അതാണല്ലോ, എൻജോയ്മെന്റ് വേണമല്ലോ ലൈഫിൽ.
1: ടാർഗറ്റ് ഒക്കെ ഉണ്ടോ? ടെൻഷനൊക്കെ ഉള്ള ജോലിയാണോ?
2: ടാർഗറ്റ് ഉണ്ട്, ടെൻഷനും ഉണ്ട്, എന്നാൽ കുഴപ്പമില്ല, വർക്ക് ചെയ്ത് പോവാം. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുവാണ്, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്, വർക്ക് ചെയ്യാൻ നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ പ്രഷർ ഇല്ലാണ്ട് വർക്ക് ചെയ്ത് പോവാം, കുഴപ്പമില്ല.
1: അതെ, എല്ലുമുറിയെ പണിയെടുത്താൽ
2: പല്ലുമുറിയെ തിന്ന.
1: ഹോബീസ് എന്തൊക്കെയാ?
2: ഞാൻ ക്രിക്കറ്റ് കളിക്കും, സിനിമകൾ കാണും, അതൊക്കെ തന്നെയാണ് ഹോബീസ്. ഈ ഇടയായിട്ട് വായനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
1: നല്ല കാര്യം. എന്താ വായിക്കാൻ ഏറ്റവും ഇഷ്ടം?
2: ഞാൻ ഇങ്ങനെ നോവൽ അങ്ങനത്തെ കാര്യങ്ങൾ വായിക്കാനാണ് താല്പര്യമില്ല. നമുക്ക് ലൈഫിൽ അപ്ഗ്രേഡ് ആവാൻ പറ്റിയ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ വായിക്കാൻ കുറച്ചുകൂടി താല്പര്യം കൂടുതൽ.
1: നമുക്ക് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തണം, അതിനുള്ള പരിശ്രമമാണ് വായനയിലൂടെ നമുക്ക് അതിന്റെ അടിസ്ഥാനം കിട്ടുന്നതും. പിന്നെ അതിന് നമുക്ക്

0: പ്രവൃത്തിയിലൂടെ കാണിക്കാനും പറ്റും.
1: തീർച്ചയായിട്ടും നമ്മൾ വായിക്കുക, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും.
0: അതെ,
1: കുഞ്ഞുണ്ണി മാഷിനെ ഓർക്കുന്നു.
0: പണ്ടത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വായന വളരെ കുറവായില്ലേ? സോഷ്യൽ മീഡിയകളും ഒക്കെ വന്നിട്ട് വേറൊരു തലത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വായനയുണ്ട്, കുറെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് വായിക്കുന്നവരുണ്ട്, പക്ഷെ പണ്ടത്തെ പോലെ വായന കുറവാ.
1: അതെ, വായന കുറഞ്ഞു. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും വിരത്തുമ്പിലുണ്ട് ഇൻഫർമേഷൻസ് എല്ലാം. അപ്പൊ പിന്നെ ആരും പുസ്തകം തേടി പോകുന്നില്ല, എങ്കിലും വായിക്കുന്നില്ല എന്നല്ല, ഫോൺ വഴി ബ്ലോഗുകൾ വായിക്കുന്നവർ ഒത്തിരി പേരുണ്ട്, എഴുതുന്നവരുണ്ട്. എങ്കിലും നമ്മള് പുസ്തകം വായിച്ച് കിട്ടുന്ന ആ ഒരു ഫീല് നമുക്ക് ഫോണില് സോഷ്യൽ മീഡിയ ഡിജിറ്റൽ കണ്ടന്റിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ഒരു വായിക്കുന്നതിന്റെ ഒതന്റിസിറ്റി കിട്ടുന്നത് പുസ്തകം വായിക്കുമ്പോഴാണ്.
0: പണ്ട് ഭൗതികമായ ഉണർവായിരുന്നു, ഇന്ന് റീച്ച് ആണ്.
1: ഇന്ന് വെർച്വലായി, അത്രേ ഉള്ളൂ.
0: പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: ആസ്വദിക്കും, ഞാൻ പാട്ട് കേൾക്കാറുണ്ട്.
0: ജോലി ഇതാകുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കാൻ ഒരുപാട് സമയം കിട്ടും. യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേ പാട്ട് കേട്ടങ്ങ് പോവാം.
1: അതെ അതെ.
0: അപ്പൊ നമുക്ക് ഒരു പാട്ട് കേട്ടാലോ? ഏത് പാട്ട് കേൾക്കാം?
1: ആസിഫ് അലി അഭിനയിച്ച കോഹിനൂർ സിനിമയിലെ ഹേമന്തമെൻ കൈക്കുമ്പിളിൽ എന്നുള്ളൊരു ഗാനം കേൾക്കാൻ താല്പര്യപ്പെടുന്നു.
0: അപ്പൊ നമുക്ക് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: മുരുകൻ മുട്ടട.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ റിട്ടയർഡ് ഗവൺമെന്റ് സർവന്റ് ഉദ്യോഗസ്ഥനാണ്.
0: ഇപ്പൊ എത്ര നാളായി റിട്ടയർഡ് ആയിട്ട്?
1: 2 വർഷം കഴിഞ്ഞു.
0: എത്ര വർഷം സർവീസ് ഉണ്ടായിരുന്നു?
1: 32-33 വർഷത്തോളം സർവീസ് ഉണ്ടായിരുന്നു.
0: ഇത്രയും നാളത്തെ സർവീസ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ പടിയിറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് വല്ലാതെ ഫീലാവും അല്ലേ? കുറെ ഓർമ്മകൾ ഉണ്ടാവും മനസ്സിൽ. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം?
1: പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അതിന്റേതായ കുറെ ബുദ്ധിമുട്ടുകൾ സർവീസ് കാലത്തുണ്ട്. 21 വയസ്സ് സർവീസ് കയറിയാണ്. അപ്പൊ നല്ല കാലം മൊത്തം പോലീസിൽ സേവനം ചെയ്തതാണ്. അതിന്റേതായ കുറെ ബുദ്ധിമുട്ടുകളും നല്ല അനുഭവങ്ങളേ ഉള്ളൂ. ഓർമ്മിക്കാൻ പറ്റുന്ന നല്ല അനുഭവങ്ങളാണ് അധികം.
0: ഈ വിരമിക്കൽ കാലം എങ്ങനെ ചെലവിടുന്നു?
1: ഫാമിലി ആയിട്ടാണ് കൂടുതലും ചെലവാകുന്നത്. പിന്നെ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട്.
0: കാരണം നമ്മള് പുറത്തിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് പ്രത്യേകിച്ചും പോലീസ് ജോലി ആകുമ്പോഴേക്കും അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു ജോലിയാണല്ലേ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞാലും നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നത്തില്ല.
1: തീർച്ചയായിട്ടും പാവങ്ങളെ സഹായിക്കണം. അവർക്കുള്ള ആവശ്യകതകൾ കാണുമ്പോൾ അതിനെതിരെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പ്രവർത്തനം മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട്. നല്ല രീതിയിൽ അത് ചെയ്തു പോരുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. പഠിക്കുന്ന കാലത്തും സ്റ്റുഡൻസ് യൂണിയന്റെ ജില്ലാ ഭാരവാഹിയൊക്കെ ആയിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇപ്പം പൊളിറ്റിക്കലിലാണ് കൂടുതലും ശ്രദ്ധ വന്നിരിക്കുന്നത്.
0: മൊത്തത്തിൽ മറ്റൊരു ചെറുപ്പകാലം കൊണ്ടുവന്നിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും ആകാശവാണി ചോദിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിച്ചാലും വളരെ സന്തോഷം.
0: എന്നാ പിന്നെ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും.
0: ഏത് പാട്ടാ?
1: പോയൻപി സാറിന്റെ ഒരു വട്ടം കൂടി എന്നുള്ള ആ പാട്ട് വളരെ ഇഷ്ടമുള്ളതാണ്. കോളേജ് ജീവിതവും വിദ്യാഭ്യാസ കാലവും കുട്ടിക്കാലവും ഒക്കെ ഓർമ്മ വരുന്ന വളരെ നല്ല നൊസ്റ്റാൾജിയ അനുഭവപ്പെടുന്നതാണ്.
0: ഇപ്പോഴും തലമുറ മാറിയെങ്കിലും അവരുടെയൊക്കെ ചുണ്ടിൽ തത്തി കളിക്കുന്ന ഒരു പാട്ട്.
1: തീർച്ചയായിട്ടും നല്ല പാട്ടാണ്. പോയൻപി സാറിന്റെ ഓർമ്മിക്കുന്ന ഒരു പാട്ടാണ് ഒരു വട്ടം കൂടി എന്നുള്ളത്.
0: അപ്പൊ കേൾക്കാം. നന്ദി.

0: വെറുതെ മോഹിക്കുവാൻ മോഹം.
1: നമ്മോടൊപ്പം മറ്റൊരു സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: ഹിബാഹന്ന.
1: ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു പേര് ഞാൻ കേൾക്കുന്നത്. എന്താ പേരിന്റെ അർത്ഥം?
2: അറബിക് നെയിമാണ്. ദയ, ദൈവത്തിന്റെ സമ്മാനം എന്നൊക്കെയാണ് മീനിങ് വരുന്നത്.
1: അപ്പൊ അച്ഛനും അമ്മയ്ക്കും കിട്ടിയ സമ്മാനമാണ്?
2: ആദ്യത്തെ സമ്മാനമാണ് വിചാരിക്കുന്നത്.
1: അപ്പൊ കൂടെ അനിയത്തിയാണോ?
2: അനിയനാണ്.
1: അനിയനും ചേച്ചിയും വീട്ടിൽ ഭയങ്കര അടിയും ബഹളമൊക്കെ ആണോ അതോ ഭയങ്കര കൂട്ടാണോ?
2: നല്ല അടിയും.
1: ഇടയ്ക്കിടയ്ക്ക് കൂട്ടാവൂലേ?
2: ഓ, അതുണ്ട്. സ്നേഹിക്കും ചെയ്യും, തല്ലുകൂടും ചെയ്യും.
1: ഏറ്റവും ബഹളം ആരാ? അവനാ?
2: അവൻ തന്നെ.
1: ഞാൻ പാവമാണോ?
2: പാവം എന്നല്ല, എന്നാലും പാവാ.
1: ആരാ ജയിക്കുന്നത്?
2: മൂത്തതായതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കും.
1: ഇടയ്ക്കിടയ്ക്ക് പോയി അനിയനെ തോണ്ടോ?
2: ഇല്ല, അവൻ വന്ന തോണ്ടും ഞാൻ വലുതായിട്ട് അങ്ങോട്ട് കൊടുക്കും. പിന്നെ നല്ല അടിയാവും.
1: തിരി കൊളുത്തുന്നു, പിന്നെ മാലപ്പടക്കം വന്നു.
2: അതെ.
1: ആരൊക്കെയുണ്ട് വീട്ടില്?
2: അച്ഛനും അമ്മയും അനിയൻ ഞാൻ.
1: എന്തെയ്യുന്നു അവരൊക്കെ?
2: അമ്മ ഗവൺമെന്റ് സർവീസിലാണ്, അച്ഛൻ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്, അനിയൻ 7th class പഠിക്കും.
1: ഞാനോ?
2: ഞാൻ ബിടെക് എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ ആണ്.
1: എന്നിട്ടാണ് ഇവിടെ വന്ന് റീലൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്?
2: ഞങ്ങൾക്ക് ഒഴിവിടെ ആയതുകൊണ്ട് വന്നതാണ്.
1: ഒഴിവിട്ടിയപ്പോഴേ?
2: അങ്ങനെയല്ല, വെറുതെ വന്നതാ.
1: വെറുതെ വന്നപ്പോഴത്തേക്ക് സന്തോഷത്തിന് വേണ്ടി വെയിൽ ചെയ്തതാണ്.
2: അതെ.
1: ഡാൻസ് കളിക്കോ?
2: ചെറുതായിട്ട്.
1: പഠിച്ചിട്ടുണ്ടോ?
2: ഇല്ല ഇല്ല, വെറുതെ റീൽ എടുക്കാൻ വേണ്ടി മാത്രം കളിക്കണം.
1: അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഡാൻസ് പഠിക്കുവാണ്?
2: അല്ല, ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല.
1: എന്നിട്ട് പോസ്റ്റ് ചെയ്യോ സോഷ്യൽ മീഡിയയിലൊക്കെ?
2: ഇല്ല, ഞങ്ങള് പ്രൈവറ്റ് ആയിട്ട് അക്കൗണ്ട് ഇടാം, പോസ്റ്റ് ഒന്നും ചെയ്യില്ല.
1: നമ്മളെ റീൽ എടുക്കുന്നത് നമ്മൾ കാണുന്നു, നമ്മളെ റീൽ എടുക്കുന്നത് നമ്മൾ കാണുന്നു.
2: ആ, അതത്രേ ഉള്ളു.
1: ആൾക്കാരെ കൂടെ കാണിക്കണ്ടേ?
2: ഏ, എന്താ അങ്ങനെ തോന്നിയില്ല.
1: നമ്മൾ തന്നെ കണ്ട കൈയടിച്ച് വീട്ടിൽ പോകും.
2: അതെ.
1: അടിപൊളി. ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ഒക്കെ ചെയ്യാം.
2: ഓ ശരി.
1: റീലൊക്കെ ചെയ്യുന്ന ആളിനോട് പാട്ട് ഇഷ്ടമാണോ എന്ന് ചോദിക്കാനുള്ള കാര്യമല്ലല്ലോ.
2: ഇല്ല, പാട്ടൊക്കെ ഇഷ്ടമാണ്.
1: പാടോ?
2: ഇല്ലല്ല, പാടില്ല, കേൾക്കാറേ ഉള്ളു, ആസ്വദിക്കും.
1: എല്ലാവരും അങ്ങനെയാണ്. പാടോ എന്ന് വെച്ചാൽ ഇല്ല, ആസ്വദിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പാട്ടായിരിക്കും.
2: ഇല്ല, എനിക്ക് ശരിക്കും പാടാൻ അറിയില്ല.
1: ശരിക്കും പാടണ്ട, ചെറുതായിട്ട് പാടാം.
2: ഇല്ല ഇല്ല.
1: എന്നാ പാട്ട് കേൾക്കാം.
2: ഓ ശരി.
1: ഏത് പാട്ട് കേൾക്കാം?
2: താമര നൂലിനാൽ.
1: വേണ്ട പാടുന്നു.
2: അയ്യോ ഇല്ല, ആ പാട്ട് കേൾക്കാം.
1: പറഞ്ഞപ്പോ എങ്ങനെ പാടിയാലോ?
2: അയ്യോ വേണ്ട, നമുക്ക് കേൾക്കാം.
1: എന്നാ പിന്നെ കേൾക്കാം.
2: ശരി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ഗീതു ഫ്രാൻസിസ്.
0: എവിടെയാ നാട്?
1: പാറശ്ശാല.
0: തിരുവനന്തപുരത്ത് എന്താ ആവശ്യമായിട്ട് വന്നതാ?
1: ഇവിടെ മ്യൂസിയത്ത് വന്നതാണ്.
0: ജസ്റ്റ് ഒന്ന് കറങ്ങി കഴിക്കാന്ന് വെച്ച് വന്നതാ?
1: അതെ.
0: എന്താ ചെയ്യുന്നത് ഗീതു?
1: ഇപ്പോ ഫ്രീ ആണ്, ടീച്ചിങ് ആണ്.
0: എവിടെ, സ്കൂളിലാണോ?
1: സ്കൂളിൽ.
0: ഇപ്പൊ എന്താ ഫ്രീ ആയിപ്പോ?
1: ബേബി, ചെറിയ ബേബി ഉള്ളത് കൊണ്ട് ബേബിയെ കയറിയാനായിട്ട് അങ്ങനെ
0: ലീവ് എടുത്തു.
1: ലീവ് എടുത്തു.
0: എങ്ങനെയുണ്ട് ടീച്ചിങ് പ്രൊഫഷൻ?
1: എനിക്കിഷ്ടമാണ് ടീച്ചിങ്, കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. പിന്നെ ഒരു പാഷനാണ്.
0: ഏതാ സബ്ജക്ട്?
1: ഇംഗ്ലീഷ് ആണ്.
0: ഏത് ക്ലാസ് വരെ കുട്ടികളെ പഠിപ്പിക്കുന്നത്?
1: 8th വരെ, ഇന്റർമീഡിയറ്റ്.
0: അപ്പൊ ഇച്ചിരി പാടായിരിക്കുമല്ലോ, കുസൃതി
1: കൂട്ടങ്ങളായിരിക്കും.
0: അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ കുട്ടികളുടെ ഭാഗത്ത് നിന്നൊക്കെ?
1: ക്ലാസ് ടൈം അങ്ങനെ സീരിയസ് ആണ്.
0: നമ്മൾ ഭയങ്കര സീരിയസ് ആണ് പഠിപ്പിക്കാൻ പോകുമ്പോ?
1: ഇല്ല, ഫ്രണ്ട്ലി ആണ്.
0: എപ്പോഴും അങ്ങനെയാണ് വേണ്ടത്.
1: അതെ അതെ.
0: പണ്ടത്തെ നിന്നും ഇന്നത്തെ വിദ്യാഭ്യാസത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട്. പണ്ട് കാലത്തൊക്കെ പേടിപ്പിച്ച് പഠിപ്പിക്കുകയായിരുന്നു അല്ലേ?
1: അതെ.
0: ഇപ്പോ ലാളിച്ച് പഠിപ്പിക്കുകയാണ്.
1: ലാളിച്ച് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഫ്രീഡം കൊടുക്കും, അത്രേ ഉള്ളൂ.
0: ലാളിക്കത്തില്ല. ഞാൻ ഫ്രീഡം ആണ് ഉദ്ദേശിച്ചത്. പരീക്ഷാ കാലമൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ടെൻഷൻ ആയിരിക്കില്ലേ?
1: ടെൻഷൻ ആയിരിക്കും.
0: അപ്പൊ എങ്ങനെ മാനേജ് ചെയ്ത് പോകും?
1: പിള്ളേർക്ക് പഠിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. നമ്മള് കൂടുതലും നമ്മള് സ്ട്രിക്റ്റ് ആയിരുന്നാലേ അവര് പഠിക്കും. നമ്മൾ ഫ്രീ ആവട്ട്, അവര് പഠിക്കില്ല. ബേബി കയറിയതിട്ട് എനിക്ക് ടൈം കിട്ടാറില്ല.
0: കുഞ്ഞു കുട്ടിയാവുന്നത് എപ്പോഴും നമുക്കൊരു നോട്ടം വേണമല്ലേ?
1: അതെ.
0: എന്നാലും മൊത്തത്തിൽ രസമായിരിക്കും.
1: രസമാണ്.
0: നമ്മളും ഒരു കുഞ്ഞായി പോകും.
1: ബേബിയോട്
0: എന്തിനാ യാത്രകളൊക്കെ പോകാറുണ്ടോ?
1: ഒരുപാട് യാത്ര പോകാറുണ്ട്. ഹസ്ബൻഡ് ആർമിയിലാണ്, അപ്പോ ലീവ് വരുമ്പോ എല്ലാം നമ്മള് പോകാറുണ്ട്
0: യാത്രകളാണ്. പോയി കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ?
1: ഊട്ടി, കൊടൈക്കനാൽ.
0: പോയി കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാ?
1: പോയി കാണാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഹസ്ബൻഡ് കൂടെ അസം പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്.
0: എന്തായാലും നടക്കട്ടെ. പിന്നെ പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാടാൻ അറിയില്ല, കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. മ്യൂസിക് കേൾക്കുന്നതേ ഒരു റിലാക്സിങ് ആണ്.
0: പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പാടി പഠിക്കുകയും ചെയ്യാം.
1: അതെ.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: മിന്നൽവാള.
0: ഇടക്കാലത്ത് വന്ന മനോഹരമായ ഒരു പാട്ടാണ്.
1: അതെ.
0: നമുക്ക് കേൾക്കാം. നന്ദി.

0: വിനോദ് കല്ലറ നടത്തിയ മാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്. ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2:30. ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് 101.9. ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. യേശുദാസും ഗംഗയും പാടിയ ഈ ഗാനം കൈതപ്രം എഴുതി ദീപക് ദേവ് സംഗീതം നൽകിയത്. ചിത്രം ക്രോണിക് ബാച്ചിലർ.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: അടുത്ത ഗാനം എസ് ജാനകി പാടിയതാണ്. ചിത്രം ആനയ്ക്കൊരുമ്മ. ഈ ഗാനം എഴുതിയത് ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: കിലുകിൽ പമ്പരം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ഉണ്ണിമേനോനും പാടിയ ഗാനം. എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.
3: തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോ.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ഇനി സ്പോൺസർഡ് പരിപാടിയാണ് ലംഹേ.

0: സമയം 3 മണി.
1: ഹലോ സന്ദേശഗാനം.

0: സ്നേഹത്തിന്റെ മഷിപുരണ്ട വാക്കുകളും ഓർമ്മകളുടെ വളപ്പൊട്ടുകൾ മിന്നിക്കുന്ന ആനന്ദവുമായി ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ അമൃതം പൊഴിക്കുന്ന പ്രിയ നിമിഷങ്ങൾ സമ്മാനിക്കാൻ പ്രിയമുള്ള പാട്ടുകളും ഇണപിരിയാക്കൂട്ടുമായി നിങ്ങളുടെ ഹലോ സന്ദേശഗാനം ഇതാ വീണ്ടും. ഹലോ ആകാശവാണി സന്ദേശഗാനം പരിപാടി, എന്റെ പേര് സന്ധ്യ. ഞാൻ ആലപ്പുഴ തുമ്പോളിയിലാണ് താമസം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ആലീസ് എന്ന് ഞാൻ വിളിക്കുന്ന സരിതയെ ഒന്ന് വിളിച്ചു പറ്റിക്കണം. അവൾ നല്ലൊരു തയ്യൽക്കാരിയാണ്. അവളുടെ ഭർത്താവ് ടോണി, മക്കൾ അനീറ്റ, ആൻമരിയ. തൃശൂർ കൂർക്കഞ്ചേരിയാണ് സ്ഥലം. എന്നെ അവൾ സന്ധ്യാമ്മ എന്നാണ് വിളിക്കുന്നത്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, സരിത തയ്യലിലാണോ? തയ്യലിന്റെ തിരക്കാ? പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഷർട്ട് അടിച്ചു കിട്ടുവോ?
1: ഇല്ല.
0: അതെന്താ?
1: ഞാൻ ഷർട്ട് അടിക്കാത്ത കാരണം.
0: ആ, പക്ഷേ ഈ ഷർട്ട് ഒരു സന്ധ്യാമ്മയ്ക്കാണ്, എങ്കിൽ തയ്ക്കൂ. ഏത് നമ്പര്? മൊത്തം നമ്പരാണ്. സന്ധ്യാമ്മ സ്റ്റേഷൻ ഡയറക്ടർ അറിഞ്ഞാ? ഞാൻ പറഞ്ഞില്ലേ, സന്ധ്യാമ്മ സ്റ്റേഷൻ ഡയറക്ടറായി. കണ്ടാ, സ്വന്തം കൂട്ടുകാരി അത്രക്കൊക്കെ ഒരു വിലയുള്ളൂ. അതെന്താ, അത് കുറച്ച് ലോ ലെവലാണോ? ഇങ്ങനെയൊക്കെ പറയാവോ? ഈ കൂർക്കഞ്ചേരി നിന്ന് തുമ്പോളി കടപ്പുറം വരെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നിട്ടും രണ്ടും ഒരു റേഞ്ചിലാണല്ലോ. ഈ കറിവേപ്പിലകൾ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? എന്തായിരുന്നു ആ കറുത്ത ദിനം? എന്നിട്ട് അതിന്റെ വാർഷികമൊക്കെ ആഘോഷിക്കാറുണ്ടോ? ആണല്ലേ, അങ്ങനെ മനസ്സിലിരുന്നാ പറ്റൂ, കുറച്ചൊക്കെ പ്രകടിപ്പിക്കണ്ടേ?
1: അതൊക്കെ ഞങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ.
0: എന്നാൽ ഇപ്പൊ ഒരു പാട്ട് പാടി പ്രകടിപ്പിച്ചാലോ?
1: എന്ത് പാട്ട്?
0: അതെനിക്കറിഞ്ഞൂടാ. നിങ്ങൾ കൂട്ടുകാരികൾ തമ്മിലുള്ള കാര്യം എനിക്കെങ്ങനെ അറിയാം?
1: അങ്ങനെ പാട്ട് അങ്ങനെ
0: അന്നൊന്നും ഞാൻ വിശ്വസിക്കൂല.
1: പാട്ട് എന്ന് പറയാനായിട്ട്
0: അനീറ്റയോ ആൻമരിയോ ഉണ്ടോ അടുത്ത് ചോദിക്കാൻ? പിന്നെ സ്വന്തമായിട്ട് ആലോചിച്ച് പറഞ്ഞേ പറ്റൂ. അതോ ഇനി ടോണിച്ചേട്ടനെ അടുത്തുണ്ടോ ചോദിക്കാൻ? ടോണിച്ചേട്ടന്റെ അടുത്തുണ്ട്, കൊടുക്കണ്ട, ചോദിച്ചു പറഞ്ഞാ മതി. ഹലോ, പാട്ട് ചോദിക്കാൻ പോയ ആൾ അത് വഴി അങ്ങ് പോയോ? ആ, അപ്പൊ പാട്ട് പോരട്ടെ. ഇതിപ്പോ ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി വേണോ? ഓർമ്മകൾ ഓടി കളിക്കുവാൻ എത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ വേണം. ഉറപ്പിച്ച്? ഇത് എവിടെ നിന്നു പറഞ്ഞിട്ടാ സന്ധ്യമ്മയുടെ പേരിൽ
1: സംസാരിച്ചോണ്ടിരിക്കുന്നത്?
0: ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റാണ് ചെയ്തത്, നിങ്ങൾക്ക് ഗിഫ്റ്റ് അല്ല തന്നത്. നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് പാട്ട് കേൾപ്പിക്കും. അപ്പൊ ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടി എന്ന് വിളിച്ചാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ആ, എന്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ആലീസിന് വിളിച്ച് ആശംസകൾ അറിയിക്കണം, ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു സന്ദേശം അയച്ചിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ എന്തായാലും മൂന്നേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിൽ നിന്ന് ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയ പാട്ട് കേൾക്കാം.
1: ഓക്കേ,
0: ശരി.
1: ഓക്കേ.

0: തട്ടിട്ട് ചക്കരമാവിൻ ചുവട്ടിൽ.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
2: എനിക്കേറെ പ്രിയപ്പെട്ട ഹലോ സന്ദേശ ഗാനത്തിന് ഞാൻ ബിജു ദേവൻ എന്ന സംഗീത

0: ഇത് അധ്യാപകനാണ്. സ്ഥലം തിരുവനന്തപുരം. മലപ്പുറം പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ സ്റ്റെറിലൈസേഷൻ സെക്ഷനിൽ ട്രെയിനിയായി വർക്ക് ചെയ്യുന്ന മുഹമ്മദ് അൻഷിഫിനെ ഒന്ന് വിളിച്ച് സർപ്രൈസ് കൊടുക്കണം. ഒരുവിധം പാടുന്ന അൻഷിഫ് സ്വന്തം വീട്ടിലിരുന്ന് പാടാറില്ല, ഫോൺ വിളിക്കാറുമില്ല. ഇതൊക്കെ ചെയ്യുന്നത് പുറത്തിറങ്ങി എന്നെ ഫോൺ വിളിക്കുമ്പോൾ മാത്രമാണ്. സായൂജ്യം എന്ന ചിത്രത്തിലെ മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ എന്ന ഗാനം സൂചനയായി പറഞ്ഞാൽ ഞാൻ ആരെന്ന് പുള്ളിക്കാരന് പിടികിട്ടും. എന്നെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അൻഷഫ് എന്ന് സ്നേഹപൂർവം ബിജു ദേവൻ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ഹലോ, മുഹമ്മദ് അൻഷിഫ് അല്ലേ? അൻഷിഫ്, ഇത് മടിച്ചു നിൽക്കാതെ പാട്ട് പാടൂ എന്ന് പറയുന്ന ഒരു പരിപാടിയാണേ. ആ, അപ്പൊ മടിച്ചു നിൽക്കാതെ അൻഷിഫ് പാട്ട് പാടൂ. നിങ്ങളൊരു പാട്ടുകാരനല്ലേ, അപ്പൊ മടിച്ചു നിൽക്കാതെ പാട്ട് പാടൂ എന്ന് പറയുമ്പോഴത്തേക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞ അങ്ങ് പാടണ്ടേ? മടിച്ചു നിൽക്കാതെ പാട്ട് പാടൂ, കൂട്ടുകൂടു. അൻഷിഫ്, ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാതെ ഒരു പാട്ടല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ലാതെ അൻഷിഫിന്റെ കിഡ്നി അല്ലല്ലോ ചോദിച്ചത്. അപ്പൊ ലൈറ്റ് ആയിട്ട്, ചെറുതായിട്ട്, സാധാരണ ഫോണിൽ ഇങ്ങനെ ഒളിച്ചു വെച്ചല്ലേ പാടുന്നത്, അതുപോലെ ഒന്ന് പാടിയാ മതി. നിങ്ങള് ഭയങ്കര തൊട്ടാവാടിയാണല്ലേ. മുഹമ്മദ് അൻഷിഫ് ആശുപത്രിയിലെ സ്റ്റെറിലൈസിംഗ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആള് ഇങ്ങനെ തൊട്ടാവാടിയായ രോഗാണുക്കളെല്ലാം കൂടി നിങ്ങളെ പിടികൂടൂലേ? ഈ മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നീ എന്നുള്ള പാട്ട് ഈ ഒളിച്ചു പാടുന്നത് കൊണ്ടാണോ എപ്പോഴും ഇഷ്ടം?
1: ഓ,
0: ഏത് ഏട്ടൻ തന്നതായാലും പാടാൻ പറ്റുമോ? ഇപ്പം
1: ആ പാട്ട് എനിക്കറിയില്ല, ഓർമ്മയില്ല.
0: ഛേ, അങ്ങനെ പറയല്ലേ. എന്നാ ഈ ദേവേട്ടൻ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാണ് നിങ്ങളെ കൊണ്ട് ഈ പാട്ട് പാടിക്കണമെന്ന്. ദേവേട്ടന് വേണ്ടപ്പെട്ട ആളാണെന്ന് മനസ്സിലായില്ലേ? ആ, ചില സിനിമകളിലൊക്കെ ഉള്ള കോഡ് വേട് പോലെ പാട്ടിന്റെ വരി പറയുമ്പോഴത്തേക്ക് ആൾക്കാരെയൊക്കെ തിരിച്ചറിയുന്നു. അടിപൊളി.
1: അത് ഈ പാട്ട് എനിക്ക് പാടുന്ന ഒരേ ഉള്ള ദേവേട്ടനാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. ആദ്യം ഫോൺ അടിച്ചപ്പോ എടുത്തത് എന്റെ ഇൻചാർജ് ആണ്. ആദ്യം ഫോൺ നോക്കിയത് ഞാൻ സ്റ്റേഷൻ ഡയറക്ടർ ഏറുന്നുണ്ടാക്കോ, കാരണം ഇവിടെ ഫോൺ ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
0: ആണോ? അപ്പോഴേ, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടി എന്ന് വിളിച്ചതാണ്.
1: ഞാനിപ്പോ ധാരാളം കൊടുത്തിട്ടുള്ളതാണ്
0: ബിജു ദേവൻ. അദ്ദേഹമാണ് ഒരു സന്ദേശം അയച്ചിരുന്നു ആകാശവാണിക്ക്. പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലെ സ്റ്റെറിലൈസേഷൻ സെക്ഷനില് ജോലി ചെയ്യുന്ന മുഹമ്മദ് അൻഷിഫ് എന്റെ വളരെ പ്രിയപ്പെട്ടൊരു സുഹൃത്താണ്. പാട്ടൊക്കെ പാടുന്ന ആളാണ്, പക്ഷെ പാടാൻ മടിയുള്ള ആളാണ്. അയാളെ കൊണ്ട് പാടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ പാടുന്നത് ലോകം മുഴുവൻ കേൾക്കണമെന്ന് താല്പര്യമുള്ള ഒരാള് ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സന്ദേശം അയച്ചത്. പക്ഷെ നിങ്ങൾ പാടുന്നില്ല, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് വെച്ചു കൊടുക്കാം. ഏത് പാട്ട് വെച്ചു കൊടുക്കാം? സായൂജ്യത്തിലെ മറിഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നി. യൂസഫ് അലിയുടെ വരികളാണ്, കെ ജെ ജോയുടെ സംഗീതമാണ്, യേശുദാസ് പാടിയ പാട്ടാണ്. അപ്പൊ പിന്നെ എപ്പോഴെങ്കിലും ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് നമുക്ക് സംസാരിക്കാനും പാട്ടൊക്കെ കേൾക്കാനും ഒക്കെ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
1: ഓക്കെ,
0: പാട്ട് കേൾക്കാം.

0: മനസ്സിന്റെ
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക. സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനം, ഞാൻ ധന്യലക്ഷ്മി. പത്തനംതിട്ട ജില്ലയിൽ തട്ടയിലാണ് എന്റെ വീട്. എന്റെ അനുജത്തി ഹരിതയുടെ പിറന്നാൾ സെപ്റ്റംബർ 14. ലക്ഷ്മി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ലക്ഷ്മിയെ സന്ദേശഗാനത്തിൽ ഉൾപ്പെടുത്തി പിറന്നാൾ ആശംസ പറഞ്ഞ് ഒരു പാട്ട് വെച്ചു കൊടുക്കുമോ? ലക്ഷ്മി പാട്ട് പാടി ഞങ്ങൾ കേട്ടിട്ടില്ല. ലക്ഷ്മിയുടെ മകളുടെ പേര് തന്മയ എന്നാണ്. ലക്ഷ്മിയുടെ ഭർത്താവ് രതീഷ് എനിക്ക് സർപ്രൈസുകൾ തരാറുണ്ട്. ലക്ഷ്മി വിളിക്കും എന്ന പ്രതീക്ഷയിൽ ധന്യലക്ഷ്മി തട്ടയിൽ. ധന്യലക്ഷ്മിയുടെ അനിയത്തി ഹരിതലക്ഷ്മി, വിളിച്ചു നോക്കാം. ഹലോ.
6: ഹലോ
5: ഹലോ, ഇത് ധന്യലക്ഷ്മിയുടെ അനിയത്തി ഹരിതലക്ഷ്മിയാണോ? അതെന്താ, ഹരിതമില്ലാത്ത ലക്ഷ്മിയാണോ അതോ ലക്ഷ്മി ഇല്ലാത്ത ഹരിതയാണോ?
6: അല്ലല്ല, ഹരിതയാണ്.
5: ഹരിതയാണെങ്കിൽ
6: ഇത് മനേഷ് സാർ അല്ലേ?
5: അതാരാ?
6: അത് ആകാശവാണിയിലെ.
5: ആകാശവാണിയിലെ ആരെങ്കിലും എന്തിനാ ഹരിതയെ വിളിക്കുന്നത്?
6: സാറായത്.
5: ഏത് സാറ്?
6: മനേഷ് സാറ്.
5: ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാന്ന് വിചാരിച്ച് വിളിച്ചതാണ്. അപ്പോഴേ വേറെ ആരാന്നൊക്കെ പറയുന്നു. ഇതിപ്പോ ഹാപ്പി ബർത്ത്ഡേ വേണോ വേണ്ടേ?
6: വേണം വേണം.
5: വേണമല്ലേ?
6: വേണം വേണം.
5: ഉറപ്പായിട്ടും
6: പൊളിഞ്ഞു സാറേ, പൊളിഞ്ഞു.
5: ഇല്ല, പൊളിഞ്ഞു എന്നുള്ളതല്ല, ഹാപ്പി ബർത്ത്ഡേ തന്നാൽ അവിടെ നിന്നൊരു പാട്ട് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ.
6: ഇല്ല സാറേ, ഇല്ല സാറേ, പാട്ട് പറയല്ലാതെ എനിക്ക് പാട്ട് പാടാൻ ഒരു കഴിവില്ല സാറേ.
5: ആണോ? ഇത്രയും ദയനീയമായി ഇത് ആദ്യമായിട്ടായിരിക്കും എന്റെ അടുത്ത് ഒരാളിങ്ങനെ പറഞ്ഞത്, എനിക്ക് പാട്ട് പാടാൻ ഒരു കഴിവില്ല.
6: ഇല്ല സാറേ, ഇല്ല. സാറിനെ ഓർമ്മ ഉണ്ടോന്ന് അറിയത്തില്ല, ഞാനും

0: സാറിനൊരു മെസ്സേജ് ഇട്ടായിരുന്നു, അങ്ങനെ തന്നെ ചേച്ചിയെ സാറ് വിളിച്ചായിരുന്നു.
1: ആണോ, അത് ശരി, അതിനുള്ള മറുപടിയാണിത്.
0: അതെ അതെ അതെ അതെ, സാറിന്റെ പരിപാടി സ്ഥിരം കേക്കാം, എല്ലാ പരിപാടികളും ഒരുമാതിരി കേൾക്കുന്നുണ്ട്. സാറിന്റെ പരിപാടി ഞങ്ങൾ മിസ് ചെയ്യാറേ ഇല്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ റേഡിയോയ്ക്ക് ഒരു കംപ്ലൈന്റ് ആയിട്ട് ചേച്ചി എനിക്ക് എല്ലാ വ്യാഴാഴ്ച സാറിന്റെ പരിപാടി ഫോണിൽ റെക്കോർഡ് ചെയ്ത് എന്നെ കേൾപ്പിക്കും, അല്ലെ വിളിച്ച് കേൾപ്പിക്കും. ഞങ്ങൾ മിസ് ചെയ്യാറേ ഇല്ലാത്ത പരിപാടിയായത്.
1: അത് ശരി,
0: വളരെ നല്ല പരിപാടിയാ സാറേ. എന്താ പറയാ, സാറ് സംസാരിക്കുമ്പോ നമുക്കൊരു പരിചയക്കുറവോ അല്ലെ, അത്രേ സമയം നമ്മളുടെ വീട്ടിൽ ആരോ വന്ന് നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്ത് പോകുന്ന ഒരു നല്ല ഫീലാ സാറിന്റെ പരിപാടി.
1: ഞാൻ ആ വീട്ടിൽ തന്നെ ഉള്ള ആളല്ലേ.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വെക്കേണ്ടേ?
0: എന്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടാ കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം എന്നുള്ള പാട്ട്.
1: മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം.
0: അതെ അതെ,
1: ഏകാന്തം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതി, കൈതപ്പുറം വിശ്വനാഥൻ ഈണം നൽകി, യേശുദാസ് പാടിയ പാട്ട് അല്ലേ?
0: അതെ അതെ.
1: അപ്പോ ഭർത്താവ് രതീഷിനും മകൾ തന്മയ്ക്കും പിന്നെ ഈ പരിപാടിയൊക്കെ ഒപ്പിച്ച ധനലക്ഷ്മിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ പ്രിയപ്പെട്ട ആൾക്കാരെ വിളിക്കുമ്പോ അങ്ങനെ കൃത്യമായിട്ട് തന്നെ വിളിക്കണമല്ലോ.
0: അതെ, സാറ് അന്ന് ചേച്ചിയെ വിളിച്ചപ്പോഴും അവരുടെ വെഡിങ് ആനിവേഴ്സറി വെച്ചിട്ടായിരുന്നു, അതപ്പോ കഴിഞ്ഞിട്ടാ സാറ് വിളിച്ചേ. ഭയങ്കര സന്തോഷമായിരുന്നു.
1: നമുക്ക് ആഘോഷങ്ങൾ ഒരല്പം ലേറ്റ് ആയിട്ടും നമ്മൾ ആഘോഷിക്കണം അല്ലേ?
0: തീർച്ചയായിട്ടും.
1: നമ്മൾ ജീവിതം സന്തോഷകരമാക്കാനുള്ള കാരണങ്ങൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും.
0: അതെ അതെ അതെ.
1: അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. എല്ലാവരോടും അന്വേഷണം പറയുക. വീണ്ടും പിറന്നാൾ ആശംസകൾ. ജീവിതം അടിപൊളിയായിട്ട് ഇനി കുറെ കുറെ വർഷങ്ങൾ മുന്നോട്ട് പോട്ടെ. അതിനിടയിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ആശംസകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം.
0: താങ്ക് യു സാറേ.
1: പാട്ട് കേൾക്കാം നമുക്ക്.
0: ശരി, ഓക്കെ.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: സ്നേഹത്തോടെ ഹലോ സന്ദേശ ഗാനത്തിന് ഞാൻ രമ്യ കിഷോർ. September 23 അമ്മയുടെ പിറന്നാളാണ്. ആകാശവാണിയുടെ വർഷങ്ങളായുള്ള ശ്രോതാവാണ് അമ്മ. പാട്ടുകളുടെ ആരാധികയും ആകാശവാണിയിലൂടെ കേട്ട ലളിതഗാനങ്ങൾ എഴുതിയെടുത്ത് പഠിച്ച് സ്കൂളിൽ ഹീറോ ആയിട്ടുണ്ട് ആൾ. ഇപ്പോൾ ഞങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് നാഗപട്ടണത്താണ് താമസിക്കുന്നത്. ഇവിടെ ഞാനും എൻ്റെ മകൻ ഭഗത് കിഷോറും അമ്മയുമാണുള്ളത്. അമ്മയ്ക്ക് രണ്ട് മക്കളാണ്, കിഷോർ, കിരൺ. ഇവിടെ ഫോണിൽ റേഡിയോ മുടങ്ങാതെ കേൾക്കുന്നുണ്ട്. നാട്ടിൽ അവധി ദിവസങ്ങളിൽ ഞങ്ങളെ കാത്ത് 30 പ്രായമായ ഒരു റേഡിയോ വിശ്രമിക്കുന്നുണ്ട്. അമ്മയുടെ ഈ പിറന്നാൾ മറക്കാത്ത ഒരു ഓർമ്മയാക്കണമെന്ന് അടങ്ങാത്ത ആഗ്രഹമുണ്ട്. ഒരു റേഡിയോ സമ്മാനമായി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അമ്മയുടെ പേര് നിർമ്മല, നിമ്മി എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പ്രതീക്ഷയോടെ ഞാൻ രമ്യ കിഷോർ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ,
3: ഹലോ,
2: നിമ്മി ബേബിയാണോ? ഹലോ നിമ്മി ബേബി, തിരക്കിലാണോ? ബർത്ത്ഡേ പരിപാടികളൊക്കെ എന്തൊക്കെയായി? ഇത് ആരാണ് ആരാന്ന് ചോദിക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഉന്തിത്തള്ളി വിടുന്നത്. രമ്യയാണോ? കിഷോറിന്റെ കിരണിന്റെ അമ്മയല്ലേ? ഏ, മരുമോളുടെ പേര് രമ്യ എന്നല്ലേ? അത് ശരി. ആലോചിക്കണോ മരുമോളുടെ പേര് എത്രയാ? ആലോചിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഇല്ല, പറയൂല. എന്തു ചെയ്യും? അതൊക്കെ പോട്ടെ. ഈ പണ്ട് എഴുതിയെടുത്ത് പഠിച്ച ഒരു ലളിതഗാനം പാടിത്തരൂ. ഞാൻ ഇത്രയും ഓർത്തിരുന്ന് ബർത്ത്ഡേ ഒക്കെ ആശംസിച്ചില്ലേ? ഏ, അപ്പൊ പകരം എനിക്ക് പണ്ട് പഠിച്ച ഒരു ലളിതഗാനം പാടിത്തന്നൂടെ? സ്കൂൾ ടൈമിൽ പഠിച്ച കാര്യങ്ങളുമല്ലോ നമ്മൾ മറക്കൂ. ചുമ്മാ കള്ളം പറയല്ലേ. കള്ളം പറഞ്ഞ പൂച്ചാണ്ട് പിടിച്ചോണ്ടു. അന്ന് പറഞ്ഞ അതൊക്കെ മറന്നുപോവുന്നില്ല. ഞാൻ തത്വശാസ്ത്രം ഒന്നും ചോദിച്ചില്ല. ഒരു പാട്ട് പാടിത്തരാൻ പറ്റുമോ? ഇല്ലേ. ഇല്ലെങ്കിൽ ആ വീട്ടില് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ആ പഴയ റേഡിയോ ഇരുന്ന് കരയും. ആ കരയിട്ടിരുന്നു. ഇങ്ങനെ കണ്ണിച്ചോര ഇല്ലാത്ത ഒരാളാണോ? ഷു, പാവം. കണ്ണില് മാത്രം ചോരയില്ലാതെ. പണ്ട് ഈ പാട്ടൊക്കെ പാടി സ്കൂളില് ഹീറോയിൻ കളിച്ച് നടന്ന ഒരാൾക്ക് അതൊക്കെ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞാല് ഞാൻ വിശ്വസിക്കില്ല. കൂടെയുള്ള വളരെ രമ്യമായ വല്ല കൈകളുമായിരിക്കും.

0: ഇനി ആരാണെന്ന് വെളിപ്പെടുത്തുന്നു അല്ലേ പരിചയമല്ലേ ശബ്ദം, പക്ഷെ ആളെങ്ങനെ അങ്ങോട്ട്.
1: ആളെയൊക്കെ വെളിപ്പെടുത്തി തരാം, പക്ഷെ പാട്ട് പാടണം. ഞാൻ ഒരു പാവമല്ലേ?
0: പിന്നെ ഉറങ്ങുമ്പോ പോലും പാവമല്ലേ പിന്നില്ലേ എല്ലാ സമയം
1: ആദ്യമായിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്, അപ്പൊ ഉറങ്ങുമ്പോ പോലും പാവമല്ലേ എന്നെങ്ങനെ പറയും?
0: സംസാരം കേട്ടത്
1: ഈ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചു. എനിക്ക് പാട്ട് പാടിത്താ, പാട്ട് പാടിത്തന്നാ അപ്പൊ ഞാൻ പറയാം ആരാന്ന്. 1 2 3 4 അത് ഓട്ടമത്സരത്തിന്റെ 1 2 3 4 ഇങ്ങനെയാണ് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പോലും അറിഞ്ഞുവിടാ നിമ്മി ബേബിക്ക്. എന്റെ അടുത്ത് ഈ വാശി പിടിച്ചു നിന്ന സമയം മതിയായിരുന്നല്ലോ എനിക്കൊരു പാട്ട് പാടിത്തരാൻ. ഏതാണ്? ഓടക്കുഴിൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിലാണോ പാടിത്തരാൻ പോകുന്നത്? ആകാശവാണിയിലെ മനീഷ് എംപിക്ക് ആണെങ്കിൽ പാടിക്കൊടുക്കൂ. ആ എന്നാ പിന്നെ പാടിക്കൂ. സത്യമായിട്ടും രമ്യ അടുത്ത് ഇപ്പുണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ. ഹലോ, അന്ന് ഇത്ര നേരം കൊണ്ട് ഞാൻ പറയുന്നത്. ആ ഞാൻ ചോദിച്ചപ്പോ തന്നെ പാട്ട് പാടിയിരുന്നെങ്കിൽ ഈ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ശരി ശരി ശരി, ആ എക്സൈറ്റ്മെന്റ് എല്ലാം മനസ്സിലാക്കുന്നു, സമാധാനായിട്ട് പറഞ്ഞു. ആ കുട്ടി പാവം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പാട്ടൊക്കെ എഴുതി അയച്ചപ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ പറയാമോ? പാവമല്ലേ രമ്യ? അതൊന്നും പറ്റത്തില്ല. അതാണ് ബാക്കിയുള്ളവരുടെ അവസ്ഥ കേൾക്കുമ്പോഴത്തേക്ക് നല്ല രസമുണ്ടല്ലേ. ആന്നും പറ്റില്ല, ആന്നും പറ്റില്ല. അപ്പൊ എന്തായാലും പിന്നെ ഒരിക്കൽ പാട്ട് കേൾക്കാൻ പറ്റട്ടെ നമുക്ക്. യക്ഷിയും ഞാനും എന്ന സിനിമയിലെ പാട്ട് കേൾക്കാം. സംവിധായകൻ വിനയനാണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീതം സാജൻ മാധവ്, മധു ബാലകൃഷ്ണനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും പിറന്നാൾ ആശംസകൾ. എനിക്ക് പാടിത്തരാത്ത ഒരു പാട്ടിന്റെ കടമുണ്ട്, ഇത് എപ്പോഴെങ്കിലും ഞാൻ പിടിച്ചോളാം. പാട്ട് കേൾക്കാം.

0: പ്രിയപ്പെട്ട ഹലോ സന്ദേശകാരത്തിന്, ഞാൻ രശ്മി, ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എന്റെ അമ്മയുടെ 75-ാം പിറന്നാളാണ് സെപ്റ്റംബർ 24. ഹലോ സന്ദേശഗാനത്തിലൂടെ അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി ഒരു പാട്ട് കേൾപ്പിക്കണം എന്ന് ഒരാഗ്രഹമുണ്ട്. അമ്മ ഗുരുവായൂരപ്പന്റെ ഭക്തയാണ്. അതുകൊണ്ട് ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിലെ നവകാഭിഷേകം കഴിഞ്ഞു എന്ന ഗാനം വെച്ചുതരണം. തൃശൂർ ജില്ലയിലെ കടവല്ലൂർ നിന്നാണ് എഴുതുന്നത്. അമ്മയുടെ പേര് ഭാനുമതി. നമുക്ക് വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ ഭാനുമതി അമ്മയല്ലേ?
1: പറയൂ.
0: എന്നാണ് ഇനി ഗുരുവായൂർക്ക് പോകുന്നത്?
1: മനസ്സിലായില്ല.
0: ഈ 24-ാം തീയതി ഗുരുവായൂർക്ക് പോകുന്നില്ലേ?
1: ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല.
0: ചോദിച്ചതിന്റെ കാര്യം, അന്ന് പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഗുരുവായൂർ പോകുന്നില്ലേന്ന്.
1: നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല എനിക്ക്.
0: 75 വയസ്സ് പൂർത്തിയാകുന്ന ആളല്ലേ, 24-നല്ലേ പിറന്നാള്?
1: നിങ്ങൾക്ക് എങ്ങനെയാ അറിയണത്?
0: അറിയും, അത്ര അടുത്ത ഒരാളാണ്, എപ്പോഴും അടുത്തുള്ള ഒരാളാ. പക്ഷെ ഇത്രയും ദേഷ്യകാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല.
1: വളച്ചൊടിക്കാതെ കാര്യം പറയൂ.
0: ഞാൻ പിറന്നാൾ ആശംസ പറയാൻ വിളിച്ചതല്ലേ.
1: ആരാ പറയൂ? നിങ്ങൾക്ക് പേരും നാളൊന്നും ഇല്ലേ?
0: ഇല്ല.
1: ഓക്കെ, താങ്ക് യു.
0: അയ്യോ, അങ്ങനെ പറയല്ലേ. നിർബന്ധമാണെങ്കിൽ ഉണ്ണിന്ന് വിളിച്ചോളൂ. ഹലോ, പോയോ?
1: ആരാന്ന്
0: എനിക്കറിയില്ല. അല്ലെങ്കിൽ രശ്മി എന്ന് വേണമെങ്കിൽ വിളിച്ചാലും കുഴപ്പമില്ല.
1: രശ്മി എങ്ങനെ അറിയാം?
0: രശ്മി ആരാ?
1: നിങ്ങൾക്ക് എങ്ങനെ അറിയാ രശ്മിയെ?
0: അമ്മക്ക് എങ്ങനെ അറിയാ രശ്മിയെ?
1: കൊറേ രശ്മികളുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രശ്മി ആരാന്ന് എനിക്ക് അറിയില്ലല്ലോ.
0: ആ, അമ്മ ഉദ്ദേശിച്ച അതേ രശ്മി തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്.
1: എന്തായാലും വിളിച്ചതിന് നന്ദി.
0: കടവല്ലൂരിലെ ലക്ഷ്മി അല്ലേ?
1: അല്ല, ഇത്രയൊക്കെ പറയാമെങ്കിൽ നിങ്ങൾ ആരാന്ന് പറഞ്ഞൂടെ? രശ്മി എങ്ങനെയാ അറിയാന്നൊക്കെ പറഞ്ഞൂടെ?
0: രശ്മിയെ അറിയാം, അമ്മയെ അറിയാം, അമ്മ ഗുരുവായൂർ ഭക്തയാണെന്നറിയാം, അമ്മയുടെ പിറന്നാള് സെപ്റ്റംബർ 24 ആണെന്നറിയാം, അത് 75-ാമത്തെ പിറന്നാളാണെന്നറിയാം. അന്ന് അമ്മയ്ക്ക് എന്ത് സമ്മാനം തരണമെന്നിങ്ങനെ രശ്മി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണെന്നറിയാം. ഇനി എന്തറിയണം?
1: നിങ്ങളെ എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
0: ഇത്രയൊക്കെ അറിയുന്ന ആളാ, മനസാക്ഷി.
1: ഓക്കെ, താങ്ക് യു.
0: അയ്യോ, പിറങ്ങി വെക്കല്ലേ. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിന്ന് വിളിച്ച.
1: താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്റെ മോളുണ്ട് ഒരാള് രശ്മി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രശ്മി അതാണോ എനിക്ക് അറിയില്ലല്ലോ.
0: ആ മോള് രശ്മി തന്നെയാണ് ഞങ്ങൾക്ക് സന്ദേശം അയച്ചത്. അമ്മയുടെ പിറന്നാളാണ് 24-ാം തീയതി. അമ്മയെ വിളിച്ച് പിറന്നാൾ ആശംസകൾ അറിയിക്കണം, ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് പാട്ടാ വെക്കേണ്ടത്?
1: മോളുടെ ഇഷ്ടം ഏതാണെങ്കിൽ അത് വെച്ചു കൊടുത്താൽ.
0: രശ്മി ഒരു പാട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, നവകാഭിഷേകം കഴിഞ്ഞു എന്നുള്ള പാട്ട്. പാട്ട് വെക്കട്ടെ.
1: ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അറിയാത്തത് കൊണ്ട് പറഞ്ഞതാട്ടോ ഞാൻ. കാരണം
0: പെണ്ടൂല, ഞാൻ പിണങ്ങി. ഇനി ഗുരുവായൂരപ്പന്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക്

0: ഗുരുവായൂരപ്പൻ ബാക്കി പറഞ്ഞുതരും. എന്റെ പിണക്കം. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം. ഗുരുവായൂർ കേശവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജന് ഈണം നൽകി, യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. അപ്പോ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുമ്പോൾ അടുത്ത് ഞാൻ വീണ്ടും വിളിക്കുവേ. ആശംസകൾ.
1: താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തെ ആകമാനം ഭീതിയിലാഴ്ത്തിയിരുന്ന ഒരു രോഗമായിരുന്നു ക്ഷയരോഗം അഥവാ TB. എന്നാൽ കാലക്രമത്തിൽ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ നേട്ടങ്ങൾ നാം കൈവരിച്ചതോടെ പല പകർച്ചവ്യാധികളെയും നമുക്ക് വരുതിയിലാക്കുവാൻ കഴിഞ്ഞു. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനം ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. എന്നിരുന്നാലും ഈ രോഗം ഇന്നും നിശബ്ദമായി നമ്മുടെ സമൂഹത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. കേരളം ഇന്ന് ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാതലം വരെയുള്ള ആരോഗ്യ സംവിധാനങ്ങളിൽ ക്ഷയരോഗം കണ്ടെത്തുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായി നടന്നു വരികയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നടത്തിവരുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ഷയരോഗത്തിന്റെ ചികിത്സയെ സംബന്ധിക്കുന്ന വിവരങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് സ്റ്റേറ്റ് TB ട്രെയിനിംഗ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്ററിന്റെ ഡയറക്ടറായ ഡോക്ടർ അർഷാദ് കള്ളിയത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ അറിവിലേക്കായി ഒന്ന് പറയാമോ?
2: കേരളമാണ് ആദ്യമായിട്ട് ക്ഷയരോഗ നിർമ്മാർജ്ജനം നമുക്ക് സാധ്യമാണ് എന്ന് ഇന്ത്യയോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞ ഒരു മൂന്നാം ലോക പ്രദേശം. അതേസമയം ഡെവലപ്ഡ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പറയുന്ന പല രാജ്യങ്ങളിലും ഇത് കുറച്ച് ദശകങ്ങൾക്ക് മുൻപ് അവര് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, ജനസംഖ്യ കുറവാണ് പലയിടത്തും, സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. പക്ഷെ ഒരു മൂന്നാം ലോക രാജ്യത്തിലെ ഒരു പ്രദേശം ഇതിലോട്ട് മുന്നിട്ടിറങ്ങിയത് കേരളമായിരുന്നു ആദ്യമായിട്ട്. ഒരു പീപ്പിൾസ് ഇനീഷ്യേറ്റീവ് ഓൺ TB എലിമിനേഷൻ എന്നുള്ള രീതിയിൽ, കേരള TB എലിമിനേഷൻ മിഷൻ എന്നുള്ള രീതിയിൽ ഒരു ഡോക്യുമെന്റ് തന്നെ നമ്മൾ ഇറക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. പിന്നീട് ഇത് നമ്മുടെ രാജ്യത്ത് ഉടനീളം പകർത്തുകയാണ് ഉണ്ടായത്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ NTB പ്രോഗ്രാം എന്നുള്ള രീതിയിലും മറ്റും WHO ഇതിന് സമാന്തരമായി തന്നെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവന്നു. എന്തൊക്കെയാലും നമുക്കിതിലൊരു ഒരു മുൻകൈ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ കാലാകാലങ്ങളായിട്ട് വന്ന സർക്കാർ സംവിധാനങ്ങൾ ഇതിലോട്ട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയും ഇതോട് വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. അത് പല സംഗതികളുണ്ട്. സ്റ്റെപ്സ്, ഇപ്പോൾ സിസ്റ്റം ഫോർ TB എലിമിനേഷൻ പ്രൈവറ്റ് സെക്ടർ സ്റ്റെപ്സ് കേരളത്തിൻ്റെ ഒരു ഇന്നൊവേഷനായിരുന്നു. അത് മറ്റ് പലയിടങ്ങളിലും പ്രൈവറ്റ് സെക്ടർ ഇതിനോട്, നമ്മുടെ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം, ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞമുണ്ടല്ലോ, അതിൻ്റെ ഒരു പദ്ധതിയായിട്ട് മുഖം തിരിഞ്ഞു നിന്നപ്പോൾ കേരളത്തിലെ സ്വകാര്യ മേഖല ഇതിലോട്ട് മുൻകൈ എടുത്തു വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗവൺമെൻറ് സർക്കാർ മേഖല ആയാലും പ്രൈവറ്റ് മേഖല ആയാലും ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രവൃത്തികളിൽ ഒരുമിച്ച് കൈകോർത്ത് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു ക്ഷയരോഗിയുടെ രോഗലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ പലതുണ്ടല്ലോ, രോഗലക്ഷണങ്ങൾ എവിടെ വരുന്ന ഒരു രോഗിയെയും ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീനിങ് എല്ലായിടത്തും നടത്തപ്പെടുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ 10S, പണ്ട് 4S സ്ക്രീനിങ് ആയിരുന്നു, 4 ലക്ഷണങ്ങൾ. ഇപ്പോഴും കുറച്ചുകൂടെ വിശാലമായിട്ട് ഒരു രോഗിയെപ്പോലും നാം മിസ് ചെയ്ത് പോകരുത് എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ട് 10S, 10 സിംപ്റ്റംസ് സമാനമായിട്ടുള്ളതും വ്യത്യസ്തമായിട്ടുള്ളതും ആയിട്ടുള്ള 10 ലക്ഷണങ്ങൾ

0: ആണ് ഇവിടെ സ്ക്രീൻ ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ക്ഷയരോഗികൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള NCD ക്ലിനിക്കുകൾ, അതായത് നമ്മുടെ പ്രമേഹ രോഗികളും മറ്റും വരുന്ന ക്ലിനിക്കുകൾ, അല്ലെങ്കിൽ HIV രോഗികൾ വരുന്ന ക്ലിനിക്കുകൾ, പിന്നെ കൂടുതൽ പേര് അടുത്തടുത്ത് താമസിക്കാനും മറ്റു സാധ്യതയുള്ള നമ്മുടെ പ്രദേശം, ചേരി പ്രദേശങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ജയിലുകളായിട്ട്, അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം ഈ 10S സ്ക്രീനിങ് നമ്മൾ വ്യാപകമായിട്ട് നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റ് സ്ഥാപനങ്ങളിലും ചുമയോടുകൂടി വരുന്ന വ്യക്തികളിൽ 10S സ്ക്രീനിങ്ങും മറ്റും നടത്തിയിട്ട്, അപ്പോൾ അതൊരു ഒരു മുൻകൈയായിട്ടുള്ള ഒരു ഒരു പദ്ധതിയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലുടനീളം ചെയ്തു വരുന്നുണ്ട്. കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ ഒരു ഒരു ആരോഗ്യ സംവിധാനം മാത്രമല്ല ആരോഗ്യ അവബോധവും വർദ്ധിച്ചതുകൊണ്ട് ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നടന്നു പോകുന്നു എന്ന് പറയേണ്ടി വരും. പിന്നെ കഫ പരിശോധനയുടെ കാര്യത്തിൽ മുൻപ് നമുക്ക് ചില സെന്ററുകളിൽ ചെന്നിട്ട് കഫം കൊടുക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഏത് ഹെൽത്ത് സെന്ററിലും നമുക്ക് കഫം കൊടുക്കാവുന്നതാണ്. ഇത് ഒരു ഹബ് ആൻഡ് സ്പോക്ക് സംവിധാനത്തിലൂടെ എവിടെയാണോ പരിശോധിക്കുന്നത് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു, രോഗി അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യം വരുന്നില്ല. അതാണ്, അത് വലിയൊരു ഒരു ഗുണകരമായിട്ടുള്ള ഒരു ഒരു ഒരു സ്റ്റെപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഹബ് ആൻഡ് സ്പോക്ക് ഇതിൽ അതുതന്നെ ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള കഫ പരിശോധനാ മെത്തേഡായിട്ടുള്ള CBNAT അല്ലെങ്കിൽ TRUNAT എന്നൊക്കെ പറയുന്ന ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റുകളാണ്. അത് നമ്മൾ ഒരു നാഷണൽ TB പ്രോഗ്രാമിലൂടെ അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വലിയ ചിലവ് വരുന്ന ടെസ്റ്റുകളാണ്. തികച്ചും സൗജന്യമായിട്ട് നമുക്ക് ഏത് ഒരാശുപത്രിയിൽ കൊടുത്താൽ പോലും ഈ കഫ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ രോഗിയുടെ കഫം കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. പിന്നെ ചികിത്സ, നമുക്ക് നേരത്തെ അറിയാവുന്നത് പോലെ തന്നെ ചികിത്സ തികച്ചും സൗജന്യമാണ്. TBയുടെ ചികിത്സ അത് ഗവൺമെൻറ് എല്ലാ സ്ഥാപനങ്ങളിലും, പ്രൈവറ്റിലാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ പ്രൈവറ്റ് സെക്ടർ ഇതിനോട് മുഴുവൻ കൈകോർത്ത് പോകുന്നുണ്ട്. മിക്കവാറും എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും TBക്ക് വേണ്ടിയുള്ള ചികിത്സ, മരുന്നുകൾ സൗജന്യമാണ്. ചില ഇപ്പോൾ ബ്രോങ്കോസ്കോപ്പി അങ്ങനെയുള്ള പദ്ധതികൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ ചിലവ് വഹിക്കേണ്ടി വരും. അത് പക്ഷേ എപ്പോഴും വരില്ല, വളരെ ചുരുക്കം രോഗികൾ മാത്രമേ അങ്ങനെയുള്ള മറ്റ് മെത്തേഡുകൾ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ എന്നാണ് കണ്ടിട്ടുള്ളത്. പിന്നെ രോഗികൾക്ക് രോഗ ഭേദമായതിനു ശേഷവും അവരുടെ ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 6-6 മാസം കൂടുമ്പോൾ 2 വർഷത്തോളം ഫോളോ അപ്പ് ചെയ്യുന്ന പദ്ധതിയുണ്ട്. അത് കാരണം ചിലപ്പോൾ ചില രോഗികൾ TB അണുക്കളുടെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഒരു ചില രോഗികളിൽ ഒരു 99% അണുക്കൾ മാത്രമേ ചിലപ്പോൾ നശിക്കുകയുള്ളൂ. ഈ 1% ചിലപ്പോൾ ഒരു 2 വർഷത്തിനിടയിലും മറ്റും വീണ്ടും ചെറിയ രീതിയിൽ അസുഖം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്നതിൽ കുറച്ച് വിമുഖതയോ കുറച്ച് പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതുകൊണ്ടാണ് 2 വർഷക്കാലത്തോളം വീണ്ടും വരുന്നുണ്ടോ വീണ്ടും അസുഖം വരുന്നുണ്ടോ എന്നതിന് 6 മാസം കൂടുമ്പോൾ പരിശോധന നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ ഇവരുടെ കോണ്ടാക്റ്റുകൾ, ഇവരുമായിട്ട് സഹവസിക്കുന്നവർ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇടപഴകുന്നവരിൽ TB അസുഖം ഉണ്ടോ, അവരിൽ TB അണുബാധ ഉണ്ടായിട്ടുണ്ടോ, അതായത് ക്ഷയരോഗ അണുബാധ, അസുഖം അല്ല അണുബാധ ഉണ്ടായിട്ടുണ്ടോ എന്ന് എല്ലാ ക്ലോസ് കോണ്ടാക്റ്റുകളെയും, കൂടുതലായിട്ട് ഇടപഴകുന്ന എല്ലാവരിലും, TB രോഗികളുടെ കൂടുതലായിട്ട് ഇടപഴകുന്ന എല്ലാവരിലും ഈ പരിശോധന നടത്തുകയും, അതിന് നല്ല രീതിയിലുള്ള പുതിയ ടെസ്റ്റുകളുണ്ട്. സൈറ്റ് TB എന്ന് പറയുന്ന ഒരു സ്കിൻ ടെസ്റ്റ്, പിന്നെ ഇഗ്ര എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ്, ഇതൊക്കെ പ്രായത്തിനനുസരിച്ച് ആണ് വ്യത്യാസപ്പെടുത്തിയിട്ട് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് രോഗം വരാതിരിക്കാനുള്ള മരുന്നുകൾ, ഇതെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ്. രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗാണുബാധ ഉണ്ടോ എന്ന് നോക്കി അവരിൽ രോഗം വരാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കുന്നു. മരുന്ന് ഫുൾ ട്രീറ്റ്മെൻറ്റ് പോലെ ആയിരിക്കില്ല, കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ചികിത്സ ആയിരിക്കും, പക്ഷേ വളരെ ഫലപ്രദമാണത്. അപ്പോൾ അത് ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ കുറേയേറെ മുന്നോട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് ലോകം ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് മെത്തേഡുകളാണ് ഇതെല്ലാം എന്നുകൂടെ ഇതിൽ പറയേണ്ടി വരും.
1: സർ, ക്ഷയരോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ രോഗികൾക്ക് ലഭ്യമാവുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്?
0: രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത് തന്നെ ഒരു സൗജന്യമായിട്ടുള്ള കഫ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത്. അതിനുശേഷം രോഗിയുടെ കോണ്ടാക്റ്റുകൾ, അവരുടെ മരുന്ന് രോഗിക്ക് മരുന്ന് സൗജന്യമായിട്ടുള്ള മരുന്ന് തുടങ്ങുന്നു. അതിന് പുറമെ രോഗിയുടെ ഇടപഴകുന്നവരിൽ അണുബാധ ഉണ്ടോ അല്ലെങ്കിൽ അസുഖമുണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യപ്പെടുന്നു. പിന്നെ എല്ലാ രോഗികൾക്കും അഡീഷണലായിട്ട് കൂടുതലായിട്ട് നല്ല പോഷകാഹാരത്തിൻ്റെ ആവശ്യമുണ്ട്. പോഷകാഹാരം ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്നുള്ള രോഗം ഭേദപ്പെടുകയുള്ളൂ, മെച്ചപ്പെടുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നിക്ഷയ് പോഷൺ യോജന എന്നുള്ള പേരിൽ രോഗിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ രോഗി അംഗീകരിച്ച ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇത് ഓരോ മാസം ഒരു മരുന്ന് കഴിക്കുന്ന ഓരോ മാസവും ഒരു നിശ്ചിത തുക വരുന്നതാണ്, സർക്കാരിൽ നിന്നും കൊടുക്കാറുണ്ട്. പിന്നെ നിക്ഷയ് മിത്ര എന്നുള്ള രീതിയിൽ ഒരു പുതിയ ഒരു സഹായ പദ്ധതി കൂടെ ഉണ്ട്. നിക്ഷയ് മിത്ര, ഒരു രോഗി നിക്ഷയ് മിത്രയ്ക്ക് കൺസെൻറ്റ്, ഞാനതിന് സമ്മതപത്രം കൊടുക്കുകയാണ്. അത് ഇതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി ചോദിക്കുന്നതാണ് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നിക്ഷയ മിത്രകളായിട്ട് വോളണ്ടിയർ ചെയ്യുന്ന സംഘടനകളോ അല്ലെങ്കിൽ വ്യക്തികളോ എല്ലാം ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ വ്യക്തികളും കോർപ്പറേറ്റ് സെക്ടറിലുള്ള വലിയ സ്ഥാപനങ്ങളും എല്ലാം നിക്ഷയ മിത്രകളായിട്ട് രജിസ്റ്റർ ചെയ്യാറുണ്ട്. വ്യക്തികളാണ് നമ്മുടെ നാട്ടിൽ വളരെയധികം ഉള്ളത്. അവർ രോഗിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ കിറ്റുകൾ, അതായത് എല്ലാ ന്യൂട്രീഷനുള്ള കിറ്റുകൾ മാസാമാസം അവർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതാണ് നിക്ഷയ മിത്ര എന്നുള്ള രീതിയിലുള്ള. നിക്ഷയ മിത്ര പലപ്പോഴും ഭക്ഷണ കിറ്റുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും വിഭാവനം ചെയ്യപ്പെടുന്ന വിശാലമായിട്ടുള്ള വിഭാവനം അനുസരിച്ച് മറ്റ് സേവനങ്ങളും നിക്ഷയ മിത്ര വഴിയെ തന്നെ കൊടുക്കാവുന്നതാണ് എന്നാണ് മറ്റൊരു വശം.
1: തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗം തന്നെയാണ് ടി ബി എങ്കിലും ഈ രോഗത്തോടുള്ള ഭയവും സാമൂഹികമായ അകറ്റി നിർത്തലും ഇനിയും നാം മാറ്റേണ്ടിയിരിക്കുന്നു. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു വേർതിരിവുണ്ടാകുവാൻ നാം അനുവദിക്കരുത്. ടി ബി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സമൂഹത്തോട് ചേർത്ത് പിടിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാടിന്റെ ആവശ്യകതയെക്കുറിച്ച് മുൻ സംസ്ഥാന ടി ബി ഓഫീസർ ഡോക്ടർ രാജാറാം പറയുന്നത് കേൾക്കാം.
2: ഒന്നാമത്തെ കാര്യം അവരോട് നന്നായിട്ട് പെരുമാറുക, പിന്നെ അനാവശ്യമായിട്ടുള്ള ഭീതി വരുത്തണ്ട. ക്ഷയരോഗികളിൽ വലിയ മരണ ശതമാനമെന്നോ ഇത് അപകടമാണെന്നോ ജീവിതം നശിച്ചോ എന്നുള്ള വാക്കുകൾ അറിയാതെങ്കിലും പറഞ്ഞ് ഒരു തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളോ മറ്റോ അവരെ കാണിച്ച് വളരെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പെരുമാറുക, കാര്യങ്ങൾ അന്വേഷിക്കുക. ഒരുപക്ഷെ പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പല സ്ഥലത്ത് എവിടെയാണ് അടുത്ത ചികിത്സ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് എളുപ്പം ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അത്തരം സഹായങ്ങൾ അദ്ദേഹത്തെ ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ വിശേഷ അവസരങ്ങളിൽ മകളുടെ പിറന്നാൾ, മകൻ്റെ പിറന്നാൾ, വിവാഹ വാർഷികം, ഗൃഹപ്രവേശം, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ഒരു 650 രൂപയെങ്കിലും വിലയുള്ള ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ 6 മാസത്തേക്ക് രോഗിക്ക് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിക്ഷയമിത്ര നെറ്റിൽ നിക്ഷയമിത്ര സെർച്ച് ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്ത് ഇത്ര കിറ്റ് നൽകുകയാണെങ്കിൽ രോഗിക്ക് വളരെ വളരെ വലിയ ഉപകാരമായിരിക്കും. അതും ആ തരത്തിൽ നമുക്ക് ചെയ്യാം. പിന്നെ ആളുകളെ പഠിപ്പിക്കുക. പൊതുജന എല്ലാവരും നമ്മൾ ജനങ്ങൾ സർക്കാർ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടത്തുന്നില്ല. നമുക്കറിയാലോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, നമ്മുടെ ദുരന്ത നിവാരണ രംഗത്ത് പൊതുജനങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത് സർക്കാരിനൊപ്പം. അതുപോലെ എല്ലാ രോഗ നിയന്ത്രണ പരിപാടികളിലും ജനങ്ങളുടെ ഏതെങ്കിലും വിധത്തിലുള്ള സഹായം ചെയ്യാൻ പറ്റാത്ത ഒരു ജനവുമില്ല. പണ്ടിങ്ങനെ ഒരു അവധി കേട്ടില്ല, മൂലം നാസ്തി നിരൌഷധം എന്നിട്ട്, അതായത് ആരും ഔഷധ ഗുണമില്ലാത്തൊരു പേരുമില്ല എന്ന് ആയുർവേദക്കാർ പറയാറുണ്ട്. അതുപോലെ ഒരാൾക്കും ടി ബി രോഗത്തെ സഹായിക്കാൻ പറ്റാത്ത ഒരാളും ലോകത്തില്ല എന്നുള്ളതാണ്.
1: ടി ബിക്കെതിരെയുള്ള പോരാട്ടത്തിൽ രോഗചികിത്സയ്ക്കൊപ്പം രോഗത്തെക്കുറിച്ചുള്ള അവബോധത്തിലും രോഗികളെ കണ്ടെത്തുന്നതിനുള്ള പരിശ്രമങ്ങളിലും അവരെ സഹായിക്കുന്നതിലും സമൂഹത്തിന്റെ പിന്തുണ വളരെ നിർണായകമാണ്. ഈ അഭിപ്രായത്തോട് ഡോക്ടർ രാജാറാമിന്റെ പ്രതികരണം എന്താണെന്ന് കേൾക്കാം.
2: അവസ്ഥയും പേടിയും ഇപ്പോഴും ഉണ്ട് രോഗത്തെ പറ്റി. അത് പിന്നെ നമുക്ക് അവന് ഒറ്റ പണി ഒരു വഴിയേ ഉള്ളൂ, അതിന് അവരെ കൂടുതലായിട്ട് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വഴിക്കാണ് അനാവശ്യമായ ഭീതിയെ ഒഴിവാക്കാൻ പറ്റുന്നത്. ഒരു മാസ്ക് ഇട്ടാൽ ടി ബി രോഗം മറ്റാളും നമുക്ക് പകർന്നു കിട്ടുകയില്ല. പിന്നെ പാവപ്പെട്ടവരുടെ രോഗമാണെന്ന് പറയുമെങ്കിലും ഈ പാവപ്പെട്ടവർ നമ്മൾ എപ്പോഴും ഇടപഴകുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഏതൊരാളും വേണ്ടതായ കരുതലെടുക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു 22 മാസക്കാലം നമ്മുടെ ഡി ആർ ടി ബി ചികിത്സ നീണ്ടു നിൽക്കുന്ന പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും ഒടുവിൽ ഡി ആർ ടി ബിക്ക് ആധുനികമായ ചികിത്സ വന്നിരിക്കുന്നത് ബി പി എ എൽ എം രജിമെൻ എന്നിട്ട് 4 മരുന്നുകൾ മാത്രം അടങ്ങിയിട്ടുള്ള പുതിയൊരു ചികിത്സാ പദ്ധതി 6 മാസം മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. വളരെ വളരെ ആശ്വാസം ഡി ആർ ടി ബി രോഗികൾക്ക് തരുന്ന ഒരു സംഗതിയാണ്. പുതിയ രോഗികളെ നമുക്ക് അതിലേക്ക് ആ രജിമെൻ കൊടുത്ത് സുഖപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴത്തെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞ ആൾക്കാരെ അതിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com

0: എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി. വിവിധ ഭാഷാഗാനങ്ങളുമായി ഇതായെത്തി മഴവില്ല്. ആദ്യം ഹിന്ദി ഗാനമാണ്, ചിത്രം ദിൽവാലെ ദുൽഹനിയ ലെ ജായേംഗെ. പാടിയത് ലതാ മങ്കേഷ്കറും കുമാർ സാനുവും.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: മഴവില്ലിൽ നമുക്കിനി ഇംഗ്ലീഷ് ആൽബം ഗാനം കേൾക്കാം, ബോണിയം, ഡാഡി കൂൾ.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: മഴവില്ലിൽ അടുത്തതായി യേശുദാസും ചിത്രയും പാടിയ മലയാള ആൽബം ഗാനം.

0: We're just getting started.
1: Oh, I love you, Ken. ഫ്രാങ്കോ പാടിയ മലയാള ആൽബം ഗാനം

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ആഷിക്കി എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനം പാടിയത് കുമാർ സാനു.

പ്രിയ ശ്രോതാക്കളെ, കുട്ടികൾക്കുള്ള പരിപാടി പണ്ട് പണ്ട് പണ്ട് ഇന്ന് വൈകുന്നേരം 5:02. മഴവില്ല് തുടരുകയാണ്. സത്യ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം പാടിയത് SP ബാലസുബ്രഹ്മണ്യവും ലതാ മങ്കേഷ്കറും.

പാത്തു പതുങ്ങി പമ്മി നടക്കും കുന്നിക്കുഴിമടിയൻ, ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുക. പാത്തു പതുങ്ങി പമ്മി നടക്കും കുന്നിക്കുഴിമടിയൻ,

0: കുന്നിക്കുഴി മടിയൻ, ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. പാത്തുപതുങ്ങി പമ്മി നടക്കും കുന്നിക്കുഴി മടിയൻ, ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ.
1: ഇതുവരെ കേട്ടത് മഴവില്ലേ.

രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിനും അതിന്റെ വികസനയാത്രയിലും കേരളം നിർണായക പങ്കുവഹിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊച്ചിയിൽ ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിച്ച കോൺക്ലേവ് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ പഠനത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ രോഗികളോടും സമൂഹത്തോടും അനുകമ്പയോടെ പെരുമാറണമെന്ന് മന്ത്രി കെ എ തുളസി. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഈ മാസം 25-നകം നിയമിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ആലപ്പുഴ പള്ളിപ്പുറം മലബാർ സിമന്റ്സ് തൊഴിലാളികൾക്ക് 2025-26 വർഷത്തെ ബോണസ് അനുവദിക്കാൻ ധാരണയായി. ലേബർ കമ്മീഷണറേറ്റിൽ അഡീഷണൽ ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗറിനോട് അനുബന്ധിച്ച് രാജ്യമെമ്പാടും നാളെ ബീച്ച് ശുചീകരണം നടക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 7% പ്രവചിച്ച് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ്. മുൻപ് 6% കണക്കാക്കിയിരുന്നത്. സംസ്ഥാനത്ത് ഇന്നും രാത്രി ഭാഗികമായി വൈദ്യുതി മുടങ്ങും. വൈകിട്ട് 6:15 മുതൽ അർദ്ധരാത്രി 12:45 വരെയായിരിക്കും വിവിധ മേഖലകളിൽ ഭാഗികമായി വൈദ്യുതി മുടങ്ങുക. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴ തുടരും. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസ് വനിതാ T20 ക്രിക്കറ്റിൽ ജപ്പാനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

0: ഇപ്പോൾ പണ്ട് പണ്ട് പണ്ട്
1: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
0: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
2: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒഡീസിയൂസിന്റെ പുത്രൻ ടെലമാക്കസ് അച്ഛനെക്കുറിച്ചോർത്ത് വിഷമിച്ചു കഴിയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് അഥീനി ദേവി എത്തി ഉടനെ തന്നെ ഇഥാക്കയിലേക്ക് മടങ്ങിപ്പോകണമെന്നും വീട്ടുകാര്യങ്ങൾ ഏറ്റെടുക്കണമെന്നും അമ്മയെ ദുഷ്ടന്മാരിൽ നിന്നും രക്ഷിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ടെലമാക്കസ് ഇഥാക്കയിലേക്ക് തിരിക്കുകയാണ്. ഇനി ബാക്കി കഥ കേൾക്കാം. ഇഥാക്കയിലെത്തിയാലുടൻ അനുയായികളെ നഗരത്തിലേക്ക് അയക്കണം. നീ തനിയെ പന്നി സൂക്ഷിപ്പുകാരൻ യൂമയോസിന്റെ വസതിയിലേക്കാണ് പോകേണ്ടത്. ഇത്രയും പറഞ്ഞ ശേഷം അഥീനി ദേവി ഒളിമ്പസ് മലയിലേക്ക് പോയി. ടെലമാക്കസ് കൂട്ടുകാരനായ പിസിസ്ട്രാസിനെ ഉണർത്തി കാര്യങ്ങളെല്ലാം അറിയിച്ചു. നേരം വെളുത്തു. ടെലമാക്കസ് മെനലാവൂസ് രാജാവിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് എന്നെ സ്വദേശത്തേക്ക് അയക്കണം. ടെലമാക്കസിനെ പിരിയാൻ മെനലാവൂസിന് വിഷമമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ആ യുവാവിന്റെ യാത്രയ്ക്ക് തടസ്സം നിന്നില്ല. വിഭവ സമൃദ്ധമായ ഒരു വിരുന്ന് രാജാവ് തയ്യാറാക്കി. പ്രഭുക്കന്മാരെല്ലാം അതിൽ പങ്കുകൊണ്ടു. ടെലമാക്കസിനെ അത്യന്തം പ്രകീർത്തിച്ച് എല്ലാവരും സംസാരിച്ചു. മെനലാവൂസ് രാജാവ് ഒരു സ്വർണപാത്രം ടെലമാക്കസിന് ഓർമ്മയ്ക്കായി നൽകി. ഹെലൻ വിലപ്പെട്ട ഒരു പാരിതോഷികവുമായി വന്നു. ആ സൗന്ദര്യധാമം ടെലമാക്കസിനോട് പറഞ്ഞു, ഞാൻ തരുന്ന സമ്മാനം സ്വീകരിച്ചാലും ഞാൻ തന്നെ കൈകൊണ്ട് തയ്ച്ച മനോഹര വസ്ത്രമാണിത്. നിങ്ങളുടെ വിവാഹ സമയം നവവധുവിന് ഇത് കൊടുക്കണം. നെസ്റ്ററുടെ പുത്രനായ പിസിസ്ട്രാസും ടെലമാക്കസും യാത്രയ്ക്കൊരുങ്ങി. രണ്ടുപേരും ആതിഥേയരോട് യാത്ര പറഞ്ഞ് തങ്ങൾക്കായി സജ്ജീകരിച്ചിരുന്ന വാഹനത്തിൽ കയറി. അവർ യാത്ര തിരിക്കുന്നതിനു മുമ്പ് ദേവതകൾക്ക് പാനാർപ്പണം നടത്തണമെന്ന് കരുതി മെനലാവൂസ് ഒരു സ്വർണപാത്രം നിറയെ തേൻ പോലെ മധുരമായ മദ്യവുമായി ഓടിയെത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കെന്റെ ഹൃദയംഗമമായ ആശംസകൾ. എന്റെ ആശീർവാദങ്ങളും മംഗളങ്ങളും നെസ്റ്ററിനെ അറിയിച്ചാലും ഞങ്ങൾ ട്രോയിയിലായിരുന്നപ്പോൾ അദ്ദേഹം വാത്സല്യനിധിയായ ഒരു പിതാവിനെ പോലെയാണ് എന്നോട് പെരുമാറിയത്. ടെലമാക്കസ് ആദരപൂർവ്വം പറഞ്ഞു, പ്രഭു, അങ്ങയുടെ സന്ദേശം ഞങ്ങൾ നെസ്റ്ററിനെ അറിയിക്കാം. ഹാ, ഞാൻ ഇഥാക്കയിലെത്തുമ്പോൾ ഈ വസ്തുതകളെല്ലാം അറിയാനായി എന്റെ പിതാവ് ഒഡീസിയസ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോകുന്നു. എന്തെന്നാൽ അത്രയ്ക്ക് ദയാവായ്പോടെയാണ് അവിടുന്ന് എന്നെ സ്വീകരിച്ചതും അമൂല്യമായ സമ്മാനങ്ങൾ എനിക്ക് തന്നിട്ടുള്ളതും. ടെലമാക്കസ് ഇത് പറഞ്ഞപ്പോൾ ഒരു ശുഭശകുനം ദൃശ്യമായി. ഒരു കഴുകൻ കൃഷിസ്ഥലത്ത് നിന്ന് റാഞ്ചിയെടുത്ത ഒരു വെള്ളത്താറാവിനെ അതിന്റെ നഖങ്ങൾക്കുള്ളിലാക്കിക്കൊണ്ട് അവരുടെ തലയ്ക്കുമീതെ പറന്നു. നെസ്റ്ററിന്റെ മകൻ അത് കണ്ട് അത്ഭുത പരതന്ത്രനായി മെനലാവൂസിനോട് പറഞ്ഞു, ഇപ്പോൾ കണ്ട ശകുനം എന്തെങ്കിലും അർത്ഥമുള്ളതാകുന്നു. അർത്ഥം പറഞ്ഞുതരാൻ അങ്ങേക്ക് കഴിയുമോ? മെനലാവൂസ് പരിങ്ങി. ശകുനത്തിന്റെ അർത്ഥമെന്തെന്ന് അദ്ദേഹത്തിന് നിശ്ചയമില്ലായിരുന്നു. ഹെലൻ പറഞ്ഞു, ഇപ്പോഴുണ്ടായ ശകുനത്തെ വ്യാഖ്യാനിച്ചു പറയാൻ എന്നെ അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. മെനലാവൂസ് അനുവാദം നൽകി. ഹെലൻ പറഞ്ഞു, ആ കഴുകൻ തന്റെ വിഹാരരംഗമായ പർവ്വതത്തിൽ നിന്ന് ബഹുദൂരം താഴേക്ക് പറന്ന് വയലിൽ വളർന്നുവന്ന താറാവിനെ എങ്ങനെ റാഞ്ചിയെടുത്തുവോ അപ്രകാരം എണ്ണമറ്റ ദുരിതാനുഭവങ്ങൾക്കും അലച്ചിലിനും ശേഷം ഒഡീസിയസ് ഇഥാക്കയിൽ മടങ്ങിയെത്തി തന്റെ ഭവനത്തിൽ ധൂർത്തടിക്കുകയും പെനിലോപ്പിയെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന മുഷ്കരന്മാരെ അമർച്ച ചെയ്യും. ടെലമാക്കസ് വികാരഭരിതനായി പറഞ്ഞു, അങ്ങനെ പകരം വീട്ടാൻ എന്റെ അച്ഛനായ ഒഡീസിയസിനെ ഒളിമ്പസിൽ വാണരുളുന്ന സ്യൂസ് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം ഒരു ദേവതയോടെന്നവണ്ണം ഞാൻ എന്റെ ഭവനത്തിൽ വച്ച് അവിടത്തേക്കും നന്ദി അർപ്പിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞ ശേഷം ടെലമാക്കസ് കുതിരകളെ പായച്ചുപോയി. അന്ന് പകൽ മുഴുവൻ യാത്ര ചെയ്തു. സൂര്യഭഗവാൻ മറഞ്ഞു. ഫിറായിൽ ഡയക്ലീസിന്റെ കൊട്ടാരത്തിലെത്തി ടെലമാക്കസും പിസിസ്ട്രാസും രാത്രി കഴിച്ചു. പിറ്റേ ദിവസം അവർ യാത്ര തുടർന്നു. അവർ വഴിയിൽ ഒരു അപരിചിതനെ കണ്ടു. തിയോക്ലിമിനിസ് എന്ന പ്രവാചകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ചോദിച്ചു, എന്റെ യുവസ്നേഹിത, നിങ്ങൾ ആരെന്ന് പറയൂ? നിങ്ങളുടെ സ്വദേശം ഏത്? ബന്ധുക്കൾ ആരെല്ലാം? നിങ്ങൾ എന്നെയും കൂടി കപ്പലിൽ കൊണ്ടുപോകുമോ? ടെലമാക്കസ് പറഞ്ഞു, നിങ്ങൾ ആരായിരുന്നാലും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഇഥാക്ക രാജാവായ ഒഡീസിയുസിന്റെ പുത്രനാണ് ഞാൻ. എന്റെ പിതാവിനോളം പ്രതാപശാലിയായി ലോകത്താരും ജീവിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അദ്ദേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. എന്റെ പിതാവിനെ അന്വേഷിച്ച് യാത്ര ചെയ്യുകയാണ് ഞാൻ, പ്രവാചകൻ പറഞ്ഞു. നിങ്ങളെപ്പോലെ ഞാനും എന്റെ ജന്മഭൂമി വിട്ടിറങ്ങാൻ നിർബന്ധിതനായി. എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളെ കൊല ചെയ്ത് ഞാൻ ഒളിച്ചോടിയതാണ്. എന്റെ എതിരാളികൾ എന്നെ കണ്ടാൽ എന്നോട് പകവീട്ടും. എന്നെ കൂടി ഈ കപ്പലിൽ കൊണ്ടുപോകണമെന്നാണ് എന്റെ പ്രാർത്ഥന, ടെലമാക്കസ് കാരുണ്യപൂർവ്വം പറഞ്ഞു. ഞങ്ങളോടൊന്നിച്ചു പോരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം സന്തോഷപൂർവ്വം പോരുക. കരയിലെത്തിയ ശേഷം താങ്കളെ സഹായിക്കാനും ഞാൻ ഒരുക്കമാണ്. ടെലമാക്കസ് ആഗതന്റെ പക്കൽ നിന്ന് ശൂലം പിടിച്ചെടുത്ത് കപ്പലിന്റെ മൂലക്കിട്ടു. തിയോക്ലിമിനീസിനെ സഹയാത്രികനായി സ്വീകരിച്ചു. നങ്കൂരമെടുത്തു. കപ്പൽ തുഴഞ്ഞുവിടാൻ ആജ്ഞ കൊടുത്തു. അനുചരന്മാർ പായ്മരം നാട്ടി. കപ്പൽ പായകൾ ചുരുളഴിച്ച് നിവർത്തി. അധീനി ദേവി അനുകൂലമായ കാറ്റും അവർക്ക് കൊടുത്തു. തിരമാലകളെ മുറിച്ചുകൊണ്ട് കപ്പൽ അതിവേഗം പാഞ്ഞു. ടെലമാക്കസ് അതിവേഗം കപ്പലോടിച്ചുപോയി. സാമോസിൽ കൂടി പോകരുതെന്ന് അധീനി ദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാൽ പുറംകടലിലൂടെയാണ് യാത്ര ചെയ്തത്. ടെലമാക്കസിനെ വധിക്കുവാൻ ചില പ്രഭുക്കന്മാർ സാമോസിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഏതായാലും ആ അപകടം ഒഴിവായി. പ്രഭാതത്തിൽ കപ്പൽ ഇഥാക്കയുടെ തീരത്ത് ടെലമാക്കസ് അടുപ്പിച്ചു. കരയിലെത്തിയ അവർ നല്ല ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു. വേണ്ടോളം മദ്യവും പാനം ചെയ്തു. പന്നി സൂക്ഷിപ്പുകാരനായ യൂമിയോസിന്റെ കൂടാരത്തിലെത്തുവാൻ ദേവി തനിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ടെലമാക്കസ് ഓർത്തു. പ്രവാചകനായ തിയോക്ലിമിനസ് ടെലമാക്കസിനോട് ചോദിച്ചു, കുഞ്ഞേ, നിന്റെ കൂടെ ഞാൻ ഇവിടെ വരെ വന്നു. ഇനി ഞാൻ എവിടെ പോകും? പാറകൾ നിറഞ്ഞ ഇഥാക്കയിൽ എനിക്ക് ആരാണ് അഭയം നൽകുക? ടെലമാക്കസ് ദുഃഖിതനായി. പ്രവാചക, ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ അങ്ങ് ക്ഷണിക്കുവാനോ സൽക്കരിക്കുവാനോ എനിക്ക് കഴിയുകയില്ല. എന്റെ അമ്മ പെനിലോപ്പി തീ തിന്ന് കഴിയുകയാണ്. അമ്മയെ വിവാഹം കഴിക്കുവാനും ഇഥാക്ക രാജ്യം മുഴുവൻ കൈയടക്കുവാനും ദുഷ്പ്രഭുക്കന്മാർ എത്തിയിരിക്കുന്നു. അവർ കൊട്ടാരം മുഴുവൻ ധൂർത്തടിച്ച് നശിപ്പിക്കുകയാണ്. അപ്പോളോ ദേവന്റെ സന്ദേശവാഹകനായ ഫാൽക്കൻ പക്ഷി അപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ നഖങ്ങളിൽ ഒരു പ്രാവ് കിടന്ന് പിടയുന്നുണ്ടായിരുന്നു. പ്രാവിന്റെ തൂവലുകൾ താഴേക്ക് കൊഴിഞ്ഞുവീണു. അത് ടെലമാക്കസിന്റെ മുമ്പിലാണ് വീണത്. പ്രവാചകൻ പറഞ്ഞു, ഇത് ഒരു ശുഭശകുനമാണ്. ദേവതകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പക്ഷി വലതുവശത്തുകൂടി വന്നത്. താമസിയാതെ തന്നെ ഇഥാക്ക മുഴുവൻ താങ്കൾക്ക് അധീനമാകും. ടെലമാക്കസ് പറഞ്ഞു, ബഹുമാന്യനായ വിരുന്നുകാര, താങ്കളുടെ ആശംസകൾ എത്രയും നേരത്തെ തന്നെ നിറവേറട്ടെ. ഇവ സഫലമാകുമ്പോൾ അങ്ങയ്ക്ക് ഉചിതമായ പ്രതിഫലം ഞാൻ നൽകുന്നതായിരിക്കും. പ്രവാചകനായ തിയോക്ലിമിനിസിനെ പരിചരിക്കുവാൻ ടെലമാക്കസ് സ്നേഹിതനായ പീറിയോസിന് നിർദ്ദേശം നൽകി. പീറിയോസ് സ്വഭവനത്തിലേക്ക് പ്രവാചകനെ കൊണ്ടുപോയി. ടെലമാക്കസ് പാദരക്ഷ ധരിച്ചു. അദ്ദേഹം മൂർച്ചയേറിയ ഒരു കുന്തവും കയ്യിലേന്തി നടന്നു. പന്നി വളർത്തുകാരനായ യൂമിയോസിന്റെ പക്കലെത്തണമെന്നായിരുന്നല്ലോ നിർദ്ദേശം. പന്നിപ്പറ്റങ്ങളുമായി കുന്നിൻചെരിവിൽ കഴിഞ്ഞുവന്ന യൂമിയോസ് കൂടാരത്തിൽ അപ്പോഴും ഉറങ്ങുകയായിരുന്നു. വൃദ്ധന്റെ വേഷത്തിൽ ഒഡീസിയുസ് സമീപത്തുണ്ടായിരുന്നു. ടെലമാക്കസ് നേരെ നടന്നു വന്നു. ഒഡീസിയുസാണ് അയാളെ ആദ്യം കണ്ടത്. അദ്ദേഹം അറിയിച്ചു, യൂമിയോസെ, അതാ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ആരെന്നറിയില്ല, ഒരുപക്ഷേ താങ്കളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ആകും. യൂമിയോസ് നോക്കി. ടെലമാക്കസ് കുമാരനാണ്. ആ വൃദ്ധന്റെ നയനങ്ങൾ ആനന്ദ ബാഷ്പമണിഞ്ഞു. യൂമിയോസ് വീഞ്ഞു പകർന്നുകൊണ്ടിരുന്ന പാത്രം താഴെ വെച്ച് ഓടിയെത്തി. അയാൾ വിളിച്ചു പറഞ്ഞു, എന്റെ കണ്ണുകളുടെ പ്രകാശമേ, ഓമന മകനെ, നീ മടങ്ങി വന്നല്ലോ. കൊട്ടാരത്തിൽ നിന്നും പൈലോസിലേക്ക് പോയപ്പോ നീ മടങ്ങി വരുമെന്ന് ഞാൻ കരുതിയില്ല. അകത്തു വരൂ. എന്റെ പിതാവിനെപ്പോലെ ഞാൻ കരുതുന്ന അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കൊട്ടാരത്തിൽ എന്റെ അമ്മ പെനിലോപ്പിക്ക് സുഖം തന്നെയോ? ടെലമാക്കസ് ചോദിച്ചു. യൂമിയോസ് പറഞ്ഞു, നിന്റെ അമ്മ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാണ് ഈ ദുഃഖങ്ങൾക്കെല്ലാം അവസാനം ഉണ്ടാകുന്നത്? ടെലമാക്കസ് അകത്ത് കിടന്നപ്പോൾ ഒഡീസിയുസ് തന്റെ ഇരിപ്പിടം വിട്ടെഴുന്നേറ്റു. ടെലമാക്കസ് ഒഡീസിയുസിനോട് പറഞ്ഞു, ആ ഇരിപ്പിടത്തിൽ തന്നെ അങ്ങിരുന്നുകൊള്ളുക. എനിക്കായി മറ്റൊരിപ്പിടം യൂമിയോസ് തയ്യാറാക്കിക്കൊള്ളും. അതിഥി ആരെന്ന് യൂമിയോസിനോട് ടെലമാക്കസ് ആരാഞ്ഞു. കടൽക്കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടുവന്ന ഒരു സാധു മനുഷ്യനാണ് അയാളെന്ന് മാത്രമേ യൂമിയോസിന് അറിയാമായിരുന്നുള്ളൂ. അയാളോട് കാരുണ്യപൂർവ്വം പെരുമാറണമെന്ന് പറയുകയും ചെയ്തു. ടെലമാക്കസ് പറഞ്ഞു, താങ്കൾക്ക് എന്ത് സഹായവും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഒരു പുതപ്പും പാദരക്ഷയും നൽകാം. രണ്ടു വശവും മൂർച്ചയുള്ള ഒരു വാളും സ്വീകരിച്ചുകൊള്ളുക. എങ്കിലും എന്റെ വീട്ടിലേക്ക് താങ്കളെ കൊണ്ടുപോകാൻ ഇപ്പോൾ സാധ്യമല്ല. അവിടെ ദുഷ്പ്രഭുക്കന്മാർ കാത്തുകെട്ടിക്കിടക്കുകയാണ്. അവർ താങ്കളെ പരിഹസിക്കും. എന്നെ പോലെ ഏകനായ ഒരു യുവാവിനോട് അവരോടെല്ലാം എതിർക്കുവാൻ എങ്ങനെയാണ് കഴിയുക? രംഗം നിശബ്ദമായി. കുറെ സമയം കഴിഞ്ഞ് ഒഡീസിയസ് പറഞ്ഞു, കുഞ്ഞെ, നിന്റെ വസതിയിൽ അക്രമത്തിനായി കച്ചകെട്ടി നിൽപ്പുള്ള ദുഷ്പ്രഭുക്കന്മാരുടെ കഥ കേട്ട് എനിക്ക് കോപവും താപവുമുണ്ട്. നിന്നെ സഹായിക്കാൻ പ്രജകളില്ലേ, സഹോദരന്മാരില്ലേ? ഞാൻ നിന്നെപ്പോലെ ഒരു യുവാവായിരുന്നെങ്കിൽ അവരെല്ലാം നിഷ്കരുണം വാൾവീശി പരലോകത്തയക്കുമായിരുന്നു. നിന്റെ അമ്മയെ മാനഹാനിയിൽ നിന്ന് രക്ഷിക്കുമായിരുന്നു. ടെലമാക്കസ് പറഞ്ഞു, താങ്കൾ കരുതുന്നതുപോലെ എന്റെ പ്രജകൾ എനിക്കെതിരല്ല. എനിക്ക് സഹോദരന്മാരില്ല. ഞാൻ ഒഡീസിയസിന്റെ ഏകപുത്രനാണ്. എന്റെ വീട്ടിൽ കടന്നുവന്ന് അമ്മയോട് പ്രണയാഭ്യർത്ഥന നടത്തുവാനും എന്നെ വധിക്കുവാനും തീരുമാനിച്ചിട്ടുള്ളവർ ഇഥാക്കയിലെ പ്രബലന്മാരായ പ്രഭുക്കന്മാരാണ്. ഈ സംഭവങ്ങൾ എങ്ങനെ കലാശിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, ടെലമാക്കസ് യൂമിയോസിനോട് പറഞ്ഞു. വലിയച്ഛ, അങ്ങ് എത്രയും വേഗം ഇഥാക്ക കൊട്ടാരത്തിലെത്തി ഞാൻ മടങ്ങിവന്ന കാര്യം അമ്മയോട് അറിയിക്കുക. അതിനുശേഷം ഇവിടെ വന്ന് വിവരങ്ങൾ പറയണം. യൂമിയോസ് പോയി. അപ്പോൾ അഥീനി ദേവി ഒരു സുന്ദരിയുടെ വേഷത്തിൽ ഒഡീസിയസിന്റെ അടുത്ത് പ്രത്യക്ഷയായി. ഒഡീസിയസ് ദേവിയെ കണ്ടു. പട്ടികൾ ദേവിയെ കണ്ട് ഭയപ്പെട്ട് ദൂരേക്ക് പാഞ്ഞു. ടെലമാക്കസിന് ദേവിയെ കാണാൻ കഴിഞ്ഞില്ല. അഥീനി ദേവി ഒഡീസിയസിനോട് പറഞ്ഞു, മഹാനായ ഒഡീസിയസ്, താങ്കളുടെ സത്യാവസ്ഥ മകനെ അറിയിക്കുന്നതിനുള്ള സമയമിത സമാഗതമായിരിക്കുന്നു. മകനോടൊപ്പം നഗരത്തിലെത്തുക. പ്രഭുക്കന്മാരെയെല്ലാം നിഗ്രഹിച്ച് ഇഥാക്കയെ മോചിപ്പിക്കുവാനും പെനിലോപ്പിയെ രക്ഷിക്കുവാനും താങ്കൾക്ക് കഴിയട്ടെ. ദേവി തന്റെ മാന്ത്രിക വടികൊണ്ട് ഒഡീസിയസിന്റെ ശരീരത്തിൽ തലോടി. അയാളുടെ വാർദ്ധക്യവും കീറത്തുണികളും അപ്രത്യക്ഷമായി. മിന്നിത്തിളങ്ങുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ആരോഗ്യവാനായ ഒഡീസിയസ് കുടിലിനുള്ളിൽ പ്രവേശിച്ചു. ടെലമാക്കസ് അത്ഭുത പരതന്ത്രനായി. ആ മുഖത്ത് നോക്കുവാൻ തന്നെ ടെലമാക്കസ് ശങ്കിച്ചു. ടെലമാക്കസ് പറഞ്ഞു, അലയോ അപരിചിത, ഒരു നിമിഷം കൊണ്ട് എന്തൊരു മാറ്റമാണ് താങ്കൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ശരീരവും വസ്ത്രവും മാറിയിരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ദേവനാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അർച്ചന അർപ്പിക്കട്ടെ? ഒഡീസിയസ് വികാരഭരിതനായി ഇങ്ങനെ പറഞ്ഞു, മകനെ, നീ ശാന്തനാകൂ. ഞാൻ ദേവനല്ല, നിന്റെ പിതാവാണ്. ഒഡീസിയസ്, എനിക്ക് വേണ്ടി എത്രയധികം ക്ലേശങ്ങളാണ് നീ സഹിച്ചത്. ഒഡീസിയസ് മകനെ ചുംബിച്ചു. കണ്ണുകൾ കവിഞ്ഞൊഴുകി. അപ്പോഴും ഈ കാര്യങ്ങൾ പൂർണമായി വിശ്വസിക്കുവാൻ ടെലമാക്കസിന് കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞു, അങ്ങ് എന്തിനെന്നെ കബളിപ്പിക്കുന്നു? തീർച്ചയായും അങ്ങ് എന്റെ അച്ഛനല്ല, ദേവനാണ്. നിങ്ങൾ ചെയ്ത ഈ അത്ഭുത വിദ്യ യാതൊരു മനുഷ്യനും സാധ്യമല്ല. കീറത്തുണിക്കുള്ളിൽ ജരാനരകളോടെ കഴിഞ്ഞിരുന്ന മനുഷ്യൻ ഒളിമ്പസിലെ ദേവനെ പോലെ മിന്നിത്തിളങ്ങുകയാണല്ലോ. ഒഡീസിയസ് വീണ്ടും പറഞ്ഞു, മകനെ, വേറൊരു ഒഡീസിയസ് നിന്റെ അടുക്കൽ ഇനി വരാനില്ല. ഞാൻ നിന്റെ അച്ഛനാണ്. ഇതെല്ലാം ഒളിമ്പസിലെ ദേവതയായ അഥീനിയുടെ അനുഗ്രഹം കൊണ്ട് സംഭവിച്ചതാണ്. ഒരാളെ ഒരു നിമിഷം കൊണ്ട് ദരിദ്രനാക്കാനോ ധനവാനാക്കാനോ വൃദ്ധനാക്കാനോ യുവാവാക്കാനോ ദേവതകൾക്ക് കഴിയും. ഒഡീസിയസിന്റെ ആശ്വാസവചനങ്ങൾ മകനെ ശാന്തനാക്കി. അവൻ പിതാവിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു.
0: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
1: പണ്ട്
3: ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
6: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
7: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
8: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
8: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത്. ബിജു തിരുമലയുടെ വരികൾ, എസ് ബാലകൃഷ്ണന്റെ സംഗീതം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
9: ആരെക്കാണാൻ പോവാ?
8: ഭഗവതിയെ കാണാൻ.
9: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
8: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്ത ടിക്കറ്റിന്, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പർ ഞാൻ അവിടെ എടുക്കത്തുള്ളൂ.
10: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
11: സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
12: കൂടത്തിന്റെ
13: പൂജപ്പുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും 4, 5, 6 തീയതികളിൽ.
14: ഒന്നാം ഉത്സവം 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
13: രണ്ടാം ഉത്സവം 5 തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
14: മൂന്നാം ഉത്സവം 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
13: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമണി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
15: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
16: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
17: ചിത്രശലഭങ്ങളുടെ വീട് എന്ന ചിത്രത്തിനുവേണ്ടി സിതാര പാടിയത്, ഉണ്ണികൃഷ്ണൻ വയനാടിന്റെ വരികൾ, മുഹമ്മദ് ഷക്കീലിന്റെ സംഗീതം.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: ध्यान दें, आपकी मेहनत को राष्ट्रीय पहचान, पशुपालन क्षेत्र में उत्कृष्ट योगदान देने और नवीन प्रौद्योगिकी प्रथाओं को अपनाने वालों को भारत सरकार का पशुपालन एवं डेयरी विभाग प्रदान करता है राष्ट्रीय सम्मान. आज ही नामांकन करें राष्ट्रीय गोपाल रत्न पुरस्कार 2026 के लिए. इस पुरस्कार के लिए 3 श्रेणियों में होता है चयन: सर्वश्रेष्ठ डेयरी किसान, सर्वश्रेष्ठ डेयरी सहकारी समिति और सर्वश्रेष्ठ AI टेक्नीशियन. उत्तर पूर्वी क्षेत्र और हिमालयी राज्यों के लिए विशेष पुरस्कार का प्रावधान. नामांकन की तिथि 10 अगस्त से 30 सितम्बर 2020 तक, तो देर किस बात की. आज ही आवेदन करें www.awards.gov.in पर या संपर्क करें नजदीकी CSC केंद्र पर. राष्ट्रीय गोपाल रत्न पुरस्कार 2026, पशुपालन एवं डेयरी विभाग, भारत सरकार द्वारा जनहित में जारी.
5: കൈതപ്രത്തിന്റെ വരികൾ ഔസേപ്പച്ചന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം തൂവൽ സ്പർശം.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
2: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8917655534.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ഡാഡി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, രചന ബിച്ചു തിരുമല, സംഗീതം SP വെങ്കടേഷ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
0: നഗരപുരാണം.
3: അനന്തപുരിയെ പ്രതിമകളുടെ നഗരമെന്ന് അല്പം അഭിമാനത്തോടെയും തെല്ലു പരിഹാസത്തോടെയും പലരും വിവക്ഷിക്കാറുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ നാനാതുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരുടെ ഏകദേശം 150-ലേറെ പ്രതിമകളുള്ളതായി കണക്കാക്കപ്പെടുന്നു. ദേശീയ നേതാക്കളായ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഡോക്ടർ BR അംബേദ്കർ തുടങ്ങിയവരുടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നിവരുടെയും പ്രതിമകൾ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യസമര നേതാക്കളായ പൊന്നറ ശ്രീധർ, അക്കാമ ചെറിയാൻ, KR ഇലങ്കത്ത് തുടങ്ങിയവർക്കും അർഹമായ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. നവോത്ഥാന നായകരായ നാരായണഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യൻകാളി എന്നിവരുടെ പ്രതിമകളും ആദരവോടെ നഗരം ഏറ്റുവാങ്ങി. മുൻ മുഖ്യമന്ത്രിമാരായ പട്ടം താണുപിള്ള, EMS, R ശങ്കർ, അച്യുതമേനോൻ തുടങ്ങിയവരും സാഹിത്യ സർവഭൗമന്മാരായ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വയലാർ രാമവർമ്മ എന്നിവർക്കും ഉചിതമായ പ്രതിമാ സ്മാരകങ്ങൾ അനന്തപുരിയുടെ ഹൃദയഭൂമിയിലുണ്ട്. ഈ പറഞ്ഞവയെല്ലാം സ്വാതന്ത്ര്യാനന്തര കാലത്ത് സ്ഥാപിക്കപ്പെട്ടവയാണ്. ഇവരോടൊപ്പം തന്നെ പത്രാധിപ സിംഹങ്ങളായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും കേസരി ബാലകൃഷ്ണപിള്ളയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. രാജഭരണകാലത്തും തിരുവനന്തപുരത്ത് പ്രതിമാ സ്ഥാപനങ്ങൾ നടന്നിട്ടുണ്ട്. അവയിൽ ശ്രദ്ധേയമായവ 1858 മുതൽ 1872 വരെ തിരുവിതാംകൂർ ദിവാനായിരുന്ന മാധവ റാവുവിന്റേതാണ്. ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിന് ആശയരൂപീകരണം നടത്തിയത് അദ്ദേഹമാണ്. തിരുവിതാംകൂറിന് നൽകിയ സേവനങ്ങളെ പരിഗണിച്ച് 1893 മാധവ റാവുവിന്റെ ഒരു സ്റ്റാച്യു കച്ചേരി നടയിൽ സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് കച്ചേരി നട സ്റ്റാച്യു ജംഗ്ഷനായി. രാജവാഴ്ച കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റു പ്രതിമകളാണ് അവസാനത്തെ തിരുവിതാംകൂർ നാടുവാഴിയായ ചിത്തിര തിരുനാളിന്റെയും അദ്ദേഹത്തിന്റെ മാതാവായ റാണി സേതു പാർവതിഭായിയുടെയും അക്കാലത്ത് ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടേതും. അനന്തപുരിയുടെ പ്രതിമാ ചരിത്രം പൂർണ്ണമാകണമെങ്കിൽ ഇവിടെ തകർക്കപ്പെട്ട പ്രതിമകളുടെ പുരാവൃത്തം കൂടി പറയേണ്ടതുണ്ട്. 1940 തുടക്കത്തിൽ ദിവാൻ CP രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരം തമ്പാനൂരിൽ ഒരു സത്രം പണികഴിപ്പിക്കപ്പെട്ടു. ആ കെട്ടിടത്തിനു മുന്നിൽ അദ്ദേഹത്തിന്റെ ഒരു അർത്ഥകായ പ്രതിമയും സ്ഥാപിച്ചു. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് CP രാമസ്വാമി അയ്യർക്ക് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ വെച്ച് വെട്ടേൽക്കുന്നതും തുടർന്ന് പോലീസ് അക്രമവാഴ്ച അഴിച്ചുവിടുന്നതും. ഈ കൂട്ടക്കുഴപ്പങ്ങൾക്കിടയിൽ അജ്ഞാതരായ ചില സമര പോരാളികൾ ആ പ്രതിമ തകർത്തു. രണ്ടാമതായി തകർക്കപ്പെട്ട പ്രതിമയും CP യുടേത് തന്നെ. അതിന്റെ ചരിത്രം ഇങ്ങനെ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ വെച്ച് ആദ്യമായി പേരിനെങ്കിലും ഒരു നിയമസഭ രൂപം കൊള്ളുന്നത് തിരുവിതാംകൂറിലാണ്. 1888 ദിവാന്റെ ചേംബറിൽ വെച്ച് കൂടിയ പ്രഥമ സമ്മേളനം പല പല പരിണാമങ്ങൾക്ക് ശേഷം ഇന്നത്തെ അയ്യങ്കാളി ഹാളായ VGT ഹാളിലേക്ക് മാറ്റുകയുണ്ടായി. വാർത്താവിനിമയ സൌകര്യങ്ങൾ പ്രാകൃതാവസ്ഥയിലായിരുന്ന അക്കാലത്ത് സെക്രട്ടേറിയറ്റിനോടടുത്ത് നിയമസഭ സമ്മേളിക്കുന്നത് സൌകര്യപ്രദമായിരിക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിന്റെ അങ്കണത്തിൽ തന്നെ പുതിയ നിയമസഭാ മന്ദിരം പണികഴിപ്പിച്ചു. പുതിയ മന്ദിരത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിൽ ഈ സഭാമന്ദിരത്തിന് മുന്നിൽ CP യുടെ ഒരു പ്രതിമയും സ്ഥാപിക്കപ്പെട്ടു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ പ്രതിമ നീക്കം ചെയ്യണമെന്ന അഭിപ്രായം അതിശക്തമായി ഉയർന്നുവന്നു. അന്നത്തെ ഭരണാധികാരി ഈ ആവശ്യം പരിഗണിക്കാത്തതിനെ തുടർന്ന് ഒരു പാതിരാത്രിയിൽ അജ്ഞാതരായ ചിലർ പ്രസ്തുത പ്രതിമ നീക്കം ചെയ്തു. തകർക്കപ്പെട്ട മൂന്നാമത്തെ പ്രതിമ ചിത്തിര തിരുനാളിന്റെ മാതാവായ സേതു പാർവതിഭായിയുടേതാണ്. മ്യൂസിയത്തിന്റെ പ്രധാന കവാടത്തിനെതിരെ രാജപാതയുടെ ഓരത്ത് 1941 ഒക്ടോബർ 22 തീയതിയാണ് രാജമാതാവിന്റെ പൂർണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. 1970 നക്സൽ പ്രക്ഷോഭണ കാലത്താണ് ഈ പ്രതിമയ്ക്ക് കേടുപാടുകൾ വരുത്തിയത്. ആ പ്രതിമ സ്ഥാപിച്ചിരുന്ന ശിലാമണ്ഡപം ഒരു ചരിത്രശേഷിപ്പായി ഇന്നും കാണാം.
4: രചന വെള്ളനാട് രാമചന്ദ്രൻ, ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: ഇപ്പോൾ ഞാറ്റുവേല, സ്പോൺസർഡ് പരിപാടി.
5: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഹോ, എന്തൊരു ചൂടാണിത്!
1: ആ രമേ, നീ വീട്ടിലുണ്ടായിരുന്നോ? ഇന്ന് കണ്ടില്ലല്ലോ.
0: ഹോ, തിരക്കല്ലേ മായേ തിരക്ക്. രാവിലെ കെട്ടിയോനെയും പിള്ളേരെയും ഒക്കെ പറഞ്ഞു വിടണ്ടേ? ആ അതിരിക്കട്ടെ, നീ പത്രം വായിച്ചോ നമ്മളീ അനുഭവിക്കുന്ന ചൂടേറിയ കാലാവസ്ഥയെ കുറിച്ച്.
1: ഇല്ല, എന്താ പത്രത്തില്?
0: ആ എൽനിനോ ആണെന്ന്.
1: എൽനിനോയോ? അതെന്താ?
0: എന്തോ ചൂട് കൂടിയ വരൾച്ച ഉണ്ടാകുന്ന എന്തോ ഒരു സംഗതിയാ.
1: അയ്യോ, അപ്പൊ എന്റെ ചെടികൾക്കും അത് ബാധകമായിരിക്കുമല്ലോ. ഇനി എന്തു ചെയ്യും?
0: റേഡിയോയിൽ ഈ എൽനിനെ കുറിച്ചൊരു പരിപാടി ഉണ്ടെന്ന് കേട്ടായിരുന്നു. നമുക്കതൊന്ന് കേട്ടു നോക്കാം.
2: ആഗോള കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന എൽനിനോ പ്രതിഭാസം വരും മാസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെട്ട് അതിശക്തമായ നിലയിലെത്താൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ കാലാവസ്ഥാ അധിഷ്ഠിത മുൻകരുതലുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ലോക കാലാവസ്ഥാ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ഞാറ്റുവേലയിൽ എൽ നിനോയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ മെറ്റീരിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ശ്രീമതി ലിനിത നായർ.
3: ഈ അടുത്ത കാലത്തായി നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് എല്ലിനോ. ചൂട് കൂടിയാലും മഴ കുറഞ്ഞാലും നാം എല്ലിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്താണ് എല്ലിനോ? പസഫിക് സമുദ്രത്തിലെ മധ്യകിഴക്കൻ ഭാഗങ്ങളിൽ ഉപരിതല ജലം സാധാരണയിൽ കൂടുതലായിട്ട് ചൂടാവുന്ന ആ ഒരു പ്രതിഭാസമാണ് എല്ലിനോ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ദൂരെ എവിടെയോ നടക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നുമെങ്കിലും ഇത് ഇന്ത്യയിലുള്ള മൺസൂണിനെ ബാധിക്കുന്നു. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കൃഷിരീതിയെല്ലാം ഇടവപ്പാതിയെയും തുലാവർഷവും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പം ഇത് 2026 ഒരു എല്ലിനോ വർഷമായതുകൊണ്ട് നമുക്ക് സാധാരണയിലും കിട്ടേണ്ട മഴയെക്കാലും ഒരു 27% വരെ കേരളത്തിൽ മൊത്തം മഴയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഇത് പ്രകടമായി നമുക്ക് ഈ മഴക്കുറവ് കണ്ടുവരുന്നത്.
4: എൽനിനോ കേരളത്തിലെ കൃഷിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
3: നമുക്കറിയാം, നമ്മുടെ കൃഷിരീതികളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന നെൽകൃഷി മഴയെ ആശ്രയിച്ചുള്ള നെൽകൃഷി ആയതുകൊണ്ട് ജലക്ഷാമം വന്നാലും വിത്ത് വിതയ്ക്കൽ വൈകിയാലും അത് ചെടികളുടെ വളർച്ചയെ ബാധിക്കുന്നു.
4: ഇത് ചെറുക്കാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും?
3: ഇപ്പൊ വരൾച്ച ചെറുക്കാനായിട്ട് നമ്മൾ അത് ചെറുക്കാനുള്ള ശേഷിയുള്ള കുറഞ്ഞ മൂപ്പുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കാം. പിന്നെ സാധാരണ നമ്മൾ നെൽകൃഷി ചെയ്യുന്നത് വെള്ളം കെട്ടിനിർത്തിയാണ്. അപ്പം ഈ എല്ലിന വർഷത്തിൽ മഴ കുറവായതുകൊണ്ട് നമുക്ക് അങ്ങനെ വെള്ളം കെട്ടിനിർത്തി കൃഷി ചെയ്യുന്നതിന് പകരം മണ്ണുണങ്ങുന്നതിനനുസരിച്ചിട്ട് മാത്രം നനയ്ക്കുക. അപ്പം അതിനുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് എന്നാണ് രീതി പറയുന്നത്. അത് സ്വീകരിക്കുക. പിന്നെ നമ്മുടെ പ്രധാന വിളകളായ തെങ്ങ്, കവുങ്ങ് ഇതൊക്കെ നമുക്കറിയാം, ചൂട് കൂടുമ്പോഴും മഴ കുറയുമ്പോഴും കായ് പൊഴിച്ചിലുണ്ടാവുന്നു. അപ്പം അതിനുവേണ്ടി നമ്മൾ തടത്തിൽ ഈർപ്പം നിലനിർത്തുക. അപ്പം അതിനുവേണ്ടി ഇതൊക്കെ സാധാരണയായിട്ട് കൃഷിക്കാർ ചെയ്യുന്നു വരുന്ന കാര്യം തന്നെയാണ്. പച്ചില വളങ്ങൾ വളർത്തുക, പുതയിടുക, ഇതെല്ലാം ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനമായ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളായിട്ടുള്ള ഏലവും കുരുമുളകും. അപ്പം മഴ കുറഞ്ഞു കഴിഞ്ഞാലും ചൂട് കൂടിയാലും നമുക്കറിയാം ഇതൊക്കെ പൂവിടുന്ന സമയത്ത് കടുത്ത ചൂട് വന്നു കഴിഞ്ഞാൽ വിളവ് വൻതോതിൽ കുറയും. അപ്പം ഇത് നമുക്ക് പ്രതിരോധിക്കാനായിട്ട് ചപ്പുചോറുകളും ഉണങ്ങിയ ഇലകളും എല്ലാം ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. പിന്നെ തുള്ളിനിന പോലെ മൈക്രോ ഇറിഗേഷൻ രീതികൾ നമ്മൾ സ്വീകരിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി കൃഷിയിലും ജലക്ഷാമം കാരണം ചെടികൾ ഉണങ്ങുകയും വിളവ് കുറയുകയും ചെയ്യുന്നു. പിന്നെ ഉള്ളത് റബ്ബർ. ഇപ്പം നമുക്കറിയാം വരൾച്ച കാരണം ടാപ്പിംഗ് ദിനങ്ങൾ കുറയുന്നു, പാൽ ഉൽപ്പാദനം കുറയുന്നു.
4: എൽനിനോയെ പ്രതിരോധിക്കാനായി കർഷകർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
3: ഒന്ന്, ജലസംരക്ഷണം. അപ്പം നമുക്ക് നല്ല മഴ കിട്ടുന്ന വർഷങ്ങളിൽ മഴവെള്ളം സംഭരിക്കുക. സംഭരണികൾ, കുളങ്ങൾ, ചെക്ക് ഡാമുകൾ എന്നിവ നിർമ്മിച്ച് കിട്ടുന്ന ജലം മുഴുവൻ നമ്മൾ സംഭരിക്കുക. പിന്നെ ഉള്ളത് ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള തുള്ളിനന, അല്ലെങ്കിൽ നമ്മൾ മൈക്രോ ഇറിഗേഷൻ ആയിട്ടുള്ള മെത്തഡോളജി ഉപയോഗിക്കുക. അതൊരു 30-50% വരെ നമുക്ക് ജലം ലാഭിക്കുവാൻ സാധിക്കും. പുതയിടൽ നടത്തി മണ്ണിലെ ജലാംശം നിലനിർത്താൻ സാധിക്കുക. പിന്നെ ഉള്ളത് വിള തിരഞ്ഞെടുപ്പും അതിൻ്റെ ക്രമീകരണം. എല്ലിനോ വർഷമായതുകൊണ്ട് സാധാരണയിലും കുറവ് മഴ ലഭിക്കുന്നത് കൊണ്ട് വരൾച്ചയെ പ്രതിരോധിക്കുന്ന കുറഞ്ഞ കാലയളവിൽ വിളവെടുക്കാൻ സാധിക്കുന്ന ഇനങ്ങൾ തിരഞ്ഞെടുക്കുക. അതുപോലെ മഴ കുറവുള്ള വർഷങ്ങളിൽ നമ്മൾ സാധാരണ വിളകൾക്ക് പകരം ചെറുധാന്യങ്ങൾ പരിഗണിക്കാനെ കുറിച്ച്. പിന്നെ നമ്മൾ വിതയ്ക്കുന്ന സമയത്ത് മുമ്പ് തന്നെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ

0: അനുസരിച്ച് നമ്മൾ വിതയ്ക്കൽ ക്രമീകരിക്കാം.
1: ഇതുമായി ബന്ധപ്പെട്ട് മണ്ണ് പരിപാലനം നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും?
0: കടുത്ത വേനൽ സമയത്ത് ഈർപ്പമില്ലാത്തത് കൊണ്ട് നമ്മൾ രാസവളങ്ങൾ കഴിവതും ഒഴിവാക്കുക. ജൈവവളോ ചാണകപ്പൊടിയോ പച്ചിലവളോ അങ്ങനത്തെ മണ്ണിൻ്റെ ജലം പിടിച്ചു നിർത്താൻ ശേഷിയുള്ള രീതികൾ സ്വീകരിക്കുക നമ്മൾ. പിന്നെയുള്ളത് വിള ഇൻഷുറൻസ്. നമുക്ക് നിലവിൽ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, പിന്നെ വിള ഇൻഷുറൻസുകൾ, റീസ്ട്രക്ചേർഡ് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് ഇതെല്ലാം നിലവിലുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടുതൽ കർഷകർ വരിക. പിന്നെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ വളരെയധികം ശ്രദ്ധിക്കുക. കേന്ദ്ര കാലാവസ്ഥ വകുപ്പും കാർഷിക സർവകലാശാലയും ചേർന്ന് നൽകുന്ന ഒരു കാർഷിക കാലാവസ്ഥ മുന്നറിയിപ്പുകൾ, നമ്മൾ ബുള്ളറ്റിൻ എന്നാണ് പറയുന്നത്, അതെല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കാർഷിക സർവകലാശാലയിൽ നിന്ന് കർഷകർക്ക് കൊടുത്തു വരുന്നുണ്ടത്. അപ്പോൾ ഈ എല്ലിന വർഷങ്ങളിൽ മഴയുടെ അളവ് കുറയുന്നതും ചൂട് കൂടുന്നതും കാരണം നമ്മുടെ വിതയ്ക്കുന്ന പ്രക്രിയ, ജലസേചനം, വളപ്രയോഗം, കീടനിയന്ത്രണം ഇതെല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബുള്ളറ്റിനുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രം കർഷകർ തീരുമാനം എടുക്കുക. അപ്പോൾ ഈ ബുള്ളറ്റിനുകളും ഈ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനായിട്ട് നമുക്ക് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മൊബൈൽ ആപ്പായ മേഘദൂത് ഉണ്ട്. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ വിവരങ്ങളെല്ലാം നമുക്ക് മേഘദൂത് ആപ്പിൽ നിന്ന് കിട്ടും. പിന്നെ ഇതുകൂടാണ്ട് തീവ്ര കാലാവസ്ഥ സംഭവങ്ങൾക്ക് കൊടുക്കുന്നതിനായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ബേസ്ഡ് അഡ്വൈസറികളും കാർഷിക സർവകലാശാല നൽകുന്നുണ്ട്. ഇതുപോലെയുള്ള തീവ്ര കാലാവസ്ഥ സംഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയങ്ങളിൽ നമുക്ക് മഴ കുറവോ ഉഷ്ണതരംഗമോ ചുഴലിക്കാറ്റൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോർകാസ്റ്റ് അഡ്വൈസറികളും കൊടുക്കാറുണ്ട്. കർഷകർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെയാണ്, സംയോജിത കൃഷി രീതികൾ സ്വീകരിക്കുക, ഒറ്റ വിളയ്ക്ക് പകരം നമ്മൾ സമ്മിശ്ര കൃഷിക്ക് മുൻതൂക്കം നൽകുക, തണൽ വൃക്ഷങ്ങൾ നടുന്നത് മൂലം നമുക്ക് ആ സൂക്ഷ്മ കാലാവസ്ഥ മെച്ചപ്പെടുത്താൻ സാധിക്കും. ചുരുക്കത്തിൽ എല്ലിന് ഒരു സ്വാഭാവിക കാലാവസ്ഥ പ്രതിഭാസമാണെങ്കിലും മുൻകൂട്ടിയുള്ള അതിൻ്റെ അറിവും ആസൂത്രണവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ദോഷഫലങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ജലസംരക്ഷണം, അനുയോജ്യമായ വിളകൾ, മണ്ണ് പരിപാലനം, കാർഷിക ഉപദേശങ്ങൾ അത് പിന്തുടരുക എന്നിവയിലൂടെ മാത്രമേ കർഷകർക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിനെ ഫലപ്രദമായി അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ.
1: ഇരുപത്തിയേഴ് ഫെബ്രുവരി വരെ എൽ നിനോ തുടരാൻ സാധ്യതയെന്ന് ലോക കാലാവസ്ഥാ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എൽ നിനോ ഈ വർഷ അവസാനത്തോടെ അതിശക്തമായ നിലയിലെത്തി പരമാവധി തീവ്രത കൈവരിക്കുമെന്നും അതിന്റെ കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ 2027 തുടരാമെന്നുമാണ് വിലയിരുത്തൽ. ശക്തമായ എൽ നിനോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയുടെ വിതരണത്തിലും താപനിലയിലും അന്തരീക്ഷ സഞ്ചാരത്തിലും കാര്യമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും വരൾച്ച, അതിതീവ്ര മഴ, വെള്ളപ്പൊക്കം, ഉഷ്ണതരംഗങ്ങൾ തുടങ്ങിയ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യാം. മുന്നൊരുക്കങ്ങൾ ശക്തമാക്കി എൽ നിനോയെ നമുക്ക് അതിജീവിക്കാം. എൽ നിനോയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ മെറ്റീരിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ശ്രീമതി ലിനിത നായർ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷിമാസിക.
2: കതിര് വിരിയുന്നു വിദ്യാലയങ്ങളിൽ. സംസ്ഥാനത്തെ 500 വിദ്യാലയങ്ങളിൽ ഭക്ഷ്യസുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ വിദ്യാർത്ഥികളിൽ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് കൃഷിവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ കതിര് വിദ്യാർത്ഥി കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കുന്നു. കാർഷിക സാങ്കേതിക വിദ്യ, പാരമ്പര്യ കാർഷിക അറിവ്, നവീന ആശയങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, ഗ്രാമീണ വികസനം എന്നിവയെ ഏകോപിപ്പിച്ച് വിദ്യാർത്ഥികളെ ഭാവിയിലെ ഉത്തരവാദിത്തമുള്ള പൌരന്മാരാക്കി വളർത്തുക എന്നതാണ് കതിരിന്റെ ദൌത്യം. സംസ്ഥാനത്തെ 500 സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലാണ് ക്ലബ്ബ് രൂപീകരിക്കുന്നത്. വിദ്യാഭ്യാസ കാലത്ത് തന്നെ വിദ്യാർത്ഥികളിൽ കാർഷികാഭിരുചി, കൃഷിയോടുള്ള താൽപര്യം, പ്രകൃതി സൌഹൃദ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് കതിര് കാർഷിക ക്ലബ്ബുകളിലൂടെ ലക്ഷ്യമിടുന്നു. ഭാവിയിൽ ഭക്ഷ്യസുരക്ഷയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാൻ ഈ ക്ലബ്ബുകളിലൂടെ സാധ്യമാകുന്നു. പാരമ്പര്യവും ആധുനികതയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കാർഷിക പഠനം പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നിവയിൽ അറിവ് വർദ്ധിപ്പിക്കുക, ജൈവകൃഷി, പ്രകൃതി കൃഷി, സുസ്ഥിര കൃഷി എന്നിവ പരിചയപ്പെടുത്തുക, രാസവളങ്ങൾ, ജൈവവളങ്ങൾ എന്നിവയുടെ സന്തുലിത ഉപയോഗരീതികൾ പരിചയപ്പെടുത്തുക, പുതുതലമുറയെ ലഹരിക്കടിമപ്പെടാതെ സംരക്ഷിക്കുക, വിദ്യാർത്ഥികളിൽ അധ്വാനശീലവും നല്ല വ്യായാമശീലങ്ങളും സൃഷ്ടിച്ച് ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുക, കുട്ടികൾക്കിടയിലുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിലൂടെ അവർക്കിടയിലെ സൌഹൃദം, ആശയവിനിമയം പങ്കുവയ്ക്കൽ മുതലായവ ദൃഢമാക്കുക, കുട്ടികൾ സ്വന്തമായി ഉത്പാദിപ്പിക്കുന്ന പോഷകഗുണമുള്ള പച്ചക്കറികൾ വിറ്റഴിക്കുന്നതിന് അധ്യാപകരെയും ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാട്സാപ്പ് മുഖേനയുള്ള മിനി മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ സജ്ജമാക്കുക, പോഷകമൂല്യമുള്ള കൂൺ വളർത്തൽ, പുഷ്പകൃഷി, ഔഷധ സസ്യകൃഷി എന്നിവ കുട്ടികൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് കതിര് കാർഷിക ക്ലബ്ബുകളിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ പ്രിസിഷൻ ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, ലംബകൃഷി തുടങ്ങിയ നവീന കൃഷിരീതികൾ പരിചയപ്പെടുത്തുക, കാർഷിക മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലുള്ള ബോധവൽക്കരണം നടപ്പിലാക്കുക തുടങ്ങിയവയും കതിര് കാർഷിക ക്ലബ്ബുകളിലൂടെ ലക്ഷ്യമിടുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിനും അതിന്റെ വികസനയാത്രയിലും കേരളം നിർണായക പങ്കുവഹിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊച്ചിയിൽ ജന്മഭൂമി ദിനപത്രം സംഘടിപ്പിച്ച കോൺക്ലേവ് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചെങ്കടൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളെയും ഇന്ത്യ അപലപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ നിയമിതരാകുന്ന 51,000-ത്തിലധികം യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി

നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. മെഡിക്കൽ പഠനത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ രോഗികളോടും സമൂഹത്തോടും അനുകമ്പയോടെ പെരുമാറണമെന്ന് മന്ത്രി കെ.എ. തുളസി. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നാർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ചങ്ങനാശ്ശേരി തിരുവല്ല സ്റ്റേഷനുകൾക്കിടയിലുള്ള റെയിൽവേ ഗേറ്റ് നാളെ രാവിലെ 8 മുതൽ ഞായറാഴ്ച വൈകിട്ട് 6 വരെ അടച്ചിടുമെന്ന് ജില്ലാ കളക്ടർ. കോട്ടയം ജില്ലയിലെ 61 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 16 ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഈ മാസം 25-നകം നിയമിക്കുമെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ഇന്നും രാത്രി ഭാഗികമായി വൈദ്യുതി മുടങ്ങും. വൈകിട്ട് 6:15 മുതൽ അർദ്ധരാത്രി 12:45 വരെയായിരിക്കും വിവിധ മേഖലകളിൽ ഭാഗികമായി വൈദ്യുതി മുടങ്ങുക. FM News Headlines, ഇനി 8 മണിക്ക്.

അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ജയശ്രീയസുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗസൽ. 9:30 സംഗീതസുധ. മൈസൂർ നാഗമണി ശ്രീനാഥ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം. ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:00 മുതൽ വിവിധ ഭാരതി റിലേ.

നാളെ രാവിലെ 5:55 സുഭാഷിതം എസ് ശാന്തി അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, ഡോക്ടർ കെ അയ്യപ്പപ്പണിക്കരുടെ നദികൾ എന്ന കവിത ആലാപനം സുജാത സരോജം. തുടർന്ന് ഉദയഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ജോളി എബ്രഹാം, കൃഷ്ണചന്ദ്രൻ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകമായൂരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജൂവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജൂവലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഗാനകൈരളി. മലയാള വാഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷട്കാല ഗോവിന്ദമാരാർ കൃതികൾ ഭാഗം 1. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 നേർമൊഴി. അഭിനേത്രിയും എഴുത്തുകാരിയുമായ എസ് കെ മിനിയുമായി അഭിമുഖം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3:00 തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. പുത്തൻ തലമുറ കീടനാശിനികൾ ഡോക്ടർ അമ്പിളിപോളുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30

സംഗീതസുധം, എൻ രവികിരൺ ചിത്രവീണയിൽ വായിച്ച കൃതികൾ. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം എസ് ചാന്തി അവതരിപ്പിച്ചത്. 15 മുതൽ വിവിധ് ഭാരതി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യത. നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34°C, കുറഞ്ഞ താപനില 25.4°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C, കുറഞ്ഞ താപനില 25.7°C. അറിയിപ്പ് കഴിഞ്ഞു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അനന്തഭദ്രം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
4: കൈതപ്രത്തിന്റെ വരികൾ ഇളയരാജയുടെ സംഗീതം, ചിത്രയും ഗായത്രിയും പാടിയത്. ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ.

0: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ് കാർഡ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
2: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1st സമ്മാനം 30 കോടി രൂപ, 2nd സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ.
6: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: സന്ധ്യാഗീതം ഇനി 6:40 തുടർന്ന് കേൾക്കാം. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് നൽകും. രാമകഥാഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കൊച്ചിയിൽ നടന്ന ജന്മഭൂമി കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യമന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബീച്ചുകളിൽ നാളെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടക്കും. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ നാളെ ഔദ്യോഗിക തുടക്കം. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് വിതരണം ചെയ്യും. വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന കത്ത് കൈമാറുക. രാജ്യത്തുടനീളമുള്ള 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്കാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്കാർ മേളകളിൽ നാളെ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. റോസ്കാർ മേളകളിലൂടെ വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമായി ഇതുവരെ കൈമാറിയ നിയമന ഉത്തരവുകളുടെ എണ്ണം ഇതോടെ 12.75 ലക്ഷത്തിന് മുകളിലെത്തും. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊച്ചിയിൽ ജന്മഭൂമി ദിനപത്രത്തിന്റെ രാമകഥ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭാരതം വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ പ്രതിരോധ രംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ശ്രീ രാജ്നാഥ് സിംഗ് വിശദീകരിച്ചു.
2: സർവധർമ്മ സംഭവ യാനി സഭി പന്ഥോ കെ പ്രതി സമാൻ സമ്മാൻ കാ ഭാവ രഹാ ഹൈ ലേക്കിൻ വെസ്റ്റേൺ സെക്യുലറിസം കെ കാരണം ഹമാരെ ധർമ്മ കോ സാമ്പ്രദായികത പരമ്പര കോ പിശാപൻ വിശ്വാസ കോ കട്ടർത ഔർ ആസ്ഥ കോ അന്ധവിശ്വാസ കെ രൂപ മേ പ്രസ്തുത കിയാ ഗയാ ഹൈ ആജ് ഹമാരെ പ്രധാനമന്ത്രി മോദി ജി കെ നേതൃത്വ മേ ഭാരത് സാംസ്കൃതിക ഔർ സഭ്യതാഗത പുനർജാഗരണ മനെ കൾച്ചറൽ വിനാശ കാ സാക്ഷി ബൻ രഹാ ഹൈ ഔർ ആജ് ഹം കൊളോണിയൽ മൈൻഡ് സെറ്റ് കോ ത്യാഗ് കർ
1: ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കും രാജ്യത്തെ സാധാരണക്കാർക്ക് നേരെയുമുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിക്കുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. വിശുദ്ധ നഗരമായ മക്കയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമം മേഖലയിലെ സമാധാനത്തെയും സുരക്ഷയും ദുർബലപ്പെടുത്തുന്നുവെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ സഹകരണവും ഏകോപനവും തുടരുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ച് സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും നോർത്ത് റേഞ്ച് ഐജിയുമായ പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് യൂണിറ്റുകളായി ടീം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വാർഡ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് തൂഫാൻ ജനജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു. തൂഫാൻ ജനജാഗ്രതാ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 28-ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറം വേങ്ങരയിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയിലും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. അർദ്ധരാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാജ്യമെമ്പാടുമുള്ള വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൽ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാൽലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവ്വ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടക്കും. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിലും നാളെ ശുചീകരണ യജ്ഞവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രോ അഗസ്റ്റിന് ഇടക്കാല ജാമ്യം അനുവദിക്കാതെ ഹൈക്കോടതി. ജാമ്യഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് രാവിലെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആൻഡ്രോ അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഈ മാസം 25 നിയമിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സെപ്റ്റംബർ 25 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് മുന്നോടിയായി നിയമനമുണ്ടാകുമെന്നും ചലച്ചിത്ര അക്കാദമി പ്രതിസന്ധിയിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ ബോർഡുകളുടെയും അക്കാദമികളുടെയും ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മാനസികാരോഗ്യം വീണ്ടെടുത്തവരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ കാതലായ മാറ്റം വരണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൂർണ്ണ രോഗമുക്തി നേടിയവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗമുക്തി നേടിയവരെ പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് പുനരധിവസിപ്പിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളിൽ സഹാനുഭൂതിയും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിനായി കണ്ണൂർ മാലൂർ പനമ്പറ്റ ന്യൂ UP സ്കൂളിൽ സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബ് തുറന്നു. ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് ലാബ് ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളെ ആശയങ്ങളാക്കിയും അതിനെ പ്രായോഗിക ഉപകരണങ്ങളാക്കിയും മാറ്റി കുട്ടികളിൽ സഹാനുഭൂതി വളർത്തുകയാണ് സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ സാമൂഹിക പ്രതിബദ്ധതയും അനുകമ്പയും വളർത്തിയെടുക്കാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പ്രശ്നം കണ്ടെത്തുകയും അതിനുതകുന്ന പരിഹാരം കാണുകയും വികലാംഗർക്കും പ്രായമായവർക്കും ആവശ്യമായ സഹായ ഉപകരണം സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്.
1: ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നാളെ ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പൽത്തൂറും നയിക്കും. ഒക്ടോബർ 4 നീളുന്ന ഗെയിംസിൽ 500+ ഇന്ത്യൻ താരങ്ങളാണ് 37 ഇനങ്ങളിലായി മത്സരത്തിനിറങ്ങുന്നത്. 45 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇത് 3 തവണയാണ് ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത്. ചൈനയിൽ 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്തെത്തിയിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 7% പ്രവചിച്ച് രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ്. മുൻപ് 6% കണക്കാക്കിയിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 20 നഷ്ടത്തിലും നിഫ്റ്റി 76 നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1160 രൂപ ഉയർന്ന് 1,13,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴ തുടരും. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം റീജിയണൽ സെന്റർ മാധ്യമ പ്രവർത്തകർക്കായി സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. സൺഡേസ് ഓൺ സൈക്കിൾ എന്ന സന്ദേശവുമായി മറ്റന്നാൾ രാവിലെ 7 സായി തിരുവനന്തപുരം റീജിയണൽ സെന്ററിലാണ് പരിപാടി. ദ്വിദിന ദേശീയ മത്സ്യത്തൊഴിലാളി വനിതാ സംഗമത്തിന് കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ തുടക്കമായി. കേരളം, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 60 വനിതകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പരിസ്ഥിതി സൌഹൃദ വിമാനത്താവള പ്രവർത്തനങ്ങൾക്കായി നിർണായക ചുവടുവയ്പ്പുമായി സിയാൽ. അന്താരാഷ്ട്ര ടെർമിനലിൽ 15 കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച ബ്രിഡ്ജ് മൌണ്ടഡ് എക്യുപ്മെന്റ് സംവിധാനത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 24 മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരുപതാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിയമന ഉത്തരവ് കൈമാറും. രാമകഥ ഭാരതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ലെന്നും ഏഷ്യയിലുടനീളം ഇത് വ്യാപിച്ചിരിക്കുന്നതായും കൊച്ചിയിൽ നടന്ന ജന്മഭൂമി കോൺക്ലേവിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചെങ്കടൽ മേഖലയിൽ രൂക്ഷമാകുന്ന സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാരത്തിന് നേർക്കുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ അപലപിച്ച് വിദേശകാര്യമന്ത്രാലയം. ഓപ്പറേഷൻ തൂഫാൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ബീച്ചുകളിൽ നാളെ വിപുലമായ ശുചീകരണ പരിപാടികൾ നടക്കും. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ നാളെ ഔദ്യോഗിക തുടക്കം. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
0: സന്ധ്യാഗീതം തുടരുന്നു. അഫ്സൽ പാടിയത്.

0: സന്ധ്യാഗീതമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, വേണ്ടപ്പോൾ വേണ്ടത് മാത്രം സംസാരിക്കുമ്പോൾ മാത്രമാണ് വാക്കുകൾ മൂല്യമുള്ളതാകുന്നത്. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, നിയന്ത്രിത കമിഴ്ത്തിവെട്ട് അഥവാ CUT എല്ലാ റബ്ബർ ഇനങ്ങളിലും ചെയ്യാമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. സ്ഥലപരിമിതിയുള്ളവരുടെ പ്രധാന കൃഷിയിടമാണ് കെട്ടിടങ്ങളുടെ മട്ടുപ്പാവ്. നമ്മുടെ നാട്ടിൽ പലരും ഇന്ന് വീട്ടിൽ അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ മട്ടുപ്പാവിൽ വിളയിച്ചെടുക്കുന്നുണ്ട്. മട്ടുപ്പാവിൽ കൃഷി ചെയ്യാനായി ഏറ്റവും പ്രായോഗികമായ ഒരു മാർഗമാണ് ഗ്രോ ബാഗുകൾ. ഗ്രോ ബാഗുകൾക്ക് പുറമെ പഴയ നൈലോൺ ചാക്കുകളും ബക്കറ്റുകളും ചെടിച്ചട്ടികളുമൊക്കെ

0: പലരും ഉപയോഗിക്കാറുണ്ട്. ഗ്രോ ബാഗ് ആയാലും ബക്കറ്റായാലും ചെടിച്ചട്ടിയായാലും അവയിൽ മിശ്രിതം എങ്ങനെ നിറയ്ക്കുന്നു എന്നതാണ് പരമപ്രധാനമായ കാര്യം. നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന മിശ്രിതത്തെയാണ് നാം പോട്ടിംഗ് മിശ്രിതം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതേക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീമതി ജയശ്രീ എസ് ആണ്. ജയശ്രീയുമായി സംസാരിക്കുന്നു ശ്രീ ഷിബു ജോർജ്.
1: ജയശ്രീ മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സർ.
1: താങ്കളൊരു മികച്ച ടെറസ് ഫാമറാണ്. വീട്ടുവളപ്പിലെ കൃഷിയിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലേ?
2: എക്സ്പീരിയൻസ് ഉണ്ട്.
1: ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ടെറസിൽ ഫാമിംഗ് ചെയ്യാനാണെങ്കിലും മട്ടുപ്പാവിൽ കൃഷിക്ക് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെറിയ പോട്ട്സിലൊക്കെ പച്ചക്കറിയൊക്കെ ചെയ്യാറുണ്ട്, അപ്പം അതില് മണ്ണാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകം അല്ലേ?
2: തീർച്ചയായിട്ടും സർ. ഇപ്പോൾ പുതുതായിട്ട് കൃഷി തുടങ്ങുന്ന ഒരാള് ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് മണ്ണ് ലാബിൽ കൊടുത്തൊന്ന് പരിശോധിക്കണം. എന്താണ് നമ്മുടെ മണ്ണിന്റെ അവസ്ഥ? അവസ്ഥ മീൻസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് pH ആണ്. pH വാല്യൂ എന്ന് പറയുന്നത് 0-14 ഇടയ്ക്കുള്ള വാല്യൂ ആണ്. അതിൽ 7 എന്ന് പറയുന്നതാണ് നോർമൽ ആയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 7 താഴെ വരിക എന്ന് പറഞ്ഞാൽ അത് അമ്ല സ്വഭാവമുള്ള മണ്ണാകും. അസിഡിക് നേച്ചർ ഉള്ള മണ്ണെന്ന് പറയും. പക്ഷെ അങ്ങനെ അസിഡിക് നേച്ചർ ഉള്ള മണ്ണിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂക്ഷ്മജീവികളുടെ വളർച്ചത്തിലും കുറയും. വല്ലാതെ കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ ആ മണ്ണിന്റെ ജീവൻ കുറഞ്ഞു വരികയാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അത് പുരയുടെ കൃഷിയാകാം മട്ടുപ്പാവ് കൃഷിയാകാം. മട്ടുപ്പാവ് കൃഷിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മണ്ണ് എടുത്തിട്ടാണ് ബാക്കിയെല്ലാം ചേർത്ത് റെഡിയാക്കി എടുക്കുന്നത്. പക്ഷെ ആ മണ്ണ് പോലും നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ pH മറ്റു കാര്യങ്ങളും നമ്മൾ ലാബിൽ കൊടുത്ത് ചെക്ക് ചെയ്തിരിക്കണം. ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളെന്ന് പറയുന്നത് അതിന്റെ pH അറിയാം, ലയിച്ച് ചേർന്നിട്ടുള്ള ലവണങ്ങളുടെ അളവറിയാം, അതുപോലെ പാക്യജനകം, ഫോസ്ഫറസ്
1: അല്ല
2: പൊട്ടാസ്യം, ഈ മൂന്ന് കാര്യങ്ങളും എത്രത്തോളം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ മൈക്രോ എലിമെന്റ്സിന്റെ അളവ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഈ മണ്ണൊരുക്കാൻ ചെയ്യേണ്ടത്. എത്രത്തോളം നൈട്രജൻ ചേർക്കണം, എത്രത്തോളം ഫോസ്ഫറസ് വേണം, എത്രത്തോളം ഇതിൽ പൊട്ടാസ്യം ചേർക്കണം, മൈക്രോ എലിമെന്റ്സിന്റെ കുറവ് എത്ര മാത്രം ഉണ്ട്, ഇതൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും.
1: പിന്നെ ഒരു സാധാരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മണ്ണില് പുളിപ്പുള്ള മണ്ണാണെന്നാണ് വിശ്വസിക്കുന്നത്.
2: മഴ കൂടുതലുള്ളത് കൊണ്ട്
1: അസിഡിക് സോയിൽ ആണ്. അപ്പൊ അതിനുവേണ്ടി ആദ്യം തന്നെ അത് പരിപാലിക്കണം.
2: അപ്പോൾ ആദ്യം മണ്ണ് ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് രീതികൾ അവലംബിക്കാം. ഇപ്പോൾ പുതിയതായിട്ട് പച്ചക്കക്ക പൊടി ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്, അതേപോലെ കുമ്മായോ. എന്റെ അനുഭവത്തിലാണെങ്കിൽ പച്ചക്കക്ക പൊടി ഉപയോഗിച്ചുള്ള pH മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കുറച്ച് കാലം എടുക്കുന്നതാണ്. ഇപ്പൊ ദീർഘകാല വിളകളായിട്ടുള്ള തെങ്ങ്, കവുങ്ങ്, അതേപോലെ മാവ്, പ്ലാവ്, ഇതിനെല്ലാം നമുക്ക് പച്ചക്കക്ക പൊടി ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ പച്ചക്കറികൾക്കെന്ന് പറയുന്നത് അത് വളരെ ഹ്രസ്വകാല വിളകളാണ്. 3-4 കൊണ്ട് നമുക്ക് വിളവെടുക്കേണ്ട ചെടികളാണ്. അപ്പൊ അതിനെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിൽ കുമ്മായം ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്.
1: പക്ഷെ ഡോളമൈറ്റും ഉപയോഗിക്കാറുണ്ട്.
2: ഡോളമൈറ്റും ഉപയോഗിക്കാറുണ്ട് സർ. പക്ഷെ ഡോളമൈറ്റിൽ നിന്ന് മെഗ്നീഷ്യം നമുക്ക് കൂടുതൽ കിട്ടും. പക്ഷേ ഈ കുമ്മായം എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡും പച്ചക്കക്ക പൊടി എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റും ആണ്. ഈ കാൽഷ്യം കാർബണേറ്റ് വളരെ സാവധാനത്തിൽ മാത്രമേ മണ്ണിൽ ലയിച്ച് തരുള്ളൂ. അതുകൊണ്ട് തന്നെ ദീർഘനാള് pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് പച്ചക്കക്കാപ്പൊടി ഉപയോഗിക്കാം. ഷോർട്ട് ടേം ആണെന്നുണ്ടെങ്കിൽ കുമ്മായമായിരിക്കും ബെറ്റർ. പക്ഷെ ഞാനിപ്പോ എന്റെ തന്നെ ഒരു രീതി കണ്ടെത്തിയത് ഇത് രണ്ടും കൂടെ ചേർക്കും സർ. അപ്പൊ ആദ്യം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണ്ണ് നമ്മള് പച്ചക്കക്കപ്പൊടിയാണെങ്കിൽ അത്, അതല്ല കുമ്മായമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്, അതല്ല ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ളതാണെങ്കിൽ അത് ഏതാണ്ട് ഒരു ഗ്രോ ബാഗിന് ഒരു പിടി, ഒരു 100 ഒക്കെ വരും സർ. അത് ഈ മണ്ണുമായിട്ട് ചേർത്ത് മണ്ണിനെ നനവുള്ളതാക്കിയിട്ട് ഏതാണ്ട് ഒരു മാസത്തോളം ഒന്ന് കീപ്പ് ചെയ്ത് വെക്കുക. അതിന്റെ ആ നനവിന്റെ അംശം പോകാതെ സൂക്ഷിക്കുക.
1: വെള്ളം തളിച്ചു കൊടുക്കണം, ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം.
2: ആവശ്യമുണ്ടെങ്കിൽ മാത്രം. നമ്മൾ വിൽക്കുമ്പോൾ തന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു പുട്ടുപൊടിയുടെ പരുവത്തിലാക്കിയിട്ടാണ് അതിനെ കീപ്പ് ചെയ്യുന്നത്. ഒരു മാസം കഴിയുമ്പോഴത്തേക്കും, പക്ഷെ ആ ഒരു മാസത്തിനിടയ്ക്ക് നമുക്ക് ചെയ്യേണ്ടുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല പാഴ്വസ്തുക്കൾ അല്ലെങ്കിൽ മാലിന്യങ്ങളെന്ന് ഞാൻ അതിനെ പറയുന്നില്ല, ജൈവ സമ്പത്ത് എന്നാണ്.

0: ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചുറ്റുപാടും കാണുന്ന കരിയില, അതേപോലെ ചപ്പുചവറുകള്, കളകൾ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് മിക്കവാറും ഇത്രയും കാലം എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് അതിനെ കളക്ട് ചെയ്തിട്ട് കത്തിക്കും. കത്തിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും. അപ്പൊ അത് ചെയ്യാതെ നമുക്ക് ഈ കിട്ടുന്ന സാധനങ്ങൾ, ഈ പ്രത്യേകിച്ച് സസ്യജാലത്തിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ഭാഗങ്ങളാണ്, ഈ ഇലയാണെങ്കിലും തണ്ടാണെങ്കിലും തടിയാണെങ്കിലും, അതിന് സൗരോർജ ശേഖരിച്ചു വയ്ക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് പൊഴിഞ്ഞ് താഴെ വീഴുമ്പോൾ അതിനകത്ത് സൗരോർജത്തിന്റെ പ്രസൻസ് ഉണ്ട്. അതിനെ നമ്മൾ ജൈവ സമ്പത്താക്കി മാറ്റണമെങ്കിൽ ഒരു കാരണവശാലും അതിനെ കത്തിച്ച് കളയരുത്. അതിനെ ചെയ്യേണ്ടത് നമുക്ക് ചുറ്റുപാടും കിട്ടുന്ന സാധനത്തിന് ദിവസവും കിട്ടുന്നതിനെ ഒന്ന് അടിച്ചുകൂട്ടി ഒരു ചാക്കിലോ മറ്റോ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാൻ സാർ, നിങ്ങൾക്കൊരു പിറ്റു പോലെ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചാക്കിലാക്കിയിട്ട് ഈ പച്ച ചാണകത്തിൻ്റെ തെളിയോ അങ്ങനെ എന്തെങ്കിലും ഒന്നൊഴിച്ച് ഇതിനെ ഒന്ന് ചെറിയ ഒരു ജലാംശത്തിന്റെ നനവ് വരുത്തി കീപ്പ് ചെയ്തിരുന്നാൽ, എയറോബിക് റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു ഒറ്റ മാസം കൊണ്ട് തന്നെ നമുക്കത്, സാധാരണ എല്ലാവരും ചെയ്യുന്ന ഇതിങ്ങനെ നനച്ച് ഈ പച്ച ചാണകത്തിന്റെ തെളി ഒഴിച്ചിട്ട് കെട്ടിവെക്കും. കെട്ടിവെക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത് എയറോബിക് ബാക്ടീരിയ അവിടെ വർക്ക് ചെയ്യില്ല. സോ അപ്പൊ കൂടുതൽ സമയം എടുക്കും. ഇപ്പൊ എയറേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ എയർ വാട്ടർ ബാലൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ബാലൻസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡീഗ്രഡേഷൻ പെട്ടെന്ന് നടക്കും. ഡീകമ്പോസ് ചെയ്ത് അത് നല്ല, ഇപ്പൊ ഒരു ചാക്കൊക്കെ നമ്മൾ വെച്ചിരുന്നാലുണ്ടല്ലോ സാർ, കാൽ ഭാഗമായിട്ട് നമുക്ക് നല്ല പൊടിയായിട്ട് അതിനെ കിട്ടും.
1: ചാക്കിലൊക്കെ ആണെങ്കിൽ ഇളക്കുന്നത് എങ്ങനെയാണ്?
0: തിരിച്ചിടണം സാർ, ഒന്ന് തിരിച്ചിട്ട് ഇട്ടുകൊടുക്കണം. അതല്ല നിങ്ങൾക്ക് അത് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നേ ഉള്ളൂ. എന്തായിരുന്നാലും നല്ല കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും, പൊടിഞ്ഞു കിട്ടും നന്നായിട്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് രണ്ടാമത്തെ ആ ജൈവ സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകളാണ്. ആ വേസ്റ്റിനെ ഇപ്പോഴ് ഈ കോർപ്പറേഷൻ പരിസരത്തൊക്കെ ആണെങ്കിൽ ബിന്നുകൾ തരുന്നുണ്ട്. ആ ബിന്നിൽ നമുക്ക് മൂന്ന് ബിന്നുകളാണ്, അതിൽ ദിവസവും കിട്ടുന്ന അടുക്കള വേസ്റ്റിനെ നമുക്ക് ഈ ബിൻ തരുന്നതിനോടൊപ്പം തന്നെ കമ്പോസ്റ്റിംഗ് ഇനോക്കുലവും തരുന്നുണ്ട്. ആ ഇനോക്കുലവുമായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടെയും എയർ വാട്ടർ ബാലൻസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാർ. കൂടുതൽ വെള്ളത്തിന്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എയറോബിക് ബാക്ടീരിയ വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ആ ഒരു നനവ് മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ.
1: പക്ഷെ നമ്മൾ കിച്ചണിൽ വരുന്ന വേസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്ന അതിന്റെ അകത്ത് ഒത്തിരി നനവ് ഉള്ളതാണ്.
0: ആ നനവ് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഞാനിപ്പോ വീട്ടിൽ ചെയ്യുന്നത് അടിയിൽ ദ്വാരയിട്ടിരിക്കുന്ന ഒരു ബക്കറ്റിലോട്ട് അതാണ് കളക്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പൊ അതിലുള്ള അധിക ജലാംശം മൊത്തം താഴെ കളക്ട് ചെയ്യും, അത് നമുക്ക് ചെടികൾക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം സാർ. പിന്നെ ആ കിട്ടുന്നതിനെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോസ്റ്റിംഗ് ഇനോക്കുലം ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യും. പക്ഷെ എന്നിരുന്നാലും ഈ തന്നിരിക്കുന്ന ഇനോക്കുലം ഉണ്ടല്ലോ സാർ, അത് കൊക്കോപിറ്റിന്റെ ഇനോക്കുലേറ്റ് ചെയ്യുന്നതാണ്, കോർപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന. അപ്പോൾ അത് വെച്ച് മാത്രമായിട്ട് നമുക്ക് ആ എയർ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ കുറച്ച് കൗടങ്ങ്, നല്ല ഉണക്ക കൗടങ്ങും കൂടെ യൂസ്
1: ചെയ്യുന്നത്,
0: ഉണക്ക ചാണകപ്പൊടി. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാർ, കുറച്ച് ചവർ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചവർ തന്നെ, ഈ പൊഴിയായിട്ടിരിക്കുന്ന ചവർ എടുത്തു കഴിഞ്ഞാലും പകുതി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അത് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ കൂട്ടത്തിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കമ്പോസ്റ്റിംഗ് ഇനോക്കുലം ഇറക്കുന്നുണ്ട്. അത് ബെസ്റ്റ് ആണ് സാർ. 1 കിലോ നമുക്ക് കമ്പോസ്റ്റ് ആക്കുന്നതിന് 5 ഗ്രാം ഉപയോഗിച്ചാൽ മതി.
1: പൊടിയായിട്ടാണ്,
0: ഒരു വെള്ളപ്പൊടിയാണ് സാർ അത്. അതും കൂടി ദിവസവുമുള്ള ഇതിങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ അതും കൂടി ഇതിന്റെ കൂടെ ഇട്ടിരുന്നാൽ നമ്മൾ ശരിയായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ എയർ വാട്ടർ ബാലൻസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇല്ല, വെള്ളം കൂടരുത് സാർ. വെള്ളം കൂടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയറോബിക് റിയാക്ഷൻ നടക്കത്തില്ല സാർ. അതിന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം, ഗ്ലൗസ് അങ്ങനെ ഇട്ടേച്ച് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ പിഴിഞ്ഞു നോക്കുക. വെള്ളം വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. കൂടുതൽ വെള്ളം വീഴണമെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള മറ്റേതെങ്കിലും ജൈവ സാധനങ്ങൾ ഇതിനകത്ത് മിക്സപ്പ് ചെയ്യാം. അതില് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാണകത്തിന് പകരം നമുക്ക് ആട്ടിൻകാഷ്ടം യൂസ് ചെയ്യാം സാർ. പക്ഷേ കോഴിക്കാഷ്ടം അതിന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ രീതിയിൽ ഈ അടുക്കള വേസ്റ്റിനെ നമ്മൾക്ക് നല്ല കമ്പോസ്റ്റാക്കി മാറ്റാം.
1: 30-40 ദിവസം
0: സാർ. അത് തന്നെ സ്പീഡപ്പ് ചെയ്യണോന്നുണ്ടെങ്കിൽ ഇതിനെയും ഒരു 10 ഡേയ്സ് കൂടുമ്പോ ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കാൻ. കാര്യം അതൊക്കെ മെനക്കെടാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്.

0: ഞാനിതൊക്കെ ഒന്ന് പരീക്ഷിക്കുന്ന കൂട്ടത്തിലാണ് സാർ. അപ്പോൾ 10 ദിവസത്തിൽ ഒരിക്കൽ ഇളക്കി കൊടുത്തപ്പോൾ എനിക്ക് 30 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഒന്നാം തരം കമ്പോസ്റ്റ് ആയിട്ട് അതിനെ
1: പൊടിയായിട്ട് കിട്ടുമോ?
0: ഭയങ്കര പൊടിയായിരിക്കത്തില്ല സാർ, അതിനെ ഞാൻ അരിച്ചെടുക്കും. അരിച്ചെടുത്തിട്ട് അതിൽ കിട്ടുന്ന ആ അരിപ്പിൽ കിട്ടുന്ന സാധനത്തിനെ മൾച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും, പൊതയിടാൻ വേണ്ടി യൂസ് ചെയ്യും. മറ്റത് നമുക്ക് മണ്ണ് കൂട്ടുമ്പോഴത്തേക്കും ഉപയോഗിക്കാം. അപ്പൊ ഇത് രണ്ടെണ്ണം. ഇനി ഈ മത്സ്യസമ്പത്തുണ്ടല്ലോ സാർ, സസ്യജാലങ്ങളെ പോലെ തന്നെ ജന്തുജീവികളുടെയും അതിന്റെ മാംസം നമുക്ക് അത് ഡീകമ്പോസ് ചെയ്ത ഫാറ്റിനെ ചെടികൾക്ക് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ ജൈവസമ്പത്ത്, വ്യത്യസ്തമായ ജൈവ വൈവിധ്യം നമുക്ക് മണ്ണിൽ വരുത്താൻ സാധിക്കും. അതിന് ചെയ്യേണ്ടത് ഈ മീനിന്റെ വേസ്റ്റ് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് മീൻ വാങ്ങിച്ചേച്ച് കുറച്ച് മണ്ണോ അതല്ലെങ്കിൽ ഉമിക്കരിയോ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ ഒരു 10-30 ദിവസം കൊണ്ട് തന്നെ നല്ല കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും സാർ. അത് നല്ല മെച്ചപ്പെട്ട ഒരു കമ്പോസ്റ്റ് ആണ്. അത്
1: മീൻ വേസ്റ്റ് വാടയെടുക്കത്തില്ല?
0: ഇല്ലല്ല സാർ, വരില്ല. ഈ ഉമിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഉമിക്കരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്മെല്ലേ വരില്ല സാർ. അതിന് ചെയ്യേണ്ടതെന്നുള്ള ഓപ്പൺ ആയിട്ട് ഇടരുത്. ഒരു ബക്കറ്റിനകത്ത് നമ്മൾ അതിന് എയറിന്റെ പ്രസൻസ് ഇല്ലെങ്കിലും അവിടെ ഡീകമ്പോസിങ് നടക്കും. മണ്ണുമായിട്ട് ഒരു ലെയർ മണ്ണിടുക, കുറച്ച് ഇതിടുക, അങ്ങനെ പല ലെയറായിട്ട് കീപ്പ് ചെയ്തിരുന്നാൽ നമുക്ക് അതും നല്ല ഒരു ജൈവ വളമാണ്.
1: ഈ മത്സ്യ അവശിഷ്ടം കൊണ്ട് ഫിഷ് അമിനോ ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഇങ്ങനെ കമ്പോസ്റ്റിംഗും ചെയ്യാൻ
0: സർക്കാർ
1: ചെയ്ത് നോക്കിയിട്ടുണ്ട്.
0: ആണ് ഡീകമ്പോസ് ചെയ്ത ഫാറ്റിനെ കൺസ്യൂം ചെയ്യാനായിട്ട് ചെടിക്ക് പറ്റും. കാരണം മിക്കവാറും എല്ലാവരും ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ മീനിന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ട് ചെടിയുടെ മൂട്ടിൽ കുഴിച്ചിടും. അപ്പൊ സംഭവിക്കുന്നതെന്ന് പറയുന്നത് അവിടെ ചൂടുണ്ടാവും സാർ. ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ ചൂടുണ്ടാകും, അത് ചെടിയുടെ വേരുകൾക്ക് നല്ലതല്ല. പകരം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് അതിനെ കമ്പോസ്റ്റ് ആക്കി ഇട്ടുകൊടുത്താൽ ചെടിക്ക് അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ കഴിയും.
1: ഇത് 1-2 മാസത്തിനകം?
0: ഒരു മാസം മതി സാർ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ ഒരു മാസം കൊണ്ട് നമ്മൾ pH മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്കിതെല്ലാം റെഡിയാക്കി വെക്കാം. ഇനി ചാണകത്തിനെ സമ്പുഷ്ടീകരിക്കാം. ചാണകം സമ്പുഷ്ടീകരിക്കുന്നതെന്ന് പറയുന്നത് ട്രൈക്കോഡെർമയും വേപ്പിൻ പിണ്ണാക്കും അതേപോലെ ചാണകപ്പൊടിയും അത് 9:1:1 എന്നുള്ള അനുപാതത്തിൽ മിക്സ് ചെയ്ത് അതും ഇതേപോലെ വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നനവ് നിലനിർത്തിക്കൊണ്ട് ഒരാഴ്ച കീപ്പ് ചെയ്തേക്കുക. അപ്പോൾ ട്രൈക്കോഡെർമ വളരും. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടുന്ന വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്ന ഉപ്പ് കലരാത്ത നല്ല വേപ്പിൻ പിണ്ണാക്കായിരിക്കണമെങ്കിൽ മാത്രമേ ട്രൈക്കോഡെർമയുടെ വളർച്ച ത്വരിതപ്പെടുകയുള്ളൂ. അങ്ങനെ ട്രൈക്കോഡെർമ ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച ചാണകമാണെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന്, ഈ ചാണകം ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്ന് ചെടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കും.
1: മണ്ണിൽ നിന്ന് വരുന്ന
0: രോഗങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറയുന്നത് ചകിരിച്ചോറാണ്. ഈ ചകിരിച്ചോറ് എന്ന് പറയുമ്പോഴും അതും ഒരു ജൈവ വസ്തുവാണ്. ആ ചകിരിച്ചോറ് മിക്കവാറും ഉള്ളവരെല്ലാം ബ്രിക്കായിട്ടാണ് അത് വാങ്ങുന്നത്, അല്ലെങ്കിൽ ചകിരി അടിക്കുന്ന സ്ഥലത്ത് പോയി അത് കളയും. പക്ഷെ അതിൽ ലിഗ്നിൻ പോലെയുള്ള രാസവസ്തുക്കൾ ഉള്ളത് കൊണ്ട് അത് ചെടിയുടെ വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കും. ബ്രിക്ക് വാങ്ങുന്നവർ പോലും ചെയ്യേണ്ടത് അതിനെ 3 പ്രാവശ്യമെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ നല്ല പിഴിഞ്ഞെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം ഉപയോഗിക്കാനുള്ള. അതിനേക്കാളും ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് കയർപ്പത്തിന്റെ കമ്പോസ്റ്റാണ്. അത് നമുക്ക് സാധാരണ ആൾക്കാർക്ക് അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നതുകൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണ്.
1: എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വിശദീകരിക്കാം.
0: അതിന് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് കയർപ്പത്തും അതേപോലെ പ്ലൂട്ടോണസ് എന്ന് പറയുന്ന ഒരു കൂൺ വിത്താണ് സാർ. അതിന്റെ കൂടെ യൂറിയ. ഇപ്പൊ യൂറിയ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കോഴികഷ്ണം ഉപയോഗിക്കാം. പക്ഷേ അത് എത്രയോ മടങ്ങ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും യൂറിയയ്ക്ക് പകരം ഉപയോഗിക്കുന്നത്. അപ്പോ ഇത് മൂന്നും ലെയർ ബൈ ലെയർ ആയിട്ട് എന്നുവെച്ചാൽ കൊയർപ്പത്ത് ഒരു ചരിച്ചോറ് ഒരു അട്ടിയിടുന്നു, അത് കഴിഞ്ഞ് ക്ലോറോട്ടസ് ഇടുന്നു, പിന്നെ അതിന്റെ മുകളിൽ വീണ്ടും ചരിച്ചോറ് ഇടുന്നു, അതിന്റെ മുകളിൽ വീണ്ടും യൂറിയ ഇടുന്നു. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ഇതിനെ കീപ്പ് ചെയ്തേക്കണം. എന്നിട്ട് വെള്ളം, അതിന്റെ വെള്ളത്തിന്റെ പ്രസൻസിൽ മാത്രമേ ക്ലോറോട്ടസ് വളരെ സാർ, ആ കൂൺ വിത്ത് വളരുന്നതിനനുസരിച്ചാണ് ഇതിന് വിഘടനം സംഭവിക്കുക. ചകിരിച്ചോറിന് വിഘടനം സംഭവിച്ച് അത് നല്ല കമ്പോസ്റ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അടിമണ്ണ് കൂട്ടാനുള്ള തയ്യാറെടുപ്പായി കഴിയും. അപ്പൊ ഇനി ഈ അടിമണ്ണ് കൂട്ടുന്ന രീതിയിലോട്ട് നമുക്ക് കടക്കാം. മണ്ണ് ആവശ്യത്തിനെടുക്കുക. നമ്മൾ pH മെയിൻറ്റെയിൻ ചെയ്ത മണ്ണെടുത്തിട്ട് അതും നിങ്ങൾക്ക് സമ്പുഷ്ടീകരിച്ച ചാണകം 1/3 മണ്ണെടുക്കുന്നു, pH മെയിൻറ്റെയിൻ ചെയ്ത മണ്ണെടുക്കുന്നു, 1 ഭാഗം സമ്പുഷ്ടീകരിച്ച ചാണകം ഉപയോഗിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ഈ സമ്പുഷ്ടീകരിച്ച ചാണകത്തിനോടൊപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ആട്ടിൻ കഷ്ടം പൊടിച്ചതുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി ഇതിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് കോഴിക്കാഷ്ടം. കോഴിക്കാഷ്ടം പക്ഷെ ഒരിക്കലും നേരിട്ട് ഉപയോഗിക്കരുത്, വളരെ ചൂടുകൂടിയ. കാര്യം കോഴിയുടെ കാഷ്ടത്തിൽ അതിന്റെ യൂറിനും അതിന്റെ കാഷ്ടവും കൂടെ ഒരുമിച്ച് ചേർന്നാണ് വരുന്നത്. അതുകൊണ്ട്

0: യൂറിയയുടെ പ്രസൻസ് കൂടുതലായതുകൊണ്ട് ചെടിക്ക് നേരിട്ട് നമുക്കൊരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരുന്നാൽ കൂട്ടിയിട്ട് വെള്ളം ഒഴിച്ച് അതിന്റെ ചൂട് കുറയ്ക്കുക. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ചാണകത്തിലും ആട്ടിൻകാഷ്ടത്തിലും ഉള്ളതിന്റെ 3 ഇരട്ടി നൈട്രജനാണ് സാർ ഈ കോഴിക്കാഷ്ടത്തിലുള്ളത്. നല്ല 1/1 വളമാണ്. പക്ഷെ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇത് കൂട്ടുന്നു. ഈ 3 എണ്ണവും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് സമ്പുഷ്ടീകരിച്ച ചാണകം മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം ഉപയോഗിക്കുക. ഞാൻ ഒരു ഗ്രോ ബാഗ് കൂട്ടുന്നതാണ് സാർ പറയുന്നത്. 1 പിടി വേപ്പിൻ പിണ്ണാക്കിടുന്നു, നല്ല വേപ്പിൻ പിണ്ണാക്കായിരിക്കണം. 1 പിടി എല്ലുപൊടിയും ഇതിന്റെ കൂടെ ചേർക്കണം. ഇനി ഇത് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ, ഈ മണ്ണ് ജൈവസമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം വ്യത്യസ്തമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്രമാത്രം ജൈവമാകുന്നത്, ജൈവം മീൻസ് കാർബണിന്റെ അളവാണ്. മണ്ണിലെ കാർബൺ ആണ് അതിന്റെ ജൈവസമ്പത്ത് എന്ന് പറയുന്നത്. ആ കാർബണിന്റെ അളവ് 5 ഒക്കെ മുൻപുണ്ടായിരുന്നു, അതിപ്പൊ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഞാൻ എന്റെ വീട്ടിലെ മണ്ണ് പരിശോധിച്ചപ്പോഴും 0.75 ആണ് സാർ. അത്രയ്ക്ക് ആ ജൈവസമ്പത്ത്, അതിലടങ്ങിയിരിക്കുന്ന കാർബണിന്റെ അളവ്, മണ്ണിന്റെ കറുപ്പ് കൂടുന്തോറും അതിലെ കാർബണിന്റെ അംശം കൂടുകയാണ്. ആ കാർബൺ എന്ന് പറയുന്നത് ജീവന്റെ ആധാരമാണ്. മണ്ണിന്റെ ജീവൻ എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന കാർബണാണ്. നമ്മളിപ്പോ ഉണ്ടാക്കിയെടുത്ത സമ്പുഷ്ടീകരിച്ച ചാണകം, അതേപോലെ ഇലകളെല്ലാം പൊടിച്ചെടുത്തത്, അടുക്കള വേസ്റ്റ്, മീനിന്റെ വേസ്റ്റ്, അതേപോലെ ചകിരിച്ചോർ കമ്പോസ്റ്റ്, ഇതെല്ലാം തന്നെ ജൈവ വൈവിധ്യങ്ങളാണ്. ഇവരെ എല്ലാവരെയും ഒരുമിച്ച് ഒരു ബാഗിനുള്ളിൽ കൊണ്ടുവരിക. അപ്പോ ആ മണ്ണ് എന്ന് പറയുന്നത് കാർബൺ സമ്പുഷ്ടമായിരിക്കണം. അതിൽ എല്ലാ ഈ സൂക്ഷ്മജീവികള് പെറ്റുപെരുകാൻ വേറെ ഒന്നും വേണ്ട സാർ. ഇതിന്റെ കൂടെ നമ്മൾ വേറെ ഒരു സാധനങ്ങളും ആഡ് ചെയ്യേണ്ട.
1: അപ്പൊ ഒരു ഗ്രോ ബാഗിൽ ഈ മണ്ണ് ഡയറക്റ്റ് നിറച്ചിട്ട് നമുക്ക് തൈ നടാവോ?
0: അങ്ങനെയല്ല. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ മണ്ണ് ഞാൻ കൂട്ടിവെച്ചു. ഇനി ചെയ്യുന്ന അതിനകത്ത് ഞാൻ ആ ചവറെല്ലാം പൊടിച്ചു കിട്ടിയ ആ കമ്പോസ്റ്റ് ഞാൻ ചേർത്തിട്ടില്ല സാർ. എന്നിട്ട് ഒരു ഗ്രോ ബാഗ് എടുത്തിട്ട് ആ ഗ്രോ ബാഗിന്റെ ഏറ്റവും അടിഭാഗത്ത്, അത് ഏത് കണ്ടെയ്നർ ആണെങ്കിലും ശരി തന്നെ, അതിന്റെ അടിഭാഗത്ത് വളരെ നൈസായിട്ട് തുണ്ട് ചീളികൾ അടുക്കി വെക്കുന്നു. അതെന്തിനെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഞാൻ കൂടുതലും ചെയ്യുന്നത് മട്ടുപാവ് കൃഷിയാണ് സാർ. അപ്പൊ മട്ടുപാവ് എന്നുള്ള ഇതിന്റെ ചൂടടിക്കാതിരിക്കാനും വെള്ളത്തിനെ പിടിച്ചു നിർത്താനും, നമ്മൾ ഒഴിക്കുന്ന വെള്ളം പൂർണ്ണമായിട്ടും അങ്ങ് ഡ്രെയിൻ ചെയ്ത് പോകാതെ ഈ തൊണ്ട് ചീളികളിൽ വെള്ളം തങ്ങി നിൽക്കും. പിന്നെ മാത്രമല്ല സാർ, ഇതിന്റെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് എടുത്തു മാറ്റുമ്പോൾ നല്ല ഒരു ഫേം ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാകും. അതിലുള്ള മണ്ണ് ഇങ്ങനെ കീറിപ്പോകാത്ത രീതിയിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും അടിയിൽ ഈ തൊണ്ടി ചിളികൾ വെച്ചാലുള്ള പ്രയോജനം. എന്നിട്ട് അതിന്റെ മധ്യഭാഗത്തായിട്ട് സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു പൈപ്പിന്റെ ഭാഗമോ മറ്റോ വെച്ചിട്ട്, എന്ന് വെച്ചാൽ ചെടി നടേണ്ടുന്ന ആ ഭാഗത്തിന് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു വസ്തു കൊണ്ട് ഞാൻ വെക്കുന്നു. പൈപ്പ് മാതിരി വെച്ചതിന് ശേഷം മണ്ണ് കൂട്ടിയിട്ടുണ്ട്, നമ്മുടെ കരിയിലപ്പൊടിയും കയ്യിലുണ്ട്. ഇതിനെ ലെയർ ബൈ ലെയർ ആയിട്ട് ഔട്ടറിൽ നിറയ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ കരിയിലപ്പൊടി ഒരു ലെയർ, അത് കഴിഞ്ഞ് ഈ മണ്ണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് ഒരു ലെയർ, അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ഏതാണ്ട് ഒരു
1: പൈപ്പിന്റെ
0: 4 ചുറ്റും. പൈപ്പിനകത്ത് നിറയ്ക്കുന്നത് ഈ കരിയിലപ്പൊടി ഇടത്തില്ല. ഈ മണ്ണ് കൂട്ടി വെച്ചിരിക്കുന്ന ഇതെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ആ മണ്ണ് മാത്രമേ
1: പൈപ്പിന്റെ
0: അതിലാണ് നമ്മൾ ചെടി നടുന്നത്. എന്നിട്ട് പൈപ്പ് പതുക്കെ പൊക്കിങ് എടുക്കാം സാർ.
1: നടുക്ക് മാത്രം
0: മണ്ണ്
1: കാണാം.
0: അപ്പൊ അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, അങ്ങനെ ചെയ്യുമ്പോ നമ്മൾ ചെടി മധ്യത്ത് നടുന്നു, അതിന്റെ വേരുപടലം വളരാൻ തുടങ്ങുമ്പോഴത്തേക്കും നല്ല എയറേഷൻ ഈ കരിയിലപ്പൊടിയുടെയും അതേപോലെ മണ്ണിന്റെയും കൂടെ പ്രസൻസ്, ആ മണ്ണെന്ന് പറയുന്നതും ഭയങ്കര എയറേഷൻ ഉള്ളതാണ്.
1: ഇപ്പൊ മാഡം, ഒരു പോട്ടിംഗ് മിക്സ്ചർ എങ്ങനെ തയ്യാറാക്കുന്നതിനാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ തൈ നടുന്നിടം വരെ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം, അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുഭവത്തിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാ പഠിച്ചത് നമ്മുടെ ഒപ്പം ഷെയർ ചെയ്ത് ഇത്രയും നല്ലപോലെ പറഞ്ഞു തന്ന്, ഇത് നിശ്ചയമായിട്ട് ഇത് ലാഭകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കേട്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇത് ഇഷ്ടപ്പെടും. താങ്കൾ ഇത്രയും സമയം നമ്മുടെ ഒപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: നന്ദി സർ.
2: ഇതുവരെ കേട്ടത് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രീമതി ജയശ്രീ എസ് അവരുടെ അറിവും അനുഭവങ്ങളും പങ്കുവച്ചത്. ജയശ്രീയോട് സംസാരിച്ചത് ശ്രീ ഷിബു ജോർജ്.

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. നെൽപ്പാടങ്ങളിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെയും ചാഴിയുടെയും മുഞ്ഞയുടെയും ഉപദ്രവം കണ്ടുവരുന്നു. പ്രത്യേകിച്ച് തണലുള്ളിടത്ത് ഓലചുരുട്ടിയുടെ ആക്രമണം കൂടുതലായിരിക്കും. മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതി തുടരുന്നതിനാൽ നെല്ലിലെ ഓലചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ജപ്പോനിക്കം കാർഡും ഉപയോഗിക്കുക. ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് മതിയാകും. ഇതിന്റെ മുട്ടക്കാർഡുകൾ സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന ബയോ കൺട്രോൾ ലാബിലും വെള്ളാനിക്കരയിലെ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ബയോ കൺട്രോൾ ലാബിലും ലഭ്യമാണ്. ഒരു കാർഡ് 10 കഷ്ണമാക്കിയതിനു ശേഷം 5 സെന്റ് സ്ഥലത്തിന് 1 കഷ്ണമെന്ന കണക്കിന് നെല്ലോലകളിൽ ഉറപ്പിക്കുക. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 mL ക്ലോറാൻഡ്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിലിന് ചാണകവെള്ളത്തിന്റെ തെളി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ തെളിയിൽ 20 ഗ്രാം സ്യൂഡോമോണസും ചേർത്ത് തളിച്ചു കൊടുക്കുക. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കുന്നത്.

0: ഉണ്ടാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
1: ഇനി ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. നിയന്ത്രിത കമിഴ്ത്തി വെട്ട് അഥവാ CUT എല്ലാ റബ്ബർ ഇനങ്ങളിലും ചെയ്യാമോ? ഉത്തരം: ഉത്തേജക ഔഷധം പുരട്ടി ടാപ്പ് ചെയ്യാൻ ബോർഡ് ശുപാർശ ചെയ്തിരിക്കുന്ന എല്ലാ റബ്ബർ ഇനങ്ങളിലും CUT ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.
4: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ध्यान दें, आपकी मेहनत को राष्ट्रीय पहचान. पशुपालन क्षेत्र में उत्कृष्ट योगदान देने और नवीन प्रौद्योगिकी प्रथाओं को अपनाने वालों को भारत सरकार का पशुपालन एवं डेयरी विभाग प्रदान करता है राष्ट्रीय सम्मान. आज ही नामांकन करें राष्ट्रीय गोपाल रत्न पुरस्कार 2026 के लिए. इस पुरस्कार के लिए 3 श्रेणियों में होता है चयन: सर्वश्रेष्ठ डेयरी किसान, सर्वश्रेष्ठ डेयरी सहकारी समिति और सर्वश्रेष्ठ AI तकनीशियन. उत्तर पूर्वी क्षेत्र और हिमालयी राज्यों के लिए विशेष पुरस्कार का प्रावधान. नामांकन की तिथि 10 अगस्त से 30 सितम्बर 2026 तक, तो देर किस बात की. आज ही आवेदन करें www.awards.gov.in पर या संपर्क करें नजदीकी CSC केंद्र पर. राष्ट्रीय गोपाल रत्न पुरस्कार 2026, पशुपालन एवं डेयरी विभाग, भारत सरकार द्वारा जनहित में जारी.
7: आकाशवाणी आनंदपुरी FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആയുഷ്മാൻ ഭവ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

എസ് രമേശൻ നായരുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ദൈവത്തിന്റെ മകൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: അടുത്ത ഗാനം മേലെ വാരിത്തെ മാലാഖ കുട്ടികൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ രചിച്ച് ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകി യേശുദാസ് പാടിയത്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കളപ്പമഴ എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപും അപർണ രാജീവും പാടിയത്.

ഗാനമെഴുതിയത് കൈതപ്രം, ഈണം നൽകിയത് ഇളയരാജ. ബിജു നാരായണനും ശ്രുതിയും പാടിയത് ചിത്രം അനുരാഗ കൊട്ടാരം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും UAE പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റും ടെലിഫോൺ സംഭാഷണം നടത്തി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിലെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. റോസ്കർ മേളയിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നാളെ വിതരണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയൻ ചൌധരിയും കൊച്ചിയിൽ പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിലും വികസനയാത്രയിലും കേരളം നിർണായക പങ്കുവഹിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ രാജ്യവ്യാപകമായി കടൽത്തീരങ്ങൾ ശുചീകരിക്കും. പുതുവൈപ്പിനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കായിക മിത്രം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രോ അഗസ്റ്റിന് ഇടക്കാല ജാമ്യം അനുവദിക്കാതെ ഹൈക്കോടതി. ജാമ്യഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ഏഷ്യൻ ഗെയിംസിന് നാളെ ജപ്പാനിൽ ഔദ്യോഗിക തുടക്കം. മനു ഭാക്കറും തജീന്ദർപാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, യൂസഫലി കേച്ചേരിയുടെ വരികൾ, നൌഷാദിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ബിജു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയത്, ചിത്രം ഗീതം.

ഇതാ ഇന്നു മുതൽ ഈ ചിത്രത്തിനു വേണ്ടി ചുനക്കര രാമൻകുട്ടി വരികളെഴുതി ശ്യാമീണം നൽകി യേശുദാസും ലതികയും സംഘവും പാടിയത്.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബിജു തിരുമലയുടെ രചന, ശ്യാമിന്റെ സംഗീതം, ഉണ്ണിമേനോനും ചിത്രയും പാടിയത്. ചിത്രം അങ്ങാടിക്കപ്പുറത്ത്.

അടുത്തടുത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. സത്യൻ അന്തിക്കാടിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി നിശാ സുരഭിയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഗസൽ
1: ഹർ തസ്വീർ മേ ഉസ്കാ നൂർ നസർ ആത്താ ഹൈ ജബ് ഖാമോഷ് ഫിസാവോ മേ ഗസൽ കാ സുർ ഗുൻഗുനാതാ ഹൈ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ശബനമേ രാത്തോ കി ഇസ് ഖാമോഷ് ഘടി മേ ജബ് ദിൽ കി ധഡ്കനേ കിസി പുരാനി യാദ് സേ താൽ മിലാനേ ലഗ്തി ഹൈ തബ് ജന്മ ലേതി ഹൈ ഗസൽ. ജീവിതത്തിന്റെ എല്ലാ അനുഭൂതികളും ഈണങ്ങളായി പെയ്യുന്ന മനോഹരമായ ഗസലുകളിലേക്ക് നമുക്ക് പതുക്കെ ആഴ്ന്നിറങ്ങിയാലോ?

गुलाबी रात और महकती हुई हवाएं, जब आशिकी का रंग हवा में धुलता है तो दिल का हर कोना रोशन हो उठता है. പ്രണയത്തിന്റെ മനോഹരമായ ഒരു സായാഹ്നത്തെക്കുറിച്ചാണ് ഈ ഗസൽ സംസാരിക്കുന്നത്. രാത്രിയുടെ ശാന്തതയിൽ പ്രണയിനിയുടെ സാന്നിധ്യം തീർക്കുന്ന പ്രഭയെയാണ് ഇബ്രാഹിം അഷ്ക് തന്റെ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഭൂപീന്ദർ സിംഗിന്റെ മൃദുവായ സംഗീതത്തിൽ മിതാലി സിംഗിന്റെ മധുരസ്വരം ഈ ഗസലിന് നൽകുന്നത് വെൽവെറ്റിന്റെ ആർദ്രതയാണ്. രാത് ഗുലാബി.

जिंदगी कभी कभी हमें ऐसे मोड पर लाकर खड़ा कर देती है जहां एक तरफ वो चिराग होता है जिससे दिल जला था और दूसरी तरफ തൻഹായി കാ മേക്ത. ഒരു വശത്ത് താൻ പ്രാണന് തുല്യം സ്നേഹിച്ച ആളുടെ വീട്, മറുവശത്ത് മധുശാല. ഈ രണ്ടു വഴികൾക്കും നടുവിൽ പകച്ചു നിൽക്കുന്ന ഒരു പ്രണയിതാവിന്റെ മാനസികാവസ്ഥയാണ് ഗസലിന്റെ പ്രമേയം. നിരാശയും വരികൾക്കിടയിലെ നേരിയ നർമ്മവും തനതായ ഗസൽ ശൈലിയും സമന്വയിപ്പിച്ച് പങ്കജുദാസ് ഇതൊരു ക്ലാസിക് അനുഭവമാക്കി മാറ്റുന്നു. ആ യേ സുൻതേ ഹേ യേ സദാബഹാർ ഗസൽ.

സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് ഇനി പാടുന്നത് ലതാ മങ്കേഷ്കറാണ്. ജബ് മൊഹബത് മേ കോയി ശിക്വ നഹി ബച്ചതാ, സിർഫ് ഖാമോഷ് ദുആയേ രഹ ജാതീ ഹൈ. തോ ഇൻസാൻ അപ്നേ ദർദ് കോ ഹവാഓം കേ ഹവാലേ കർ ദേതാ ഹൈ. തനിക്ക് ലഭിക്കാതെ പോയ പ്രണയത്തെയും ആഗ്രഹങ്ങളെയും ശപിക്കാതെ അവയെല്ലാം ഒരു പ്രാർത്ഥനയാക്കി കാറ്റിൽ പറത്തിവിട്ടിട്ട് പ്രിയപ്പെട്ടവന്റെ നല്ലതിനായി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സിന്റെ നൊമ്പരമാണിത്. ജഹാ ദിൽ ടൂട്ട്നേ കാ ഷോർ നഹി ബൽക്കി ദുആ കീ ദർദ്.

രാവിന്റെ നിശബ്ദതയിൽ അലിഞ്ഞു ചേർന്ന കുറച്ച് മനോഹരമായ ഗസലുകൾക്കൊപ്പമുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. സുരീലി രാത് കാ യേ സഫർ അബ് യഹി ടഹർതാ ഹേ മഗർ സുറോം കാ യേ കാർവാ ആപ്കേ ദിൽ മേ യൂ ഹി ചലേ രഹനേ ദീജിയേ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495564321. മറ്റൊരു നമ്പർ 9495596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് മൈസൂർ നാഗമണി ശ്രീനാഥ് പാടിയ കൃതികൾ കേൾക്കാം. ആദ്യം അവരോഗമോ എന്നാരംഭിക്കുന്നു രാഗം സരസാംഗി, ഖണ്ഡചാപ്പ് താളം ഗോപാലദാസ് കൃതി.

ചതുര നിജകളോപിതമണിമയ ഗുരു സുജനമനോരഥ പോരട ചതുര നിജകളോപിതമണിമയ ഗുരു അജഗണ ലോപിത വാസുദേവ

അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ജയ ജയ പത്മനാഭ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മണിരംഗ്, ആദിതാളം.

0: നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുന്നു.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
3: ഇതാരാ വിളിക്കുന്നത്?
1: ഹാപ്പി ബർത്ത്ഡേ ടു യു.
3: ഓ, താങ്ക് യു.
1: ഹലോ,
2: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
4: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.

0: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
1: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
0: 8281-42-03-05.
1: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ നിശ സുരഭി. നിശ സുരഭിയുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് നിശ സുരഭിയിൽ ആദ്യം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം.

ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം. യേശുദാസും സേതു പാർവതിയും സംഘവും പാടിയത് ചിത്രം ഇസബെല്ല.

കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് നിശാസുരഭിയിൽ. അടുത്തതായി രചന സത്യനന്ദിക്കാട്, സംഗീതം ജോൺസൺ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ ശാന്തൻ ചരുവിൽ.
1: സ്ത്രീത്വത്തെക്കുറിച്ചുള്ള പുനർവായനയും ധ്യാനവും കാലികവും പ്രസക്തവുമെന്ന് കരുതുന്നു. സ്ത്രീപക്ഷക്കാർ സ്ത്രീകളുടെ അന്തസ്സിനെയും അഭിമാനത്തെയും സുരക്ഷിതത്വത്തെയും പറ്റി വാദോരാതെ സംസാരിക്കുമ്പോൾ തന്നെ അപമാനത്തിനും ചൂഷണത്തിനും അടിച്ചമർത്തലിനും വിധേയമാവുകയാണ് സ്ത്രീകൾ. ആധുനിക മനുഷ്യന്റെ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള പദാവലികൾ എന്തൊക്കെയാണ്? അബല, വിധേയ, ഭാവശുദ്ധി പുലർത്തേണ്ടവൾ, അടക്കമൊതുക്കത്തോടെ ജീവിക്കേണ്ടവൾ. വിശുദ്ധ ബൈബിളിൽ സെന്റ് ജോണിന്റെ സുവിശേഷത്തിൽ ക്രിസ്തു നമ്മുടെ സ്ത്രീ സങ്കല്പത്തെ കീഴ്മേൽ മറിക്കുകയാണ് ഈസ്റ്റർ പുലരിയിൽ. ശക്തമായ ഭരണകൂടത്തിന്റെയും പ്രബലരായ പുരോഹിത ഗണത്തിന്റെയും ധാർഷ്ട്യം നിറഞ്ഞ പ്രമാണിവർഗത്തിന്റെയും അപ്രീതിക്ക് പാത്രമായി ഏറ്റവും ഹീനമായ കൊലയ്ക്ക് കൊടുക്കപ്പെട്ട് കല്ലറയിൽ അടക്കപ്പെട്ട് റോമാ സാമ്രാജ്യത്തിന്റെ ഭടന്മാർ കാവൽ നിൽക്കുന്ന ഒരു യുവാവിന്റെ കല്ലറയിലേക്ക് ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ കടന്നുവരുന്നത് ആരാണ്? പുരുഷകേസരികളായ ശിഷ്യന്മാരോ? അവരിപ്പോൾ ഇവിടെയാണ്. സെന്റ് ജോണിന്റെ തന്നെ സുവിശേഷത്തിൽ അവരെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ മഗ്ദലന മറിയം എന്ന പെണ്ണോ സധൈര്യം ഇരുട്ടത്ത് ഭയപ്പെടുന്ന ഏകാന്തത കിനിഞ്ഞിറങ്ങുന്ന ശ്മശാനത്ത് ഒരു കല്ലറ തേടി എത്തുകയാണവൾ. അവിടെ നിദ്രയിലായിരിക്കുന്നത് തന്റെ നാഥനായ ക്രിസ്തുവാണ്. മരണത്തെപ്പോലും കീഴടക്കുന്ന ഒരു പെണ്ണിന്റെ സ്നേഹവും ധൈര്യവും. ഇരുട്ടിക്കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങുന്ന സ്ത്രീകളെ അവധസഞ്ചാരിണികളായി കപട സാൻമാർഗികത പ്രസംഗിക്കുന്ന സമൂഹം മുദ്രകുത്തുമ്പോൾ, സ്ത്രീ സ്വാതന്ത്ര്യത്തെയും ശാക്തീകരണത്തെയും കുറിച്ച് വാദോരാതെ പ്രസംഗിക്കപ്പെടുന്ന ഇന്നുപോലും ആൺകുട്ടികൾക്കില്ലാത്ത എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് പെൺകുട്ടികൾക്കുള്ളത്, പുരുഷന് ബാധകമല്ലാത്ത എന്തെല്ലാം സദാചാരങ്ങളാണ് സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഒരു സ്ത്രീയെ ബൈബിൾ ഇവിടെ അവതരിപ്പിക്കുന്നു. കല്ലറയിലേക്ക് സധൈര്യം കടന്നുവരുന്നവൾ, അവളുടെ വാഴ്വ് ഉദ്ധതനായ ക്രിസ്തു പ്രഖ്യാപിക്കുന്നു. അവളാണ്, അവൾ മാത്രമാണ് ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നത്. അവളാണ് കഥകുപൂട്ടി ഭയപ്പെട്ടൊളിച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് സുവിശേഷം പ്രസംഗിക്കുന്നത്. അവളുടെ ശബ്ദവും സാക്ഷ്യവുമാണ് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ശക്തമായ തെളിവും. സ്ത്രീകളുടെ വായ് മൂടിക്കെട്ടുവാനുള്ള ശ്രമം, വായടപ്പിക്കുവാനുള്ള ശക്തമായ മൽപ്പിടുത്തം, അവളെ നിശബ്ദമാക്കുവാനുള്ള സംഘടിത ശ്രമം, അവൾക്ക് സംരക്ഷണം നൽകുന്നു എന്ന പേരിൽ ജീവിത പങ്കാളി അടിച്ചേൽപ്പിക്കുന്ന അടിമത്വം, അടുക്കളയിലും വീടിന്റെ നാല് ചുമരുകളിലും അവളെ തളച്ചിടുവാനുള്ള നീക്കം. എന്നാൽ ക്രിസ്തു ആരും പേര് ചൊല്ലി വിളിക്കുവാൻ മടിച്ചിരുന്ന അവളെ വിളിക്കുന്നു: മറിയം. എന്റെ പേര് എന്റെ വ്യക്തിത്വമാണ്, അതെന്റെ വ്യതിരിക്തതയാണ്, എന്റെ ഉള്ളിനെ തൊടുന്നതാണ്, എനിക്ക് അഭിമാനം ഉയർത്തുന്നതാണ്. ആവശ്യത്തിലധികം മറവികളുള്ള ഈ ലോകത്ത് മറവിയെ ഒരു സൗകര്യമായി കരുതുന്ന ഇന്ന് ക്രിസ്തു അവളെ കണ്ടപ്പോൾ മറന്നില്ല, പേരും മറന്നില്ല. പ്രാർത്ഥിക്കുന്നതും ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നതും മാത്രമല്ല ആത്മീയതയെന്ന് ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുന്നു. സ്നേഹിക്കുന്നത്, പേര് ചൊല്ലി സ്നേഹിക്കുന്നത്, ചിലരെയെങ്കിലും മറക്കാത്തത്, സ്ത്രീയെ ബഹുമാനിക്കുന്നതും കരുതുന്നതും ഒക്കെ ചേർന്നതാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ആത്മീയതയെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, മകളാണ്, സുഹൃത്താണ്, ജീവിത പങ്കാളിയാണ്. സമത്വവും സ്നേഹവും ബഹുമാനവും അർഹിക്കുന്നവളാണ്. സമൂഹത്തിൽ അവൾക്കുള്ള ഇടം നൽകുമ്പോഴാണ്, നിർഭയം ജീവിക്കുവാൻ അവസരം ഒരുക്കപ്പെടുമ്പോഴാണ് ഒരു സമൂഹം പരിഷ്കൃതമെന്ന് വിളിക്കപ്പെടുക. അത് ആത്മീയതയുടെ ഭാഗം തന്നെയുമാണ്.
0: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ഫാദർ ശാന്തൻ ചരുവിൽ. ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസരപ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യത. ആകാശവാണി അനന്തപുരി FM 101.9. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

0: ഹലോ സഹേലി.
1: ഹലോ സഹേലി ജീ, നമസ്തേ.
0: നമസ്തേ. തോ ബതായിയേ ആപ് ജരാ പഹലെ അപ്നാ നാം ഔർ അപ്നേ ശഹർ കാ നാം.
1: ജീ, മേരാ നാം കൽപന മനോഹർ ഹൈ ഔർ മൈ ഭുലി ഗാവ് സേ ബോൽ രഹി ഹൂം.
0: അച്ഛാ,
1: വാഷിം സേ.
0: വാഷിം സേ. തോ